ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ഈ ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ. ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് ജൂലൈ 17-ന്റെ തട്ടകത്തിലാണ്. നിക്കോളാസ് 2-ാമനെയും ഭാര്യ അലക്സിയെയും 5 മക്കളെയും ബോൾഷെവിക് ഭരണകൂടം യെക്കാറ്ററിൻബർഗിനടുത്തുള്ള ഒരു വനപ്രദേശത്ത് വച്ച് ക്രൂരമായി വധിക്കുന്നു. റഷ്യയിൽ ഇനി സാർവംശം ഇല്ല. 1936 ജൂലൈ 17 സ്പാനിഷ് ആഭ്യന്തര യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. 1945 ജൂലൈ 17 പോഷ്ഡാം സമ്മേളനം തുടങ്ങുന്നു. 1955 ജൂലൈ 17 അമേരിക്കയിൽ കാലിഫോർണിയയിൽ അനാഹീമിൽ ലോകപ്രസിദ്ധമായ ഡിസ്നിലാൻഡ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നു.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില. ഗ്രീസിലെ ഏഥൻസിൽ അക്രോപൊലിസ് എന്ന മനോഹരമായ കുന്നിന്റെ നിറകയിൽ അതിപുരാതനമായൊരു ക്ഷേത്രമുണ്ട്. പാർത്തനോൺ എന്നാണ് ആ ക്ഷേത്രത്തിന്റെ പേര്. ശുഭ്രവർണമുള്ള തൂണോടുകൂടിയ ഈ ക്ഷേത്രം 24 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഗ്രീസിന്റെ പൌരാണിക നാഗരികത അത്യുച്ചകോടിയിൽ എത്തിയിരുന്ന കാലത്ത് നിർമ്മിച്ച ക്ഷേത്രമാണിത്. ബലിഷ്ഠവും സുന്ദരവും പരിശുദ്ധിയുടെ നികേതനവുമായ അക്രോപൊലിസിന് ചില്ലറ കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരുവേള ലോകത്തിലെ ഏറ്റവും മനോജ്ഞമായ കെട്ടിടമായിരുന്നു. 16 നൂറ്റാണ്ടിൽ തുർക്കികൾ ഈ ക്ഷേത്രത്തിൽ വെടിമരുന്ന് സംഭരിച്ചിരുന്നു. അക്കാലത്ത് ഒരു പൊട്ടിത്തെറിയുണ്ടാവുകയും ഏതാനും തൂണുകൾ നിലംപതിക്കുകയും ചെയ്തു. എന്നിട്ടുപോലും ഈ ക്ഷേത്രം അനുപമ സുന്ദരമായി തന്നെ സ്ഥിതി ചെയ്യുന്നു എന്നോർക്കണം. 2400 വർഷം പിന്നിട്ട ഈ ക്ഷേത്രം ഏറെ മിനുസമുള്ള മാർബിൾ ശിലകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ ഈ അടുത്ത കാലത്ത് ഈ മാർബിൾ ശിലകൾക്ക് ചില കേടുപാടുകൾ ഉണ്ടായിരിക്കുന്നു എന്ന് കണ്ടെത്തുകയുണ്ടായി. ഇതിനെന്തെങ്കിലും പ്രതിവിധി കണ്ടെത്തിയില്ലെങ്കിൽ ഒരു 100 വർഷമൊക്കെ ആകുമ്പോഴേക്കും ക്ഷേത്രം വീണുപോകുമെന്ന് ശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെട്ടു. മിനുസമേറിയ ഈ വെണ്ണക്കല്ലുകൾ ജീർണിക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. കാലപ്പഴക്കം കൊണ്ട് ജീർണിക്കുകയുമില്ല. പിന്നെ എന്താണ് കാരണമെന്ന് അന്വേഷിച്ചു ചെന്നപ്പോഴാണ് ശാസ്ത്രജ്ഞന്മാർക്ക് ഒരു കാര്യം മനസ്സിലായത്. വെണ്ണക്കല്ലിനെ കരണ്ട് തിന്നുന്ന സൾഫർ ഡയോക്സൈഡിന്റെ ആവിയും പുകയും കലർന്ന വായുവിന്റെ സമ്പർക്കമാണ് മാർബിളിൽ കറുത്ത പുള്ളികൾ ഉണ്ടാകുന്നത്. അതിൽ മഞ്ഞോ മഴയോ പതിച്ച് ഓക്സിജനുമായി സംയോഗമുണ്ടാകുമ്പോൾ പരുപരുത്ത് ജീർണിക്കാൻ തുടങ്ങും. അതിന് ശാസ്ത്രജ്ഞന്മാർ ഒരു പരിഹാരവും കണ്ടെത്തി. ആണ്ടിൽ 2 വട്ടം ശുദ്ധജലം കൊണ്ട് കഴുകി വെടിപ്പാക്കിയാൽ ക്ഷേത്രശില്പം ഇനിയും 100 ആണ്ടുകൾ നിലനിൽക്കും എന്നായിരുന്നു അവർ പറഞ്ഞത്. പാർത്തനോൺ ക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞുവന്നതിന് ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ മനുഷ്യനും മനുഷ്യ സമൂഹവും പാർത്തനോൺ ക്ഷേത്രത്തെ പോലെയാണ്. വെണ്ണക്കല്ല് പോലെ മിനുസമാർന്ന സുതാര്യമായ സൗന്ദര്യം. എന്നാൽ അനാവശ്യ ചിന്തകളുടെയും പ്രക്ഷുബ്ധമായ വികാരങ്ങളുടെയും സൾഫർ ഡയോക്സൈഡ് അതിനെ കളങ്കപ്പെടുത്തുന്നു, സുതാര്യതയെ ഇല്ലാതാക്കുന്നു. അപ്പോൾ എന്തു ചെയ്യണം? ശുദ്ധജലത്തിൽ ആണ്ടിൽ 2 പ്രാവശ്യം പാർത്തനോണിനെ കഴുകാൻ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞതുപോലെ നല്ല ചിന്തകളുടെ ശുദ്ധജലത്തിൽ മനോവികാരങ്ങളെ കഴുകിയെടുക്കാൻ കഴിയണം. സംഗീതത്തോട്, സാഹിത്യത്തോട്, കലയോട്, സംസ്കാരത്തോട് മനുഷ്യജീവിതത്തെ ചേർത്തുവയ്ക്കണം. എത്രത്തോളം സമൂഹം സാംസ്കാരികമാകുന്നുവോ അത്രയും നന്ന്. സദാ വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മാനസികാരോഗ്യത്തെ തകർക്കും. കൊല്ലും കൊലയും മാത്രമുള്ള വാർത്തകൾ സാംസ്കാരിക രാഹിത്യത്തിന് കാരണമാകും. പാർത്തനോണിനെ സംരക്ഷിക്കാൻ ശാസ്ത്രജ്ഞന്മാർ നിർദ്ദേശിച്ചതുപോലെ സമൂഹത്തെയും വ്യക്തിയെയും സംശുദ്ധീകരിക്കാൻ കലയ്ക്കും സംസ്കാരത്തിനുമേ കഴിയൂ എന്ന് മനസ്സിലാക്കണം.
1: സൗമ്യവും ശാന്തവുമായി ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ തൊടും. ഇളങ്കാറ്റ് വീശുന്ന ഒരു കടൽ തീരത്തിരിക്കുന്നത് പോലെ ഹൃദ്യമായ പാട്ടുകൾ, ലളിതമായ ഗാനധാര. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ലളിതഗാനം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശ ചിന്തകൾ. സഹസ്രം അശ്വമേധയാഗത്തോടൊരു സത്യം, സഹസ്ര പത്രോത്ഭവൻ തൂക്കി പണ്ടെന്ന് കേൾപ്പു. അന്നേരെ തൂങ്ങിയത് സത്യമെന്നറിഞ്ഞാലും മന്നവ സത്യത്തെക്കാൾ വലുതായി ഒന്നുമില്ല. 1000 അശ്വമേധയാഗങ്ങൾ ഒരു തട്ടിലും ഒരു സത്യം മറ്റേ തട്ടിലും വച്ച് തൂക്കിയപ്പോൾ സത്യത്തിന്റെ തട്ടാണ് കൂടുതലും താഴ്ന്നു നിന്നത് എന്ന് അല്ലയോ രാജാവെ മനസ്സിലാക്കിയാലും എന്നാണ് ശ്ലോകത്തിന്റെ അർത്ഥം. ശകുന്തല ദുഷ്യന്തനോട് പറയുന്ന വാക്കുകളാണ്. എത്ര പരമാർത്ഥമായ വാക്കുകൾ! സത്യമെന്ന വാക്ക് എന്തൊരു സത്യമാണ്! മനുഷ്യജീവിതത്തിൽ സത്യത്തിന്റെ പാതയിലൂടെ മാത്രം സഞ്ചരിച്ചവർ വളരെ കുറവ്. ഹരിശ്ചന്ദ്രൻ എന്ന കഥാപാത്രം, ശിബി എന്ന ചക്രവർത്തി, ഗാന്ധിജി, പിന്നെ ഇനി ആരെയെങ്കിലും പറയാൻ പ്രയാസമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്ന കാര്യമൊക്കെ വന്നപ്പോൾ ഗാന്ധിജി പൂർണമായും സത്യത്തിന്റെ പാത തന്നെയായിരിക്കുമോ തിരഞ്ഞെടുത്തത്? അറിഞ്ഞുകൂടാ. എന്തായാലും സത്യാന്വേഷണത്തിൽ ഗാന്ധി ഏറെ പരീക്ഷകൾ തരണം ചെയ്തു എന്നത് സത്യം തന്നെയാണ്. സത്യത്തിനെത്ര വയസ്സായി എന്നൊരു കവിതയുണ്ട്, വയലാറിന്റെ കവിതയാണ്. ഹിരൺമയേന പാത്രേന സത്യസാപി ഹിതം മുഖം എന്നൊരു സംസ്കൃത സൂക്തമുണ്ട്. സത്യത്തിന്റെ മുഖം സ്വർണപാത്രം കൊണ്ട് മൂടിയിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. സത്യമേവ ജയതേനാനൃതം എന്നു വേദം. സത്യമന്വേഷിച്ച് എത്ര തത്വശാസ്ത്രങ്ങൾ! സത്യത്തിന്റെ മുഖം വികൃതമാണെന്ന് അനുഭവസ്ഥർ, സത്യം ദൈവമാണെന്ന് ചിലർ. ദൈവമെന്നൊന്നില്ലല്ലോ, അപ്പോ പിന്നെ സത്യമെന്നത് എങ്ങനെ കാണുമെന്ന് തർക്കിക്കുന്ന മറ്റു ചിലർ. അതൊക്കെ അങ്ങനെ നിൽക്കട്ടെ. ഉള്ളുകള്ളമായിട്ടും സത്യം നിർബന്ധമായി നടപ്പിലാക്കും എന്നത് യാന്ത്രികമാണ്. കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥൻ നീതിയെക്കുറിച്ച് പറയും പോലെയാണത്. ജീവിതത്തിൽ ചിലപ്പോൾ നുണ പറയേണ്ടതായി വരും. ഈ ഏടത്തി നുണയേ പറയൂ എന്ന ഒരു കൃതി MRB യുടേതായുണ്ട്. വെറുതെ ഇടയ്ക്കൊന്ന് ഓർത്തു എന്ന് മാത്രം. നുണ പറയൽ ശീലമാക്കിയാലാണ് കുഴപ്പം. പറയുന്ന നുണ മറ്റാർക്കെങ്കിലും ബുദ്ധിമുട്ടോ വിഷമമോ ഉണ്ടാക്കിയാൽ അതും കുഴപ്പമാണ്. ഒരു നുണ പറയുന്നതുകൊണ്ട് വേറൊരാൾക്ക് സന്തോഷമുണ്ടാകുമെങ്കിൽ, ആശ്വാസം പകരുമെങ്കിൽ, ആ നുണയ്ക്ക് സത്യത്തിനേക്കാൾ വിലയുണ്ടാകുമെന്നും മറന്നുപോകരുത്. പോലീസ് ഉരുട്ടി മകനെ കൊന്നു എന്നറിഞ്ഞ അച്ഛൻ അക്കാര്യം അമ്മ അറിയാതെ നോക്കുന്നു. മകൻ വരും എന്ന് നുണ പറയുന്നു. ആ നുണയെ 10,000 സത്യങ്ങൾ വച്ച് തുലാസിൽ തൂക്കിയാൽ സംശയം വേണ്ട, ആ നുണയുടെ തട്ട് താണു നിൽക്കും, താണു തന്നെ നിൽക്കും.
1: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റു നിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിന്റെ നനുത്ത വെട്ടങ്ങൾ, പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്. ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

സുഖദ സാന്ദ്രമായ സംഗീതം മനസ്സിനെ ശാന്തമാക്കുന്നു. അത് അമൃതമയമായി ആത്മാവിന്റെ ആഴങ്ങളിൽ അലകൾ നെയ്യുന്നു. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ഗസൽ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: സ്വരമാ

ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. നിത്യസുരഭിലമായ പ്രകൃതി, നിതാന്ത സുന്ദരമായ ജീവിതം, അന്യൂനമായ കർമ്മപദ്ധതികൾ, ഈ ലോകം ഇങ്ങനെ സമൃദ്ധസുന്ദരമായി നിലനിന്നു പോകുന്നതിൽ മനുഷ്യന്റെ കർമ്മോത്സുകതയും സ്ഥിരോത്സാഹവുമല്ലാതെ മറ്റെന്താണ്? മഞ്ഞുകാലത്ത് ഞാനെത്തി നിൽക്കുന്ന വനാന്തരം, രണ്ടു വഴികൾ, രണ്ടു ദിക്കുകളായി പിരിഞ്ഞു പോകുന്നു. ഏതിലൂടെയാണ് ഞാൻ പോകേണ്ടത്? രണ്ടു വഴിയും തുല്യമാണ്. കണ്ണത്താ ദൂരെ നീണ്ടുപോകുന്ന കാടിന്റെ ഇരുൾച്ചകളിലേക്ക് കാണാതാകുന്ന വഴി ഞാൻ ഉപേക്ഷിക്കുന്നു. പുല്ല് നിറഞ്ഞ വഴി ഞാൻ തിരഞ്ഞെടുക്കുന്നു. അതിലൂടെ ആരും അധികം നടന്നിട്ടില്ല എന്ന നിശ്ചയം. മറ്റൊരു നാളിൽ വരാമെന്നുറപ്പിച്ച് കണ്ണത്താ ദൂരത്തേക്കുള്ള വഴി ഞാൻ ഉപേക്ഷിക്കുന്നു. പുല്ലുകൾ നിറഞ്ഞ പുതിയ വഴി ഞാൻ തിരഞ്ഞെടുക്കുന്നു. തിരികെ വരുമോ എന്ന ആശങ്ക ഉള്ളിൽ നിറയുന്നുവെങ്കിലും നൂറ്റാണ്ടുകൾക്കിപ്പുറം ഒരു നെടുവീർപ്പോടെ ഞാനിത് ലോകത്തോട് വിളിച്ചു പറയും. ഞാൻ തിരഞ്ഞെടുത്തത് അധികം ആരും നടക്കാത്ത വഴി, എന്റെ ജീവിതത്തിൽ എല്ലാ മാറ്റങ്ങളും വരുത്തിയ വഴി. റോബർട്ട് ഫ്രോസ്റ്റ് എന്ന മഹാകവിയുടെ മഹോന്നതമായ വരികളാണിത്. പ്രഭാതം മുതലേ പുതിയ വഴികൾ തേടാൻ പറയുന്ന കവി, പുതിയ പന്ഥാവുകളിലൂടെ നടക്കാൻ പറയുന്ന കവി. നോക്കൂ, പ്രഭാതമായിരിക്കുന്നു, പുതിയ വഴികൾ തിരഞ്ഞെടുക്കാനുള്ള നേരമായിരിക്കുന്നു. അലസതയുടെ കമ്പളത്തിൽ നിന്ന് പുറത്തേക്ക് വരൂ, ഉണരൂ, എഴുന്നേൽക്കൂ. നമസ്തേ മലയാളത്തിൽ ആദ്യം കേൾക്കാം ഒരു പ്രഭാതഗീതം.

പ്രഭാതമായി. കൂവക്കുടിയിൽ നിന്ന് പടിഞ്ഞാറേക്കുള്ള കാഴ്ച ഒരു കാട്ടുപക്ഷിയുടെ ചിറകുകൾക്കെന്ന പോലെ. ആകാശത്തിനിപ്പോൾ പിങ്ക് കലർന്ന ചാരനിറം. വേലിയേറ്റം കഴിഞ്ഞ് പിൻവാങ്ങുന്ന കടൽ പോലെ മരങ്ങളിൽ നിന്ന് രാത്രിയുടെ നേളുകൾ മെല്ലെ മാഞ്ഞു തുടങ്ങുന്നു. പുൽനാമ്പുകളിൽ പടർന്നുകിടക്കുന്ന ചിലന്തി വലകളിൽ മഞ്ഞുതുള്ളികൾ തൂങ്ങി നിൽക്കുന്നു. പുലരിത്തോ മഞ്ഞുതുള്ളിയിൽ പുഞ്ചിരിയിടുന്നു പ്രപഞ്ചം. ഭാരം താങ്ങാനരുതാതെ പുൽക്കൊടികൾ തലചായ്ക്കുന്നു. നിത്യവിസ്മയഭരിതയായ പ്രകൃതി. പളുങ്കു നിറമാർന്ന ചക്രവാളത്തിനപ്പുറത്ത് നിന്ന് സൂര്യൻ കവിത ചൊല്ലുന്നു. കൽത്താമരകൾ പോലും വിരിഞ്ഞുപോകുന്ന സൗരസാന്നിധ്യം. ലോകം മുഴുവൻ പുതിയതാക്കപ്പെടുന്ന നിത്യവിസ്മയം. ചക്രവാളം ഒരു വജ്രക്കടല് പോലെ കണ്ണുകൾക്ക് മുന്നിൽ സമതല ഭാവമാർന്നു നിൽക്കുന്നു. ലോകത്തിലെ പ്രഭാത സൗന്ദര്യങ്ങളിൽ കൂവക്കുടിയേക്കാൾ മനോഹരമായി മറ്റൊന്നുമില്ലെന്ന് തോന്നിപ്പോകുന്ന ചില നിമിഷങ്ങൾ. നമസ്തേ മലയാളം തുടരുന്നു. ഇനി ശ്രേഷ്ഠ മലയാളം. ശ്രേഷ്ഠ മലയാളം.

ശ്രേഷ്ഠ മലയാളത്തിൽ നിന്ന് പി പത്മരാജന്റെ ചൂണ്ടൽ എന്ന കഥയുടെ ആദ്യ ഭാഗം. ഉപരിതലത്തിന് തൊട്ടു താഴെയായി ഒരു പച്ച തവള കണ്ണും പിൻകാലുകളും ഉയർത്തി മുൻകൈകളിൽ അമർന്ന് പൊങ്ങിക്കിടന്നിരുന്നു. ഇടയ്ക്കിടെ അത് പിൻകാലുകൾ തുടിപ്പിച്ച് പൊങ്ങിന്മേൽ തുഴഞ്ഞു കളിച്ചു. പൊങ്ങ് കഷ്ണത്തിൽ ചുറ്റി ചരട് താഴേക്ക്

വെള്ളത്തിന്റെ മുകളിൽ മരങ്ങളുടെ നിഴൽ വീണുണ്ടായ തണലിൽ കിഴക്ക് നിന്ന് ഒലിച്ചു വന്നിരുന്ന മുരിങ്ങയിലകളും പതപ്പന്റെ തണ്ടുകളും തങ്ങിക്കിടന്നു. തണലിന് താഴെയുള്ള തണുപ്പിൽ വരാൽ മത്സ്യങ്ങളും കരിമീനുകളും മറ്റു ചെറു മത്സ്യങ്ങളും പതുങ്ങി നിന്നിരുന്നു. പലപ്പോഴും അവയെ തൊട്ടുരുമിക്കൊണ്ട് വൃദ്ധന്റെ പഴയ ചൂണ്ടൽ നിർജീവമായി തൂങ്ങിക്കിടന്നു. വേൽ കണ്ണിലടിക്കുമ്പോൾ ഇടത് കൈപ്പത്തി പരത്തി അയാൾ ചെറിയ പൊങ്ങുതടി സൂക്ഷിച്ചു നോക്കി. വൃദ്ധന്റെ മുഖം ആകെ വികൃതമായിരുന്നു. അയാളുടെ വായ്ക്കുള്ളിലേക്ക് ചുണ്ടുകൾ ഇറങ്ങിപ്പോയിരുന്നു. മൂക്കിന്മേൽ നിന്നൊരു നര വളർന്ന് ചുരുണ്ടു നിന്നു. വായ്ക്ക് താഴെ വളരെക്കാലം പൂഴിമണ്ണിൽ പുതഞ്ഞുകിടന്ന ചപ്പിയെറിഞ്ഞ ഒരു മാങ്ങാണ്ടി പോലെ താടിയെല്ല് പറ്റിപ്പിടിച്ചിരുന്നു. തോട്ടിന്റെ രണ്ടു വശത്തും കൈതകളും പുലാനിപ്പൊന്തകളും വളർന്നു നിന്ന് വെള്ളത്തിനു മീതെ ഇരുട്ട് വീഴ്ത്തി. കിഴക്ക് നിന്ന് വരുന്ന തോട് ഇടയ്ക്ക് വെച്ച് വടക്കോട്ട് തിരിഞ്ഞ് വീണ്ടും പടിഞ്ഞാറോട്ട് ഒഴുകിപ്പോകുന്നു. ആ തിരിവിൽ ഒഴുക്ക് കുറഞ്ഞ് ആഴമുള്ള ഭാഗത്ത് വെള്ളം പലപ്പോഴും ഒരു ചുഴിയായി മാറി. ചുഴിയിൽ കൈതപ്പൂക്കളിൽ നിന്ന് ഉതിരുന്ന പൂമ്പൊടി കറങ്ങിക്കൊണ്ടിരുന്നു. വൃദ്ധൻ ഇതൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. വലത് കൈയിലിരുന്ന ചൂണ്ടയുടെ കമ്പ് ഇടയ്ക്കിടെ ബലമില്ലാതെ വിറച്ചു. അറിയാതെ ഉറങ്ങിപ്പോകുമ്പോൾ പിടിവിട്ട് വെള്ളത്തിന്റെ മുകളിൽ വീണ് അത് മുഴക്കമുള്ളൊരു ശബ്ദം പുറപ്പെടുവിക്കുക പോലും ചെയ്തു. കഴിഞ്ഞ 5 ദിവസമായി ഒരു ചെറിയ മീൻ പോലും കൊത്തിയിട്ടില്ല. ദിവസവും രാവിലെ ചൂണ്ടയുമായി ഇറങ്ങുമ്പോൾ മകൾ വിളിച്ചു പറയുന്നു, ഗുണപ്പെടുകയില്ല, പോണ പോക്ക് കണ്ടില്ലേ, ഒന്നും കിട്ടില്ലെന്നും പറഞ്ഞുള്ള ഒരു മുഖഭാവം. ഒരു ചെറിയ മീൻ പോലും കിട്ടാനില്ലെങ്കിലും അങ്ങനെയൊരു മനസ്ഥിതി അയാൾക്കുണ്ടായിരുന്നില്ല. ഇന്ന് കുട്ടികൾ ആരുമില്ല, ചിലപ്പോൾ അവർ വരും, വന്നാൽ ശല്യം ചെയ്യും. വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ആരും കാണാതെ തീറ്റ മാറ്റിവെച്ച് ചൂണ്ടയുടെ മുന തെളിക്കും. മുന പുറത്ത് കാണിച്ചു കിടന്നാൽ ഒരു പരൽ പോലും തിരിഞ്ഞു നോക്കുകയില്ല. കിഴക്ക് നിന്നും മൃദുത്വമുള്ള കാറ്റടിക്കുമ്പോൾ വെയിലിന്റെ തീഷ്ണത അറിയാത്ത തണലിൽ ക്ഷീണിച്ച കണ്ണുകൾ സുഖകരമായ ഒരസ്വാസ്ഥ്യത്തോടെ അടഞ്ഞു. 60 വർഷങ്ങൾക്കപ്പുറം താൻ പിന്നിട്ട ബാല്യകാല അനുഭവങ്ങളുടെ അംശങ്ങളും മരണ ദിവസം വരെ തന്നെ പരിചരിച്ചു പോന്നിരുന്ന ഭാര്യയുടെ മുഖവും ഇടയ്ക്ക് ഓർമ്മയിൽ തെളിഞ്ഞു മിന്നി. ചൂണ്ടയുടെ അങ്ങേയറ്റത്ത് ഒരു ചെറിയ ചലനം അനുഭവപ്പെട്ടപ്പോൾ ഞെട്ടിയുണരുകയും പൊങ്ങുതടിയുടെ നിശ്ചലത കണ്ട് വീണ്ടും തന്റെ പഴയ ഭാവത്തിലേക്ക് മടങ്ങുകയും ചെയ്തു. രാവിലെ പുറപ്പെടുമ്പോൾ മകൾ ശപിച്ചു, ഒടുക്കത്തെ പോക്കാണ് അവസാനത്തെ യാത്ര. പലപ്പോഴും കേട്ടിട്ടുണ്ടെങ്കിലും ഇന്ന് വാക്കുകൾക്കുള്ളിൽ പ്രത്യേകമായ ഒരർത്ഥം കൂടി കേൾക്കുകയുണ്ടായി. മടങ്ങി വരാത്ത ഒരു യാത്ര. അവൾ പറഞ്ഞതുപോലെ നടക്കാൻ പോകുന്നു. തോട്ടുവക്കിൽ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു മരണം സംഭവിച്ചുകൂടായികയില്ല. ശവം അവിടെ കിടക്കും. വൈകുന്നേരമാണ് മരിക്കുന്നതെങ്കിൽ പിറ്റേന്ന് മാത്രമേ അളിഞ്ഞു തുടങ്ങിയ ശവം തേടി ആളുകൾ വരികയുള്ളൂ. വെയിൽ താണു. കാട്ടുപുല്ലുകൾക്കും ചേമ്പിൻ തണ്ടുകൾ പോലെ വളർന്നു നിൽക്കുന്ന മടന്ത കൂട്ടങ്ങൾക്കുമിടയിൽ നിന്ന് കുളക്കോഴികൾ ശബ്ദമുണ്ടാക്കി ചലിച്ചു. വെള്ളത്തിൽ ഒലിച്ചു വന്ന ഒരു വലിയ നീർക്കോലി കൈതയുടെ പടർന്നു മുറ്റിയ വേരുകൾക്കിടയിലുള്ള മാളത്തിലേക്ക് തുഴഞ്ഞിഴഞ്ഞ് കയറിപ്പോയി. തവളയുടെ മാളമാണ്. വെള്ളത്തിനു മുകളിൽ പൊങ്ങിക്കിടക്കുന്ന പച്ചത്തവളയുടെ അന്ത്യമടുത്തിരിക്കുന്നു. ഒരു ചുവന്ന ആമ്പൽ പൂവ് ഒഴുകിവന്ന് നൂലിന്മേൽ കുരുങ്ങി. വൃദ്ധൻ ചൂണ്ടയെടുത്ത് പൂവ് കളഞ്ഞു. പുതിയ ഇറച്ചി കോർത്ത് വീണ്ടും ഇട്ടു. ഉപരിതലത്തിൽ മൃദുവായ ഓളങ്ങൾ ഉയർന്നു മാഞ്ഞു. പൊങ്ങിക്കിടന്നിരുന്ന തവള മുൻകാലുകൾ കുറെ കൂടി ആഴത്തിലേക്ക് അമർത്തി ഊളിയിട്ട് പോയി. മാളത്തിലേക്കായിരിക്കും, വേഗം പോകൂ, മനസ്സിൽ പറഞ്ഞു. മരണം കാത്തിരിക്കുന്നു. നേരം ചെന്നതോടെ സായാഹ്നം പൂർണ്ണതയെത്തിയതോടെ പരിഭ്രമം ഏറിക്കൊണ്ടിരുന്നു. രാവിലെ മകൾ പറഞ്ഞ ശാപവാക്കിന്റെ അർത്ഥശൂന്യതയെപ്പറ്റി പലവട്ടം മനസ്സിൽ പറഞ്ഞുറപ്പിച്ചു. തനിക്ക് മരണം സംഭവിക്കില്ല, മരിച്ചാൽ അവൾക്ക് പിന്നെ ആരുണ്ട്? 38 വയസ്സുള്ള അവിവാഹിതയായ മകളെപ്പറ്റി ഓർത്തപ്പോൾ താൻ മരിച്ചുകൂടാ എന്ന് അയാൾക്ക് നിർബന്ധമായി. പൊങ്ങുതടിയിൽ ഒരു ചെറിയ ചലനം കണ്ടു. അല്പമൊന്ന് താഴ്ന്ന് വീണ്ടും അത് ഉയർന്നു വന്നു. ശ്രദ്ധിച്ചിരുന്നു, ഇല്ല, ചലനമില്ലാത്ത നിമിഷങ്ങൾ. കുളക്കോഴികൾ വീണ്ടും ഭയന്ന് ശബ്ദം പുറപ്പെടുവിച്ചു. ഒരു കറുത്ത ആമ വെള്ളത്തിൽ നിന്ന് ഒരു കൈതുവേരിന്മേൽ പിടിച്ചിഴഞ്ഞ് കരയിലേക്ക് കയറിപ്പോയി. വൃദ്ധൻ ഭയവിഹ്വലനായി നാലുപാടും നോക്കി. ഇരുട്ട് പരക്കാറായിരിക്കുന്നു. ഇന്നും മീനൊന്നും കിട്ടിയിട്ടില്ല. വെറും കൈയോടെ മടങ്ങുന്ന താൻ മാളത്തിൽ നിന്ന് പൊട്ടി വീണതുപോലെ തവളയുടെ കരച്ചിലുയർന്നു. അത് നീർക്കോലിയുടെ വായിലായിരിക്കുന്നു. ഓർക്കാപ്പുറത്ത് മരണത്തെ കാണുമ്പോൾ ഉണ്ടാകുന്ന നിലവിളി. അതോടുകൂടി കൈകൾ അനങ്ങാതെയായി. തന്റെ നാലുപുറവും മരണമെന്ന ഭീകര സത്യം ഈ നേരം അത്രയും ഉറങ്ങിക്കിടന്നിരുന്നു. തന്റെ കൈകളിൽ ചൂണ്ട, അതിന്റെ അങ്ങേ തലപ്പിൽ ഏതു നിമിഷവും മരണം പ്രതീക്ഷിച്ചു നിൽക്കുന്ന വരാലുകൾ. ആമ തല കുറെ കൂടി പുറത്തേക്ക് നീട്ടി
വൃത്തിയിട്ട കാലുകൾ പരത്തി തന്റെ നേരെ ഇഴഞ്ഞു വന്നു. ഭയം തോന്നിയപ്പോൾ ഒരു കല്ലെടുത്ത് അതിനെ എറിഞ്ഞു. കല്ലൽപ്പം മുമ്പിലായി ചേറിൽ പൊതിഞ്ഞു. തവളയുടെ നിലവിളി കൂടുതൽ ഉച്ചത്തിലും ഇടവിട്ടുമുയർന്നു. ഒന്ന് രണ്ട് കുളക്കോഴികൾ പുറത്തുവന്ന് പരിസരം വീക്ഷിച്ചതിന് ശേഷം പൊത്തിലേക്ക് മടങ്ങിപ്പോയി. പൊങ്ങുതടിയിന്മേൽ വീണ്ടും ഒരു കൊത്തുണ്ടായി. അടുത്ത മരണം മത്സ്യത്തിനാണ്. ഇത്തവണ അത് വലിച്ചെടുക്കാൻ തോന്നിയില്ല. എല്ലാ ചലനങ്ങളും അതിനെ ആശ്രയിച്ചിരിക്കുന്നത് പോലെ അയാൾക്ക് തോന്നി. താൻ പൊങ്ങുതടി വെട്ടിവലിക്കുമ്പോഴേക്കും ഒരു മത്സ്യം പിടഞ്ഞു മരിക്കും. അതേ നിമിഷത്തിൽ ഒരു തവളയും മരിക്കും. പിന്നെ അവശേഷിക്കുന്നത് താനാണ്. മൂന്ന് മരണങ്ങൾ ഒരേ നിമിഷത്തിൽ സംഭവിക്കുകയാണെങ്കിൽ ആ രംഗം മനസ്സിൽ സങ്കൽപ്പിച്ചു. ആകാശത്തിൽ വരയുണ്ടാക്കിക്കൊണ്ട് ഒരു വലിയ വരാൽ കരയിൽ. നെഞ്ചിലൊരു നേരിയ വേദന അനുഭവപ്പെടുമ്പോൾ ചൂണ്ടൽ കയ്യിൽ നിന്ന് തിന്നി വീഴുന്നു. അദൃശ്യമായ ഒരു ശക്തി തന്റെ കഴുത്തിലേക്ക് മറ്റൊരു കനൽ ചൂണ്ടൽ വലിച്ചെറിയുന്നു. അയാൾ വിറച്ചുപോയി. പൊങ്ങുതടിയിൽ കൂടുതൽ ശക്തമായ കൊത്തിപ്പിടിക്കലുകൾ, മരിക്കാൻ പോകുന്ന തവളയുടെ ദയനീയമായ നിലവിളികൾ. ആമ തന്റെ ഭീകരമായ ദൃഷ്ടികൾ ഉയർത്തി നാലുപുറവും നോക്കിക്കൊണ്ട് പുൽക്കാട്ടിലേക്ക് ഇഴഞ്ഞു കയറി. കുളക്കോഴികൾ അസ്വാസ്ഥ്യത്തോടെ ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് പറന്നു മാറി. കണ്ണുകൾ താനെ അടഞ്ഞു. താൻ മരിക്കാൻ പോവുകയാണോ? മരണം ഈ ചൂണ്ട വലിച്ചെടുക്കുന്നതും കാത്തു നിൽക്കുകയാണ്. അത് മനസ്സിലായപ്പോൾ മരണത്തെ കബളിപ്പിക്കാൻ തനിക്ക് കഴിഞ്ഞില്ലെങ്കിലോ എന്ന് വിഡ്ഢിത്തം നിറഞ്ഞ ആലോചനയും അയാൾക്കുണ്ടായി. അതുകൊണ്ട് അയാൾ അനങ്ങാതെയിരുന്നു. ഇരുട്ട് കൂടുതലായി. തോടിനും പാടത്തിനും അക്കരയുള്ള ചെമ്മണ്ണ് നിറഞ്ഞ പുരയിടവും അവിടെ നിലം പറ്റി നിൽക്കുന്ന മാവുകളുടെ വെളുത്ത് തടിയുടെ രേഖകളും അവ്യക്തമായി. മകളുടെ അസംതൃപ്തമായ ശബ്ദവും വിശപ്പ് മുറ്റിയ കണ്ണുകളും മനസ്സിലൂടെ ഒരു മിന്നൽ പോലെ കടന്നുപോയി. ഇരുട്ട് കൂടുതലായി. തോടിനും പാടത്തിനും അക്കരയുള്ള ചെമ്മണ് നിറഞ്ഞ പുരയിടവും അവിടെ നിലം പറ്റി നിൽക്കുന്ന മാവുകളുടെ വെളുത്ത തടിയുടെ രേഖകളും അവ്യക്തമായി. മകളുടെ അസംതൃപ്തമായ ശബ്ദവും വിശപ്പ് മുറ്റിയ കണ്ണുകളും മനസ്സിലൂടെ ഒരു മിന്നൽ പോലെ കടന്നുപോയി. അതോടെ പരിസരബോധം വന്നു. ഒരു നിമിഷത്തിന്റെ പകുതി പോലും കടക്കുന്നതിന് മുമ്പ് വെട്ടിവലിച്ചു. വെള്ളം ആകെ ഇളകി. ജലപ്പരപ്പിന് തൊട്ടുതാഴെ മയങ്ങി നിന്നിരുന്ന ചെറുമത്സ്യങ്ങൾ നാലുപാടും ഭയപ്പാടോടെ ഓടിമാറി. പുൽക്കാട്ടിനിടയിൽ പകുതി മറിഞ്ഞിരുന്ന ആമ തലയും കാലുകളും ഉള്ളിലേക്ക് വലിച്ചു കയറ്റി തപസ്സാരംഭിച്ചു. കുളക്കോഴികൾ നിശബ്ദരായി. വെള്ളത്തിന് മുകളിലൂടെ ഒരു കറുത്ത വേര് പോലെ നീർക്കോലി പൊളിഞ്ഞു പോകുന്നത് കണ്ടു. മുറിവ് പറ്റിയിട്ടും രക്ഷപ്പെട്ട തവള ചാടിച്ചാടി തന്റെ മാളത്തിന് പുറത്തു വന്നു. വൃദ്ധൻ കണ്ണുമിഴിച്ചു നോക്കി. ഒന്നും മരിച്ചിട്ടില്ല താനും. ചൂണ്ടലിന്റെ അറ്റത്ത് തിളങ്ങുന്ന കണ്ണുകളുള്ള ഒരു തടിയൻ വരാൽ. ഇരുട്ട് വീഴുന്ന പാടങ്ങളുടെ നടുവിലൂടെ ഇടത് കൈയിൽ ചൂണ്ടലും വലത് കൈയിൽ ജീവനുള്ള വരാലുമായി വീട്ടിലേക്ക് മടങ്ങുമ്പോൾ തനിക്കുണ്ടായ ഭീതികളെപ്പറ്റിയും തന്നോടൊപ്പം കിറുക്ക് പിടിച്ച ചുറ്റുപാടുകളെപ്പറ്റിയും അയാൾ ഓർത്തില്ല. ഒന്നു മാത്രം ആശ്വാസമുണ്ടാക്കി. അഞ്ച് ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് ചീത്ത കേൾക്കാതെ കിടന്നുറങ്ങാം. ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു.

പ്രഭാതം ജനാലകളെയെല്ലാം തുറന്നിടുന്നു. പുത്തൻ വായു വീടിനുള്ളിലേക്ക് ഒഴുകിയെത്തുന്നു. ഭാരമൊട്ടുമില്ലാത്ത താളുകൾ പോലെ ചിന്തകൾ. വെളിച്ചത്തെ വീണ്ടും വിശ്വസിക്കാൻ പഠിക്കുന്നു. ആകാശത്തിന് ഒട്ടും ധൃതിയില്ല. പുതുതായി തുടങ്ങാനുള്ള വെമ്പൽ മാത്രം. ഓരോ ചുവടും ഓരോ ഭൂമികയാണ്. ഓരോ ശ്വാസവും ഓരോ വാഗ്ദാനമാണ്. കേൾക്കൂ, പകൽ നിന്റെ പേര് വിളിക്കുന്നു. ഓടാനല്ല, വിടർന്നുല്ലസിക്കാൻ. പ്രീതേ, എനിക്ക് നൽകാൻ ഒരുപാട് സ്നേഹമുണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞാൽ നീ മുന്തിരിച്ചെടിയായി വളർന്ന് എന്നെ ഈ കൊടും തണുപ്പുള്ള പ്രഭാതത്തിൽ ഒരു പുതപ്പ് പോലെ പർണകുടീരമൊരുക്കുമോ? അതോ നക്ഷത്രങ്ങളിലും മണൽപ്പരുപ്പുകളിലും പാദങ്ങളമർത്തി ലോകത്തിന്റെ അറ്റത്ത് നിന്ന് നീ എന്നിലേക്ക് ഓടിയണയുമോ? ഒരു ഗാനനിർച്ചരി പോലെ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കൽഹാരസുന്ദരമായ ഒരു ഗാനസമ്മോഹനത.

0: ആരവവും ബഹളവും ഒക്കെ ഉണ്ടാകുന്നതിനു മുൻപ് കമ്പനി മുക്കിലെ ഒരു പ്രഭാതം പഞ്ചായത്ത് കിണറിനരികിൽ ആരു നട്ടതാണെന്നറിയാതെ വളർന്ന് തഴച്ചു നിന്ന ഒരു റോസാ ചെടിയുണ്ടായിരുന്നു. ഒരു പൂവെങ്കിലും ഇല്ലാത്ത ദിവസങ്ങൾ കുറവ്. യാഗോയുടെ റോസയെ അത് ഓർമ്മിപ്പിക്കും. ഒരു ഐതിഹ്യം പോലെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു റോസാ ചെടി, സിംഹാസനങ്ങളിലെ ഇതളുകളോ.
1: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. വിവിധ വികസന പദ്ധതികൾക്കും തുടക്കം കുറിക്കും. കേരളത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെ സാമൂഹിക സുരക്ഷാ പദ്ധതികളുടെ ആകെ ഗുണഭോക്താക്കൾ 100 കോടി കടന്നതായി കേന്ദ്ര സർക്കാർ. നീറ്റ് UG പുനഃപരീക്ഷാ ഫലം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. യോഗ്യത നേടി 11 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ. രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ച് ഇന്ന് കർക്കടകം 1. കേരളത്തിലെ വീടുകളും ക്ഷേത്രങ്ങളും രാമായണ പാരായണത്താൽ ഭക്തിസാന്ദ്രമാകും. ഇന്ത്യക്കെതിരായ 2 ഏകദിനത്തിൽ ഇംഗ്ലണ്ടിന് 4 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ ഇന്ന് ഹരിയാനയിലെ ജീന്ദ് റെയിൽവേ സ്റ്റേഷനിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത ട്രെയിനാണ് ഇത്. 12,470 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി ഇന്ന് ഹരിയാനയിൽ തുടക്കം കുറിക്കും. തുടർന്ന് ചണ്ഡീഗഡിൽ എത്തുന്ന അദ്ദേഹം 4,700 കോടി രൂപയുടെയും ജലന്ധറിൽ വൈകുന്നേരം 5,470 കോടി രൂപയുടെയും വികസന പദ്ധതികൾക്ക് ഇന്ന് തുടക്കം കുറിക്കും. ജനങ്ങളുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് രാജ്യത്തെ യുവശക്തിയിൽ ഈ പദ്ധതികൾ വലിയ സ്വാധീനം ചെലുത്തുമെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമ കുറിപ്പിൽ അറിയിച്ചു. കേരളമുൾപ്പെടെ 20 സംസ്ഥാനങ്ങളിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി ഇന്ന് ഓൺലൈനായി നിർവഹിക്കും. അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ സ്റ്റേഷനുകൾ ഇതിൽ ഉൾപ്പെടുന്നു. പുതുക്കിയ 75 റെയിൽവേ സ്റ്റേഷനുകളിൽ 6 സ്റ്റേഷനുകൾ കേരളത്തിലാണ്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: തിരുവനന്തപുരം ഡിവിഷന് കീഴിലുള്ള ചാലക്കുടി, അങ്കമാലി, പാലക്കാട് ഡിവിഷന് കീഴിലുള്ള തിരൂർ, തലശ്ശേരി, പരപ്പനങ്ങാടി, നിലമ്പൂർ റോഡ് എന്നിവയാണ് പ്രധാനമന്ത്രി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യുന്ന കേരളത്തിലെ അമൃത് റെയിൽവേ സ്റ്റേഷനുകൾ. പുതുക്കിയ പ്ലാറ്റ്ഫോമുകൾ, ആധുനിക വെയിറ്റിംഗ് ഹാളുകൾ, വിവിധ സേവനങ്ങൾ തുടങ്ങിയവ അമൃത് സ്റ്റേഷനുകളിൽ ലഭ്യമാക്കും. തലശ്ശേരിയിലും അങ്കമാലിയിലും എയർ കണ്ടീഷൻ വെയിറ്റിംഗ് ഹാളുകൾ ലഭ്യമാകും. സംസ്ഥാനത്തെ വിവിധ വിനോദസഞ്ചാര സാംസ്കാരിക കേന്ദ്രങ്ങളിലേക്കുള്ള യാത്ര സുഗമമാക്കുന്ന രീതിയിലാണ് അമൃത് സ്റ്റേഷനുകൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്.
1: മലപ്പുറം ജില്ലയിലെ അമൃത് ഭാരത് സ്റ്റേഷനുകളുടെ നവീകരണത്തെക്കുറിച്ച് ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു.
3: തിരൂർ റെയിൽവേ സ്റ്റേഷന്റെ വികസനത്തിനായി 26.55 കോടി രൂപ ചെലവഴിച്ചാണ് നവീകരണം പൂർത്തിയാക്കിയിരിക്കുന്നത്. 3 ലിഫ്റ്റുകളും 2 എസ്കലേറ്ററുകളും ടിക്കറ്റ് കൌണ്ടറിൽ 2 ഓട്ടോമാറ്റിക് വൈൻഡിംഗ് മെഷീനുകളും സജ്ജമാക്കിയിട്ടുണ്ട്. പഴയ മ്യൂറൽ ചിത്രങ്ങൾ മാറ്റി പുതിയ വരയ്ക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ 16.44 കോടി രൂപ നവീകരണത്തിലെ ചെലവായി. 2 പ്രവേശന കവാടം, ആധുനിക ബുക്കിംഗ് ഓഫീസ്, പ്ലാറ്റ്ഫോം, മേൽക്കൂര, പുതിയ സിഗ്നൽ സംവിധാനം എന്നിവ സജ്ജമാക്കി കഴിഞ്ഞു. പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ 14.21 കോടി രൂപ ചെലവഴിച്ചാണ് വികസനം പൂർത്തിയാക്കിയിരിക്കുന്നത്. പ്രവേശന കവാടം മനോഹരമാക്കിയതിനോടൊപ്പം വിശാലമായ പാർക്കിംഗ് സൌകര്യം ഒരുക്കിയിട്ടുണ്ട്.
1: ഡാമനും ന്യൂഡൽഹിക്കും ഇടയിലുള്ള ആദ്യത്തെ വാണിജ്യ വിമാന സർവീസിന് തുടക്കമായി. ഡാമനിലെ നമോ വിമാനത്താവളത്തിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര സിവിൽ വ്യോമയാന മന്ത്രി കിഞ്ചരപ്പു രാംമോഹൻ നായിഡുവും ദാമൻ ദിയു അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേലും സംയുക്തമായി വിമാനം ഫ്ളാഗ് ഓഫ് ചെയ്തു. ടൂറിസം, വ്യാപാരം, നിക്ഷേപം തുടങ്ങിയ മേഖലകൾക്ക് ഈ സർവീസ് ഏറെ പ്രയോജനപ്പെടുമെന്നാണ് വിലയിരുത്തൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി അനുശോചനം അറിയിച്ചു. ഇന്ത്യയോടും ഖത്തറിലെ ഇന്ത്യൻ സമൂഹത്തോടും ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനി കാണിച്ച സ്നേഹത്തിന് നന്ദി അറിയിച്ച പ്രധാനമന്ത്രി ഇന്ത്യ ഖത്തർ ബന്ധം മെച്ചപ്പെടുത്തുന്നതിനായി അദ്ദേഹം നൽകിയ സംഭാവനകളും സമൂഹമാധ്യമത്തിൽ അനുസ്മരിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് പശ്ചിമബംഗാളിലെത്തും. അതിർത്തി സുരക്ഷ, ഭരണം, ക്രമസമാധാനം, വികസനം എന്നിവയിൽ ഊന്നിയുള്ള വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. നാളെ

0: ഉരിയിലെ ജുമാഗഞ്ച് ബോർഡർ ഔട്ട്പോസ്റ്റ് സന്ദർശിക്കുന്ന ശ്രീ അമിത്ഷാ BSF ഉദ്യോഗസ്ഥരുമായി സംവദിക്കും. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ജെയ്ഷെ ഇ മുഹമ്മദ് ഭീകര സംഘടനയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായി ഗുജറാത്ത് ഭീകരവിരുദ്ധ സേന 5 പേരെ അറസ്റ്റ് ചെയ്തു. ഖാദിയാൽ ഗ്രാമത്തിൽ നിന്നും പിടികൂടിയ ഇവരിൽ നിന്നും ബോംബ് നിർമ്മാണ വസ്തുക്കളും കണ്ടെടുത്തിട്ടുണ്ട്. നീറ്റ് UG പുനഃപരീക്ഷാ ഫലം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. മെഡിക്കൽ, ഡെന്റൽ, ആയുഷ് അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് 11 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ യോഗ്യത നേടി. ഔദ്യോഗിക വെബ്സൈറ്റായ neet.nta.nic.in ൽ ഫലം ലഭ്യമാണ്. മൈ ഭാരത് ദേശീയ യുവ വോളണ്ടിയർമാരുടെ സമ്മേളനത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. നാളെയും മറ്റന്നാളുമായി ചിന്തൻ ശിബിരവും ഉത്തർപ്രദേശിൽ നടക്കും. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ 2 പരിപാടികളിലും പങ്കെടുക്കും. രാജ്യമെമ്പാടുമുള്ള 15,000-ലേറെ യുവജനങ്ങൾ പങ്കെടുക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. ഇതിനു മുന്നോടിയായി NDA മന്ത്രിമാരുടെ യോഗം ഇന്ന് ചേരും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന യോഗത്തിൽ സമ്മേളന കാലയളവിൽ NDA സ്വീകരിക്കേണ്ട നിലപാടുകൾക്ക് അന്തിമരൂപം നൽകും. അതേസമയം കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗവും ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്നു. അടുത്ത മാസം 13 വരെയാണ് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം. ഇന്ത്യ ഫിൻലൻഡ് ഉഭയകക്ഷി ബന്ധം നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ത്യ ഫിൻലൻഡ് ബിസിനസ് റൌണ്ട് ടേബിളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം, ഡിജിറ്റലൈസേഷൻ, സുസ്ഥിര വികസനം എന്നീ മേഖലകളിൽ തന്ത്രപ്രധാന പങ്കാളിത്തം എന്ന നിലയിലേക്ക് ഉയർത്തിയതായും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇന്ത്യയിലെ സാമൂഹിക സുരക്ഷാ പദ്ധതികളുടെ ആകെ ഗുണഭോക്താക്കളുടെ എണ്ണം 100 കോടി കടന്നതായി കേന്ദ്ര സർക്കാർ. 2015 19% പേർക്കാണ് പദ്ധതികളുടെ ഗുണം ലഭിച്ചിരുന്നതെങ്കിൽ 2026 ഇത് 68.4% വർദ്ധിച്ചതായി കേന്ദ്ര തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
2: 100 കോടിയിലധികം പൌരന്മാർ വിവിധ സാമൂഹിക സുരക്ഷാ പദ്ധതികളുടെ പരിധിയിൽ വന്നതായി കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ സമൂഹമാധ്യമത്തിൽ വ്യക്തമാക്കി. നരേന്ദ്രമോദി സർക്കാരിന്റെ സബ്കാ സാത് സബ്കാ വികാസ് എന്ന ലക്ഷ്യത്തോടുള്ള പ്രതിബദ്ധതയാണ് ഈ നേട്ടത്തിലൂടെ വ്യക്തമാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ദശലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് സാമ്പത്തിക ഭദ്രത, ആരോഗ്യ പരിരക്ഷ, ഭക്ഷ്യസഹായം എന്നിവ ഉറപ്പാക്കാൻ ഈ പദ്ധതികൾക്ക് സാധിച്ചതായി കേന്ദ്രമന്ത്രി പറഞ്ഞു. രാജ്യത്തെ ദാരിദ്ര്യം കുറയ്ക്കുന്നതിലും സാധാരണക്കാരുടെ ഉപജീവനമാർഗം മെച്ചപ്പെടുത്തുന്നതിലും പദ്ധതികൾ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ച് ഇന്ന് കർക്കിടകം 1. രാമായണ പാരായണത്തോടെ കേരളത്തിലെ വീടുകളും ക്ഷേത്രങ്ങളും ഇനി ഭക്തിസാന്ദ്രമാകും. ദുരിതങ്ങളിൽ നിറഞ്ഞ കർക്കിടക മാസത്തിൽ രാമായണം വായിക്കുന്നതിലൂടെ മനസ്സിലും ശരീരത്തിലും ശുദ്ധിയും ഐശ്വര്യവും നിറയുമെന്നാണ് വിശ്വാസം. കർക്കിടക മാസം ആരോഗ്യ സംരക്ഷണത്തിനും പ്രത്യേക ശ്രദ്ധ നൽകുന്ന മാസം കൂടിയാണ്. വറുതിയുടെ കർക്കിടകം, പഞ്ഞക്കർക്കിടകം, കള്ളക്കർക്കിടകം എന്നും അറിയപ്പെടുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന രാമായണ മാസാചരണത്തിന്റെ ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഒഡീഷയിലെ പുരിയിൽ ലോകപ്രശസ്തമായ രഥപ്രയാണം ഇന്ന് രാവിലെ പുനരാരംഭിക്കും. ദേവപ്രതിഷ്ഠകൾ രാത്രി മുഴുവൻ അതത് രഥങ്ങളിൽ തന്നെയായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സംഗമങ്ങളിലൊന്നായ രഥയാത്രയ്ക്കായി വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. അതേസമയം ശ്രീ ഗുണ്ടിച്ച ക്ഷേത്രത്തിൽ ഇന്നലെയുണ്ടായ തിക്കിലും തിരക്കിലും ഒരാൾ മരിച്ചു, നിരവധി പേർക്ക് പരിക്കേറ്റു. സംഭവത്തിൽ ഒഡീഷ സർക്കാർ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഇന്ത്യക്കെതിരായ 2-ആം ഏകദിനത്തിൽ ഇംഗ്ലണ്ടിന് 4 വിക്കറ്റ് ജയം. ഇംഗ്ലണ്ടിലെ കാർഡിഫ് സോഫിയ ഗാർഡൻസിൽ നടന്ന മത്സരത്തിൽ 44 ഓവറിൽ 233 റൺസിന് ഇന്ത്യയുടെ എല്ലാവരും പുറത്താവുകയായിരുന്നു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ട് 45-ാം ഓവറിൽ 4 വിക്കറ്റുകൾ ബാക്കി നിൽക്കെ ലക്ഷ്യം നേടി. ഈ വിജയത്തോടെ 3 മത്സരങ്ങളുള്ള പരമ്പര 1-1 സമനിലയിലായി. 3-ാമത്തെ നിർണായക മത്സരം മറ്റന്നാൾ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ നടക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ മത്സരം നേരിൽ കാണാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തും. ഞായറാഴ്ച രാത്രി ന്യൂയോർക്കിലാണ് അർജന്റീനയും സ്പെയിനും തമ്മിലുള്ള ഫൈനൽ നടക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. വിവിധ വികസന പദ്ധതികൾക്കും തുടക്കം കുറിക്കും. കേരളത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെ സാമൂഹിക സുരക്ഷാ പദ്ധതികളുടെ ആകെ ഗുണഭോക്താക്കൾ 100 കോടി കടന്നതായി കേന്ദ്ര സർക്കാർ. നീറ്റ് യു ജി പുനഃപരീക്ഷാ ഫലം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. യോഗ്യത നേടി 11 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ. രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ച് ഇന്ന് കർക്കടകമൊന്ന്. കേരളത്തിലെ വീടുകളും ക്ഷേത്രങ്ങളും രാമായണ പാരായണത്താൽ ഭക്തിസാന്ദ്രമാകും. ഇന്ത്യക്കെതിരായ 2-ാം ഏകദിനത്തിൽ ഇംഗ്ലണ്ടിന് 4 വിക്കറ്റ് ജയം. വാർത്തകൾ കഴിഞ്ഞു.
3: കാതോർത്തു കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. അതെ, ആകാശത്തിലാണല്ലോ ദൈവങ്ങൾ, ഭൂമിയിലാണ് മനുഷ്യരും. അങ്ങനെയെങ്കിലേ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് ആരോടാണ്? ഒരു കുഞ്ഞ് യുദ്ധഭൂമിയിൽ മരിക്കുമ്പോൾ, ബോംബ് സ്ഫോടനത്തിൽ ഒരു കുടുംബമില്ലാതാകുമ്പോൾ, ലൈംഗികാതിക്രമത്തിനിരയായ ഒരു പെൺകുട്ടിയുടെ നിലവിളി ലോകം കേൾക്കുമ്പോൾ, മനുഷ്യന്റെ മനസ്സിൽ ഒരേ ചോദ്യം വീണ്ടും വീണ്ടും ഉയർന്നു വരും: ദൈവം എവിടെയാണ്? ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണിത്. എന്നാൽ അതിലും പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം നാം പലപ്പോഴും ചോദിക്കാറില്ല: ഇതെല്ലാം ചെയ്തത് ആരാണ്? കാരണം ഭൂമിയിലെ എല്ലാ ദുരന്തങ്ങൾക്കും ആകാശത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നാൽ ഭൂമിയിൽ തീ കൊളുത്തിയ മനുഷ്യരെ നാം മറന്നുപോകും. ഒരു സ്ത്രീയെ ആക്രമിച്ചത് ദൈവമല്ല, ഒരു കുട്ടിയുടെ മേൽ ബോംബ് വർഷിച്ചത് ദൈവമല്ല, വർഗീയ വിദ്വേഷം പ്രചരിപ്പിച്ചതും ലഹരി കുട്ടികളുടെ കൈകളിൽ എത്തിച്ചതും യുദ്ധങ്ങൾ ആസൂത്രണം ചെയ്തതും ആകാശത്തുള്ള ആരുമല്ല, അതെല്ലാം ചെയ്തത് മനുഷ്യരാണ്. ഇവിടെയാണ് നമ്മുടെ ചോദ്യങ്ങളുടെ ദിശ മാറേണ്ടത്. നമ്മുടെ സമൂഹത്തിൽ ഒരു വിചിത്രമായ വൈരുദ്ധ്യമുണ്ട്. പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടാൻ, ജോലി ലഭിക്കാൻ, വിസ കിട്ടാൻ, ഒരു കേസ് ജയിക്കാൻ, വ്യാപാരം നന്നാകാൻ, ഇത്തരം വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി ലക്ഷക്കണക്കിന് ആളുകൾ ദിവസവും പ്രാർത്ഥിക്കുന്നു. എന്നാൽ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നു എന്ന് പലരും വിശ്വസിക്കുകയും ചെയ്യുന്നു. എന്നാൽ അതേസമയം ലോകത്തിന്റെ മറ്റൊരു കോണിൽ ഒരു കുഞ്ഞ് വിശന്ന് കരയുകയാണ്. നമ്മുടെ സമൂഹത്തിൽ ഒരു വിചിത്രമായ വൈരുദ്ധ്യമുണ്ട്. പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടാൻ, ജോലി ലഭിക്കാൻ, വിസ കിട്ടാൻ, ഒരു കേസ് ജയിക്കാൻ, വ്യാപാരം നന്നാകാൻ, ഇത്തരം വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി ലക്ഷക്കണക്കിന് ആളുകൾ ദിവസവും പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കുന്നു എന്ന് പലരും വിശ്വസിക്കുകയും ചെയ്യുന്നു. എന്നാൽ അതേസമയം ലോകത്തിന്റെ മറ്റൊരു കോണിൽ ഒരു കുഞ്ഞ് വിശന്ന് കരയുകയാണ്. ഒരു യുദ്ധത്തിൽ ഒരു ദിവസം നൂറുകണക്കിന് സാധാരണ മനുഷ്യർ മരിക്കുകയാണ്. ആശുപത്രികൾ ബോംബിട്ട് തകർക്കപ്പെടുകയാണ്. അഭയാർത്ഥി ക്യാമ്പുകളിൽ ജനിച്ച കുട്ടികൾ ജീവിതത്തിൽ ഒരു സമാധാന ദിവസം പോലും കാണാതെ വളരുകയാണ്. അപ്പോൾ സ്വാഭാവികമായി ഒരു ചോദ്യമുയരും: ചെറിയ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടുന്നു എന്ന് നാം വിശ്വസിക്കുന്ന ശക്തി ഇത്രയും വലിയ മനുഷ്യ ദുരന്തങ്ങളുടെ മുന്നിൽ എന്തുകൊണ്ട് നിശബ്ദമാകുന്നു? ഈ ചോദ്യം വിശ്വാസത്തിനെതിരെയുള്ള ആക്രമണമല്ല, മറിച്ച് മനുഷ്യന്റെ മനസ്സാക്ഷിയോടുള്ള ഒരു ചോദ്യം മാത്രമാണ്.

ഇവിടെയാണ് മറ്റൊരു വലിയ സത്യം തെളിയുന്നത്. ഭൂമിയിലെ വലിയ ദുരന്തങ്ങളിലധികവും പ്രകൃതി സൃഷ്ടിച്ചതല്ല, അവ മനുഷ്യൻ സൃഷ്ടിച്ചതാണ്. യുദ്ധങ്ങൾ മനുഷ്യൻ സൃഷ്ടിക്കുന്നു, വർഗീയ വിദ്വേഷം മനുഷ്യൻ നിർമ്മിക്കുന്നു, ഭീകരവാദം മനുഷ്യൻ വളർത്തുന്നു, ലഹരി മാഫിയകൾ മനുഷ്യരാണ് നടത്തുന്നത്, സോഷ്യൽ മീഡിയയിലൂടെ വിദ്വേഷം വിതയ്ക്കുന്നതും മനുഷ്യരാണ്. അതിനാൽ ദുരന്തങ്ങളുടെ ഉത്തരവാദിത്വം ആകാശത്തേക്ക് മാത്രം മാറ്റിവെച്ചാൽ യഥാർത്ഥ പ്രതികൾ

കൂട്ടക്കൊലയ്ക്ക് മുമ്പും വിദ്വേഷം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഓരോ വംശഹത്യയ്ക്ക് മുൻപും മനുഷ്യരെ മനുഷ്യരല്ലെന്ന് വിശ്വസിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഓരോ യുദ്ധത്തിനും മുൻപ് ശത്രുവിനെ വെറുക്കാൻ പരിശീലിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യുദ്ധങ്ങൾ യുദ്ധഭൂമിയിൽ തുടങ്ങുന്നില്ല, അവ മനുഷ്യരുടെ മനസ്സിലാണ് ആരംഭിക്കുന്നത്.

അതേസമയം മനുഷ്യചരിത്രം മറ്റൊരു വലിയ പാഠവും പഠിപ്പിക്കുന്നു. ദുരന്തങ്ങളിൽ മനുഷ്യനെ രക്ഷിച്ചത് പലപ്പോഴും മറ്റൊരു മനുഷ്യനാണ്. ഭൂകമ്പത്തിൽ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയവരെ രക്ഷിക്കാൻ ഓടിയെത്തിയത് മനുഷ്യരാണ്. പ്രളയത്തിൽ സ്വന്തം ജീവൻ പണയം വച്ച് മറ്റുള്ളവരെ രക്ഷിച്ചത് മനുഷ്യരാണ്. യുദ്ധങ്ങളിൽ പരിക്കേറ്റ കുഞ്ഞുങ്ങളെ ചുമലിലേറ്റി ആശുപത്രിയിലെത്തിച്ചത് മനുഷ്യരാണ്. അവിടെയൊന്നും മതം ചോദിച്ചില്ല, ദൈവവിശ്വാസം ചോദിച്ചില്ല, രാഷ്ട്രീയം ചോദിച്ചില്ല. ആദ്യം പ്രവർത്തിച്ചത് മനുഷ്യത്വമായിരുന്നു. അതുകൊണ്ട് മനുഷ്യ സമൂഹത്തിന് ഇന്ന് ഏറ്റവും ആവശ്യമുള്ളത് പുതിയ ദൈവങ്ങളെയല്ല, പുതിയ മനസാക്ഷികളാണ്. പുതിയ ക്ഷേത്രങ്ങളല്ല, പുതിയ മൂല്യങ്ങളാണ്. പുതിയ പ്രാർത്ഥനകളല്ല, പുതിയ ഉത്തരവാദിത്ത ബോധമാണ്. നമ്മുടെ കുട്ടികളെ ശാസ്ത്രം പഠിപ്പിക്കണം, യുക്തി പഠിപ്പിക്കണം, കരുണ പഠിപ്പിക്കണം, വ്യക്തമായി ചിന്തിക്കുന്നവരെ വെറുക്കാതെ സമ്മതിക്കാൻ പഠിപ്പിക്കണം. കാരണം മനുഷ്യനെ രക്ഷിക്കാൻ ഒടുവിലെത്തുന്നത് മറ്റൊരു മനുഷ്യനാണ്. ദൈവത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മനുഷ്യരാശി ഒരുപക്ഷെ ഒരിക്കലും ഏകാഭിപ്രായത്തിലെത്തില്ല. വിശ്വാസികളും ഉണ്ടാകും, അവിശ്വാസികളും ഉണ്ടാകും, അത് സ്വാഭാവികമാണ്. എന്നാൽ ഒരു കാര്യത്തിൽ നമ്മൾ എല്ലാവരും യോജിക്കണം, ഭൂമിയിൽ ഒരു കുഞ്ഞു കരയുമ്പോൾ അവന്റെ കണ്ണീർ തുടക്കേണ്ടത് മനുഷ്യനാണ്. ഒരു സ്ത്രീ ആക്രമിക്കപ്പെടുമ്പോൾ അവൾക്കൊപ്പം നിൽക്കേണ്ടത് മനുഷ്യനാണ്. ഒരു യുദ്ധം അവസാനിപ്പിക്കേണ്ടതും മനുഷ്യനാണ്. ലഹരിക്കെതിരെ പോരാടേണ്ടതും മനുഷ്യരാണ്. വിദ്വേഷത്തിന് പകരം സ്നേഹം തിരഞ്ഞെടുക്കേണ്ടതും മനുഷ്യരാണ്. ആകാശം നിശബ്ദമായിരിക്കാം, പക്ഷേ ഭൂമി നിശബ്ദമായിരിക്കരുത്. കാരണം ചരിത്രത്തെ മാറ്റിമറിച്ചത് പ്രാർത്ഥനകൾ മാത്രമല്ല, ഉണർന്ന മനസാക്ഷികളാണ്. മനുഷ്യന്റെ ഏറ്റവും വലിയ അത്ഭുതം ദൈവത്തെക്കുറിച്ചുള്ള വിശ്വാസത്തിലല്ല, മറ്റൊരു മനുഷ്യനെ രക്ഷിക്കാനുള്ള അവന്റെ കഴിവിലാണ്. ആ കഴിവ് നിലനിൽക്കുന്നിടത്തോളം കാലം ഈ ലോകത്തിന് ഇപ്പോഴും പ്രതീക്ഷയുണ്ട്. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: കേൾക്കാൻ തോന്നുന്നത് എന്തുകൊണ്ട്? നിന്റെ വാക്കുകൾക്ക് മാമ്പഴത്തിന്റെ മധുരമുള്ളതുകൊണ്ട്, അവയെന്റെ ആത്മഹൃദങ്ങളെ വീണ്ടും മിടിപ്പിക്കുന്നതുകൊണ്ട്, അലസതയുടെ ആഴങ്ങളിൽ നിന്ന് വീണ്ടെടുക്കുന്നതുകൊണ്ട്, ഉന്മേഷത്തിന്റെ പൂക്കൾ വിരിയിക്കുന്നതുകൊണ്ട്, സമാശ്വാസത്തിന്റെ ഇളം കാറ്റായി അതെന്നിൽ വീശുന്നതുകൊണ്ട്, നിറങ്ങളുടെ സമൃദ്ധിയിലേക്ക് അതെന്നെ കൊണ്ടുപോകുന്നതുകൊണ്ട്. സുഹൃത്തെ, നിന്റെ വാക്കുകൾ മരണമില്ലാത്ത മനസ്സുകൾ, കേൾക്കുവാൻ ചാരുതയാർന്ന അക്ഷര തൽപ്പജങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി തളിരില.
1: നമ്മുടെ ഉള്ളിൽ നാം ഒളിച്ചു വച്ചിരിക്കുന്ന ഭയങ്ങളും ഉണങ്ങാത്ത മുറിവുകളും തിരിച്ചറിയാത്ത കഴിവുകളും പുറത്തെടുക്കാൻ പ്രണയത്തിന് കഴിയുന്നു. നാം മറ്റൊരാളെ സ്നേഹിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നാം നമ്മളെ തന്നെയാണ് കൂടുതൽ ആഴത്തിൽ ദർശിക്കുന്നത്. യഥാർത്ഥ സ്നേഹം എന്നത് ഒരാളുടെ ശക്തികളെ മാത്രം പുലുകുന്നതല്ല, അവരുടെ വീഴ്ചകളെയും പോരായ്മകളെയും തിരിച്ചറിയുകയും അതിനോടൊപ്പം തന്നെ നമ്മുടെ സ്വന്തം ഞെഴിലുകളെ അഭിമുഖീകരിക്കുകയും ചെയ്യുന്ന ഒരിടമാണ് പ്രണയം. ദ ഫ്ലോസ് മീറ്റ് അവർ ഓൺ എന്ന് നിങ്ങൾ കുറിച്ചത് എത്രയോ ശരിയാണ്. രണ്ട് അപൂർണരായ മനുഷ്യർ പരസ്പരമുള്ള സ്നേഹത്തിലൂടെ പൂർണ്ണത കണ്ടെത്താൻ ശ്രമിക്കുന്ന ആത്മീയ യാത്രയാണിത്. നമ്മുടെ സ്നേഹം പലപ്പോഴും നിയന്ത്രണങ്ങളിലേക്ക് വഴിമാറുന്നത് ഈഗോ കടന്നു വരുമ്പോഴാണ്. പങ്കാളിയെ നാം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പെർഫെക്റ്റ് രൂപത്തിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നത് സ്നേഹമല്ല, മറിച്ച് അത് അതീശത്വമാണ്. ഈഗോ എപ്പോഴും രക്ഷപ്പെടാനുള്ള വഴികൾ തേടുമ്പോൾ പ്രണയം ആവശ്യപ്പെടുന്നത് പൂർണമായ കീഴടങ്ങലാണ്. നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ സ്നേഹം മരിക്കുകയും സ്വീകരിക്കാൻ തുടങ്ങുമ്പോൾ അത് പൂത്തുലയുകയും ചെയ്യുന്നു. ലവ് ബികംസ് ദ പ്ലേസ് വേർ വി ഫൈനലി ഫീൽ സേഫ് ടു ഫീൽ എന്ന വരി പ്രണയത്തിന്റെ ഏറ്റവും വലിയ കാരുണ്യത്തെ വെളിപ്പെടുത്തുന്നു. വിധിതീർപ്പുകളില്ലാതെ നമ്മൾ ആയിരിക്കുന്നത് പോലെ തന്നെ അംഗീകരിക്കപ്പെടുമെന്ന ഉറപ്പാണ് യഥാർത്ഥ സ്നേഹം നൽകുന്ന സുരക്ഷ. നമ്മുടെ ഏറ്റവും മോശമായ അവസ്ഥയിലൂടെ നാം സ്നേഹിക്കപ്പെടുന്നു എന്ന തിരിച്ചറിവാണ് ഹീലിംഗിന് തുടക്കമിടുന്നത്. മറ്റൊരാളുടെ കണ്ണുകളിൽ നമ്മുടെ യഥാർത്ഥ രൂപം പ്രതിഫലിക്കുന്നത് കാണുമ്പോഴാണ് നാം നമ്മളെ തന്നെ സ്നേഹിക്കാൻ പഠിക്കുന്നത്. ടു ബി സീൻ ഈസ് ടു ബി ലവ്ഡ് എന്ന ആശയത്തിലൂടെ പ്രണയം ഒരു ആത്മീയ ചികിത്സയായി മാറുന്നു. അവിടെ മാറ്റാൻ ശ്രമിക്കലുകളില്ല, തിരുത്തലുകളില്ല, പകരം നിരുപാധികമായ സ്വീകാര്യത മാത്രം. മനുഷ്യബന്ധങ്ങളെക്കുറിച്ചുള്ള അതീന്ദ്രിയ മനഃശാസ്ത്രത്തിന്റെ ഒരു വലിയ പാഠം കൂടിയാണ് നിങ്ങളുടെ ഈ വരികൾ. പ്രണയം വ്യക്തിത്വത്തിന്റെ അതിരുകൾ മായ്ച്ചു കളയുകയും നമ്മെ പ്രപഞ്ചത്തോട് ചേർത്ത് നിർത്തുകയും ചെയ്യുന്നു.

നമസ്തേ മലയാളം തുടരുന്നു. തൊടിയിൽ നിന്ന് തിരിച്ചു കയറാൻ അനുവദിക്കാതെ തിരികെ പിടിച്ചു വലിക്കുന്ന തൊട്ടാവാട് ചെടികളെ പോലെയാണ് ചില പാട്ടുകൾ. വിടില്ല, എത്ര കേട്ടാലും മടുക്കില്ലെന്ന് മാത്രമല്ല മതി വരികയുമില്ല. മനസ്സിന്റെ മച്ചകങ്ങളിൽ ആവർത്തനം കൊണ്ട് വിരസമാകാത്ത കമ്പനങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം രണ്ട് നക്ഷത്രഗീതികൾ.

നമസ്തേ മലയാളം തുടരുന്നു. ചിതൽ നനച്ചുകൊണ്ട് ഒട്ടിച്ചുവച്ച ഒരു മണ്ണുവീട്, ജാലകങ്ങളോ വാതിലുകളോ ഇല്ലാത്ത ഒരു മണ്ണുവീട്. അതിന്റെ ചായ്പിൽ ചേക്കേറുന്ന സൂര്യന് ഇപ്പോൾ ദേവമുഖമല്ല, നനഞ്ഞ മണ്ണ് ഇടിഞ്ഞു വീഴാതെ ഉണക്കിയെടുക്കുന്ന ഒരു തോഴന്റെ സൗമ്യഭാവമാണ്. തീരത്തിനും തിരക്കുമിടയിലെ മണലിൽ കുസൃതി തോറ്റിയെടുക്കുന്ന കളിത്തോഴിയെ പോലെ അവൻ എന്നെ കരുതലോടെ ചേർത്ത് പിടിക്കുന്നു. ഈണം കനത്തു നിൽക്കുന്ന ഒരു വെയിൽ പകുതി, ആത്മഹൃദങ്ങളിൽ അലിഞ്ഞുചേരുന്ന വാക്കുകളുടെ നിലാപൂക്കൾ, കടലാസു ചെടിക്ക് പോലും കരളിൽ ചോരപ്പൊടിപ്പുണ്ടാക്കാൻ പോകുന്ന പദലാവണ്യം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഗിരീഷ് പുത്തഞ്ചേരിയുടെ വിരൽ സ്പർശത്താൽ പൗർണമിയായി തീർന്ന ഒരു ഗാനഗന്ധർവ ഗരിമ.

തേൻനിറമുള്ള സ്വർണപ്രഭ പോലെ പുലരി പെയ്തിറങ്ങുന്നു. രാത്രിക്ക് തടയാനാവാത്ത മൃദുവായ ഒരു ഊഷ്മളത, അതിന്റെ വെളിച്ചം ഒരു ചിത്രകാരന്റെ കരങ്ങൾ പോലെ ഭൂമിയിലാകെ ജീവന്റെ നിറങ്ങൾ ചാലിക്കുന്നു. ആകാരം ഒരു സംഗീതത്തിന്റെ ആദ്യരാഗം പോലെ അവിടെ സ്വപ്നങ്ങളും വെളിച്ചവും ഒരുമിച്ച് നടക്കുന്നു. ഇളം കാറ്റ് ഒരു കാമുകന്റെ നേർത്ത നിശ്വാസം പോലെ ഉണരുന്ന വാനിൽ മേഘങ്ങളുടെ സല്ലാപങ്ങൾ കേൾക്കാം. കരുണാസായ റേഡിയോയിൽ ഇനി നൊസ്റ്റാൾജിയ, പണ്ടു പാടിയ പാട്ടിലൊരെണ്ണം.

പച്ചളയോ കല്ലോ മണ്ണോ അനന്തമായ കടലോ പോലും മരണമെന്ന നിഴലിനു മുന്നിൽ തോറ്റുപോകുമ്പോൾ പൂവിനേക്കാൾ കരുത്തില്ലാത്ത സൗന്ദര്യത്തിന് എങ്ങനെയാവാം കാലത്തിന്റെ

0: ഈ സംഹാര താണ്ഡവത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കാനാവുക? പാറക്കെട്ടുകൾ പോലും തകർന്നു പോവുകയും ഉറപ്പുള്ള ഉരുക്കുവാതിലുകൾ കാലപ്പഴക്കത്തിൽ വീഴുകയും ചെയ്യുമ്പോൾ പുലർകാലത്തെ തേനൂറുന്ന നിശ്വാസം പോലെ മൃദുവായ ഈ വാക്കുകൾക്ക് നാശത്തിന്റെ ഈ ആക്രമണത്തെ എങ്ങനെയാണ് പ്രതിരോധിക്കാനാവുക? കാലത്തിന്റെ പേടകത്തിൽ നിന്ന് അതിലെ വലിയ രത്നത്തെ എവിടെ ഒളിപ്പിക്കും? നാടകമേ ഉലകം, അതോ ഉലകമേ നാടകമോ? തിരശീല ഉയരുകയായി. അവതരണ ഗാനങ്ങൾ അമ്പരത്തെ ചുവപ്പിക്കുന്നു. പുത്തനുഷസ്സുകൾ, പുതിയ കുതിപ്പുകൾ കേൾക്കാം. നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചലച്ചിത്ര ഭാഷ്യം.
1: അന്ന് രാത്രി നല്ല മഴയായിരുന്നു സാറേ, കടകളൊക്കെ നേരത്തെ അടച്ചു. ഈ അപകടം ആരും കണ്ടിട്ടില്ല. പോലീസ് പലതവണ ഇവിടെ വന്ന് എല്ലാരോടും ചോദിച്ചു. ഞാൻ എവിടെ പോവാനാ സാറേ? 10-20 വർഷമായിട്ട് ഞാൻ ഇവിടെ തന്നെയാ. ഒരു കണക്കിന് പട്ടയൊപ്പിച്ചത്
2: പൊന്നി ചേട്ടാ, പോകാനല്ല, ബാക്കി ഇപ്പൊ വരും.
3: പോലീസ് ചോദിക്കുന്ന പോലെ അല്ല, ഞങ്ങള് ഇൻഷുറൻസ് കാര്യം ചോദിക്കും. ഞങ്ങൾക്ക് വിവരം തരുന്നവർക്ക് വേദന ഉണ്ടാവും, പിന്നെ വിവരം തരുന്നവരുടെ പേര് വിവരം ഒന്നും പുറത്തു പറയില്ല.
1: അപ്പൊ നിങ്ങൾ ഇൻഷുറൻസ് ചെയ്യുന്നല്ലേ?
2: ഇൻഷുറൻസ് ചെയ്താണ് ഈ പൊട്ടം വിശ്വസിച്ചു പണ്ട്.
1: അപ്പൊ നിങ്ങൾ ഇൻഷുറൻസ് ചെയ്യുന്നല്ലേ?
3: അതെ, ഒരു പോളിസി എടുക്കും.
2: അതായത് ഇവിടെ നടന്ന പോലത്തെ ഒരു ആക്സിഡന്റ് ചേട്ടൻ തട്ടിപ്പോയാൽ, ഇത് ചേട്ടന്റെ ഭാര്യയല്ലേ, ചേച്ചിക്ക് 300,000 രൂപ കിട്ടുന്ന
1: അറിയുമോ?
4: അല്ല ചേട്ടാ, പോളിസി എടുത്തു കഴിഞ്ഞാലേ എനിക്ക് എപ്പോഴും നല്ല കാലം വന്നെന്ന് പറയാൻ.
2: ആദ്യമായിട്ട് അടി കാണുന്നു. സാധാരണ കൊള്ളാറല്ലേ? അല്ല, കൊള്ളാത്ത അടിയായിരുന്നല്ലേ, പങ്കെടുക്കാൻ പറ്റില്ല.
5: ഇൻഫർമേഷൻ ക്യാഷ് എടുക്കുന്നല്ലോ, എന്താ ഡീല്?
3: 50,000.
2: ഞാനും കിട്ടുന്ന വണ്ടി അടിക്കുന്നത് എനിക്ക് കാശാ.
6: എന്റെ കുഞ്ഞു പയ്യൻ ചുമ തന്നോളട്ടാ. ആ സമയത്ത് ഞാൻ മാത്രമേ സീൻ ഉണ്ടായിരുന്നുള്ളൂ, ഒരു പറ്റൂടില്ലെന്നോട. ആഹാ,
3: ഇയാള് സീനിൽ എവിടെയായിരുന്നു?
6: ലോറി നമ്പർ എന്നെ ഉണ്ട്,
5: കാശ് എടു.
3: അഡ്വാൻസ് 2,000. തരുന്ന ഡീറ്റെയിൽസ് പക്കയാണെങ്കിൽ ബാക്കി കാശ് ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് ഒന്ന് വാങ്ങിച്ചോളണം. ഒരാഴ്ച കഴിഞ്ഞ് കാർഡ്
7: ഫുള്ളുടായിപ്പാണല്ലേ.
3: അല്ല ഭായ്, ഭായി തരുന്ന ഈ ഇൻഫർമേഷൻ വെരിഫൈ ചെയ്യാതെ കമ്പനി കാശ് പാസ്സാക്കൂലെ.
7: അതിന്റെ പോക്കാനുള്ള വകുപ്പൊക്കെ എനിക്കറിയാം.
5: വണ്ടി നമ്പര് പിന്നെ ആളെ എനിക്കറിയാം. അത് കാശ് ഇട്ടിട്ട് പറയാം, ഫുൾ ക്യാഷ് കേട്ടാ.
7: അപ്പൊ ശരി, എല്ലാം പറഞ്ഞ പോലെ കേട്ടാ.
2: അവൻ മണ്ടനാട്ടോ, വക്കീല് പറഞ്ഞേക്കാവും വിശ്വസിച്ചു. എന്തായാലും ഇൻവെസ്റ്റിഗേഷൻ സസ്കത്തു ആ പുല്ലി വിജയിച്ചല്ലോ. എന്തായാലും വണ്ടി നമ്പർ കിട്ടിയില്ലേ? എന്താ വക്കീല് ഇത്?
3: അവൻ പറഞ്ഞത്
2: അല്ലല്ലല്ല, ഞാൻ അവന്റെ കൃഷ്ണമണി ശ്രദ്ധിച്ചായിരുന്നു, അതിടത്തോട്ടാ പോയത്. അപ്പൊ സത്യമാ,
3: ഈ കൃഷ്ണമണി പോയത് ശരിയാ. പക്ഷെ താൻ ശ്രദ്ധിച്ചോ, അവൻ ലെഫ്റ്റ് ഹാൻഡറാ. ഈ റൈറ്റ് ഹാൻഡേഴ്സ് സത്യം പറയുമ്പോ കൃഷ്ണമണി ലെഫ്റ്റിലേക്ക് പോകും. ഈ ലെഫ്റ്റ് ഹാൻഡേഴ്സ് സത്യം പറയുമ്പോ കൃഷ്ണമണി റൈറ്റിലേക്ക് പോകും. ലെഫ്റ്റ് ഹാൻഡർ ഇവന്റെ കൃഷ്ണമണി ലെഫ്റ്റിലേക്ക്
2: ഇവന്
3: ഈ സംഭവമായിട്ട് എന്തോ ബന്ധമുണ്ട്. നീ ഇവനെ ഫോളോ ചെയ്യണം, എന്നിട്ട് അപ്പോഴുള്ള എല്ലാ കാര്യങ്ങള് എനിക്ക് ഫോണിലൂടെ പറഞ്ഞുതരണം.
2: ഓക്കേ,
3: ദൈവമേ കാത്തോളണേ.
8: മോനെ ഛർദിക്കാൻ വരുന്നുണ്ടോ?
9: ഞാൻ വരുന്നില്ല, അമ്മ പോയിട്ട് വാ. ഒരേ സമയം ഇത്രയും പേർ ചേർന്ന് ഒരാളെ എങ്ങനെ തല്ലൂന്ന് ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. പക്ഷെ ഞാൻ തോറ്റ് പിന്മാറില്ലടേ. ആ വിക്കന്റെ പുറകെ തന്നെ ഞാൻ ഉണ്ടാവും. ഞാൻ ഈ കട്ടിലിൽ നിന്നൊന്ന് എണീറ്റോട്ടെ.
10: അതിനി നടക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു. നീ എത്രയും വേഗം ഒരു വികലാംഗ പെൻഷൻ
8: അപേക്ഷിക്കുന്നു. വികലാംഗ പെൻഷനോ?
10: നീ വിധവാ പെൻഷൻ അപേക്ഷിക്കുന്നതിനേക്കാൾ ഭേദമല്ലേടി. മൊത്തം എണ്ണയാണെന്നല്ലോടാ, കുറച്ച് മസാലയും കൂടെ പെരട്ടിയിരുന്നെങ്കിൽ പൊരിച്ചെടുക്കായിരുന്നു.
8: മനുഷ്യൻ മരിക്കാൻ കിടക്കുന്ന ചെറുക്കനെ കുറിച്ച്. അയ്യോ,
10: അവന്റെ ഫോൺ അൻസാറ് പോയി തട്ടിപ്പറിച്ചെടുത്തിട്ടാ ഈ നമ്പർ സംഘടിപ്പിച്ചത്. ഈ നമ്പർ ഇട്ട് ട്രേസ് ചെയ്യിച്ചായ
3: നമുക്ക് എന്തെങ്കിലും ഒരു ലിങ്ക് കിട്ടും. ആള് കിടുവായി പോയല്ലോ. ദിസ് ഈസ് സ്മാർട്ട് വർക്ക്. പക്ഷെ ഈ നമ്പർ വലിയൊരു ബ്രേക്ക് ത്രൂ ആവുമെന്ന് തോന്നുന്നില്ല. അനുരാധയുടെ അച്ഛനെ ഇല്ലാതാക്കിയ ട്രക്കിനെ ട്രേസ് ചെയ്യാൻ പറ്റും മാക്സിമം. എപ്പോഴും ഇങ്ങനെയുള്ള കൊട്ടേഷൻ വർക്കുകളിൽ മൂന്നാല് ഇന്റർമീഡിയറ്റ്സ്
10: കാണും. മരണപ്പെടുന്നതിന് മുമ്പ് അനുരാധയുടെ അച്ഛൻ രണ്ട് സ്ഥലങ്ങളിൽ പോയിരുന്നു. രണ്ട് ദിവസം മുമ്പ് പുള്ളിക്ക് ഏറ്റവും വിശ്വാസമുള്ള കോരുകുന്ന് ദേവിക്ഷേത്രത്തിൽ, പിന്നെ തിരുവനന്തപുരത്തും. ആളെത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള കോനുകുന്നില്ല. വർഷത്തിൽ ഒരിക്കൽ മാത്രം പോകുന്ന ആള് എന്തിന് പെട്ടെന്ന് അവിടെ പോയി. അപ്പോ ഈ തിരുവനന്തപുരത്ത് പോയ കാര്യം അത്രയ്ക്ക് പ്രാധാന്യമുള്ളതായിരുന്നു. എവിടെയോ ഈ എന്തോ ഒരു മിസ്സിംഗിലും കണ്ടു. തിരുവനന്തപുരത്ത് നിന്ന് തന്റെ അച്ഛനയച്ച മെസ്സേജ് ഒന്ന് കാണിച്ച്.
11: നമസ്തേ മലയാളം.
0: നമസ്തേ മലയാളത്തിൽ ഇനി ചൈത്രവസന്തം. കെ എസ് ചിത്രയുടെ കോകിലധ്വനി.

മനുഷ്യനെ വിശദീകരിക്കുന്നതും വിലയിരുത്തുന്നതും ചിന്തകളാണ്. ഇഷ്ടപ്പെടുത്തുന്നതും വെറുപ്പിക്കുന്നതും ചിന്തകളാണ്. ചിട്ടപ്പെടുത്തുന്നതും ചിന്തകളിലൂടെയാണ്. ചിന്ത ഇല്ലായ്മയാണ് പൊട്ടത്തരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതും ഔന്നത്യങ്ങളിലേക്ക് എടുത്തുയർത്തുന്നതും ചിന്തകൾ തന്നെ. ചിന്തകൾ ചിമിഴകൾ പോലെ മിഴിവാർന്നു നിൽക്കണം. ജീവിതത്തെ അടയാളപ്പെടുത്താൻ ചിന്തകൾക്കല്ലാതെ മറ്റൊന്നിനുമാവില്ല. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം പ്രകാശ ചിന്തകൾ.

ഒരു കഥ പറയാം. എന്നാൽ ഈ കഥ കേവലം ഭാവനയല്ല, മനുഷ്യന്റെ മനസ്സിന്റെയും വിശ്വാസത്തിന്റെയും അദൃശ്യ ശക്തിയെ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു മാനസിക പരീക്ഷണത്തെക്കുറിച്ചുള്ള കഥയാണ്. ഒരാൾക്ക് തന്റെ വിധി മാറ്റിമറിക്കാൻ സാധിക്കുമോ? ഒരാളുടെ വിശ്വാസത്തിന് അയാളുടെ ജീവിതം മാറ്റിയെടുക്കാൻ സാധിക്കുമോ? മരണത്തിന് വിധിക്കപ്പെട്ട ഒരു തടവുകാരനെക്കുറിച്ചുള്ള ഈ കഥ നമ്മുടെ ബോധത്തെയും യാഥാർത്ഥ്യത്തെയും കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ അപ്പാടെ മാറ്റിമറിക്കുന്ന കഥയാണ്. വിധി കാത്തിരിക്കുന്ന തടവുകാരന് മുന്നിൽ ശാസ്ത്രജ്ഞൻ വെച്ച ഒരു വാഗ്ദാനം ഇങ്ങനെയായിരുന്നു: ഭീകരമായ ഇലക്ട്രിക് കസേരയേക്കാൾ ശാന്തമായ ഒരു അന്ത്യം. പരീക്ഷണം ലളിതമായിരുന്നു. കൈത്തണ്ടയിൽ ഒരു ചെറിയ മുറിവുണ്ടാക്കുക, ഒരു പാത്രം താഴെ വയ്ക്കുക, അതിലേക്ക് രക്തം തുള്ളിത്തുള്ളിയായി വീഴുന്ന ശബ്ദം കേൾക്കുക. തടവുകാരൻ സമ്മതിച്ചു. കണ്ണുകൾ കെട്ടിയ അയാൾ തന്റെ ജീവരക്തം ഓരോ തുള്ളിയായി പാത്രത്തിലേക്ക് വീഴുന്ന ശബ്ദം കേട്ടു. എന്നാൽ അവിടെ രക്തമുണ്ടായിരുന്നില്ല. ഒരു ഒളിപ്പിച്ചു വെച്ച കുപ്പിയിൽ നിന്ന് സെറം തുള്ളിത്തുള്ളിയായി പാത്രത്തിലേക്ക് വീഴുകയായിരുന്നു. എന്നിട്ടും എന്താണ് സംഭവിച്ചതെന്നറിയുമോ? രക്തം പോകുന്നതിന്റെ വേഗത കുറഞ്ഞു വരുന്നതായി അയാൾ വിശ്വസിച്ചു. അയാൾ മരിക്കുകയാണെന്ന് മനസ്സുറപ്പിച്ചു. അയാൾക്ക് വിളർച്ച ബാധിച്ചു, ഹൃദയമിടിപ്പ് കൂടി, ശ്വാസം ആഴമില്ലാത്തതായി. അവസാനം തുള്ളി വീഴുന്ന ശബ്ദം നിലച്ചപ്പോൾ, അതായത് രക്തം പൂർണ്ണമായും നിലച്ചുവെന്ന് അയാൾ വിശ്വസിച്ചപ്പോൾ, അയാളുടെ പൾസും നിലച്ചു. ഈ പരീക്ഷണം വിളിച്ചു പറയുന്ന ഞെട്ടിക്കുന്നൊരു സത്യമുണ്ട്: ധാരണയാണ് യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തുന്നത്. നമ്മുടെ ശരീരം നമ്മുടെ ബോധത്തിന്റെ അടിമയാണ്. ആ തടവുകാരന്റെ ശരീരം രക്തം നഷ്ടപ്പെടുന്നതിന്റെ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചത് അയാളത് 100% വിശ്വസിച്ചതുകൊണ്ടാണ്. അയാൾക്ക് ശാരീരികമായി ഒരു മുറിവും ഉണ്ടായിരുന്നില്ല, പക്ഷേ മാനസികമായി അയാൾ മരണം സ്വീകരിച്ചു. ഇതിന് സമാനമാണ് വൈദ്യശാസ്ത്രത്തിലെ പ്ലസീബോ ഇഫക്റ്റ്. യഥാർത്ഥ മരുന്നല്ലാത്ത ഒന്നിനെ മരുന്നായി വിശ്വസിക്കുമ്പോൾ ശരീരം രോഗശാന്തിയിലേക്ക് നീങ്ങുന്നു. വിശ്വാസം ശരീരത്തിന്റെ രാസപ്രവർത്തനങ്ങളെ മാറ്റാൻ ശേഷിയുള്ളതാണ്. എന്നാൽ ഇവിടെ സംഭവിച്ചത് നോസിബോ ഇഫക്റ്റ് ആണ്. അതായത് ഒരു വസ്തു ദോഷകരമാണ് അല്ലെങ്കിൽ താൻ മരിക്കാൻ പോകുന്നുവെന്ന് വിശ്വസിക്കുമ്പോൾ ആ നെഗറ്റീവ് വിശ്വാസം യാഥാർത്ഥ്യമായി മാറുന്നു. പേടി, സംശയം, നിരാശ തുടങ്ങിയ നെഗറ്റീവ് ചിന്തകൾക്ക് നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ തകർക്കാനും ആരോഗ്യത്തെ ഇല്ലാതാക്കാനും സാധിക്കും. നമ്മുടെ മസ്തിഷ്കമാണ് മാസ്റ്റർ കൺട്രോളർ. നമ്മളതിന് നൽകുന്ന ഇൻപുട്ട് എന്താണോ അതായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട്. നമ്മുടെ വികാരങ്ങൾ, ഭയം, പ്രതീക്ഷകൾ ഇവയെല്ലാം നമ്മുടെ ജൈവികമായ യാഥാർത്ഥ്യത്തെ മാറ്റിമറിക്കാൻ ശേഷിയുള്ളവയാണ്. ഈ പരീക്ഷണം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എത്രത്തോളം പ്രസക്തമാണ് എന്ന് നോക്കാം. ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് മുന്നിൽ വരുന്ന തടസ്സങ്ങൾ നമുക്ക് അതിജീവിക്കാൻ കഴിയാത്തവയായി തോന്നിയേക്കാം. എനിക്കിത് ചെയ്യാൻ കഴിയില്ല, ഞാനൊരു പരാജയമാണ് തുടങ്ങിയ ചിന്തകൾ വരുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ആ തടസ്സത്തെ മനസ്സുകൊണ്ട് സ്വയം അംഗീകരിക്കുകയാണ്. നമ്മുടെ സാധ്യതകളെ നമ്മൾ സ്വയം ഇല്ലാതാക്കുകയാണ്. ഒരു പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന നിമിഷം നിങ്ങളുടെ മസ്തിഷ്കം ആ ലക്ഷ്യത്തിനായി പ്രവർത്തിച്ചു തുടങ്ങുന്നു, പുതിയ വഴികൾ തേടുന്നു, ഊർജം കണ്ടെത്തുന്നു, പ്രതിബന്ധങ്ങളെ മറികടക്കുന്നു. വിജയത്തെക്കുറിച്ച് ചിന്തിക്കുന്നവൻ ഒരു ചുവട് മുന്നിലാണ്, പരാജയത്തെക്കുറിച്ച് ചിന്തിക്കുന്നവൻ ഇതിനകം പരാജയപ്പെട്ട് കഴിഞ്ഞു എന്ന പഴമൊഴി ഇവിടെ സത്യമായി വരുന്നു. പോസിറ്റീവ് വിശ്വാസം എന്നത് വെറും വ്യാമോഹമല്ല, മറിച്ച് നമ്മുടെ മസ്തിഷ്കത്തെ ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കാൻ സജ്ജമാക്കുന്ന ഒരു ജൈവിക പ്രക്രിയയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തടസ്സങ്ങൾ നിങ്ങളതിനെ അതിജീവിക്കാൻ കഴിയാത്ത തടസ്സം എന്ന് വിശ്വസിക്കുന്നതുവരെ മാത്രമേ നിലനിൽക്കൂ. തടവുകാരന്റെ കഥ നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ഏറ്റവും വലിയ ശത്രുവും മിത്രവും നമ്മുടെ മനസ്സ് തന്നെയാണ് എന്നതാണ്. ഭയത്തിനടിമപ്പെട്ടാൽ അത് മരണം വരെ സമ്മാനിക്കും. എന്നാൽ പ്രതീക്ഷയും വിശ്വാസവും അത്ഭുതകരമായ രോഗശാന്തിയും വിജയവും നൽകും. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് നൽകുന്ന സന്ദേശം എന്താണ്? നിങ്ങൾ വിജയിയാണ് എന്നാണോ, അതോ പരാജയത്തിലേക്ക് നീങ്ങുന്ന ഒരാളാണ് എന്നാണോ? അത് നിങ്ങളെ ആശ്രയിച്ചിരിക്കും.

പൂക്കളെല്ലാം വാടിക്കഴിഞ്ഞു. വന്നവരെല്ലാം മടങ്ങിപ്പോയി. ശ്മശാനത്തിൽ പുതിയ കല്ലറകൾ ഉയർന്നു. എങ്കിലും നിന്റെ സാന്നിധ്യം ഒരു നാടൻ പാട്ടിന്റെ തനിമയിലെന്നോണം ഞാൻ അറിയുന്നു. നീ അരികിലില്ലാത്ത ഓരോ പ്രഭാതവും പുതിയൊരു മുഖംമൂടി അണിയുവാൻ എന്നെ നിർബന്ധിക്കുന്നു. ഉത്തരവാദിത്തങ്ങളുടെ പൂക്കൾ താലത്തിൽ കുമിഞ്ഞുകൂടുമ്പോഴും നിന്റെ സ്വരം എന്നെ നയിക്കുന്നത് ഞാൻ കേൾക്കുന്നു. മറ്റുള്ളവർ നിന്നെ മറന്നുപോയെന്ന് തോന്നുമ്പോഴും മേശയിലെ നിന്റെ ഇടം നിശബ്ദമായി മാറ്റി സ്ഥാപിക്കപ്പെടുമ്പോഴും നിന്റെ വസ്ത്രങ്ങൾ പെട്ടികളിൽ ഭദ്രമായി അടുക്കി വയ്ക്കുമ്പോഴും നിന്റെ ആലിംഗനത്തിന്റെ ഊഷ്മളത ഞാൻ ഓർക്കുന്നു. നോക്ക്, നമുക്കറിയാവുന്ന ഈ ലോകം ഇനിയും കറങ്ങിക്കൊണ്ടിരിക്കും. സൂര്യനും ചന്ദ്രനും നീലാകാശവും അതേപടി ബാക്കിയുണ്ടാവും. എങ്കിലും എന്നിലെ ഓരോ അണുവിലും നിന്റെ ഓർമ്മകൾ ജീവിക്കുന്നു. പുറത്ത് ഒരു തായമ്പക ഉയരുന്നു. തൊടുതാളമേളമൊത്ത് ഇവിടെ ഇതാ ഒരു നാടൻ പാട്ട് പിറവികൊള്ളുന്നു. നെല്ലോലകളുടെ മണമുള്ള പാട്ട്, അത്ര കലരാത്ത വേർപ്പിന്റെ മണമുള്ള പാട്ട്, പൊട്ടുന്ന പാറയുടെയോ കന്മദത്തിന്റെയോ ഗന്ധമുള്ള പാട്ട്. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

0: നമസ്തെ മലയാളം തുടരുന്നു. നമസ്തെ മലയാളത്തിൽ ഇനി കേരളത്തിന്റെ ഇതിഹാസം.
1: കേരളത്തിന്റെ ഇതിഹാസം.
0: ചരിത്രം എല്ലായ്പ്പോഴും വലിയ കൊട്ടാരങ്ങളുടെയും യുദ്ധഭൂമികളുടെയും രാജമന്ദിരങ്ങളുടെയും കഥകൾ മാത്രമല്ല പറയുന്നത്. ചിലപ്പോൾ ഒരു പഴയ കിണറും ഒരു തകർന്ന മതിലും കാലപ്പഴക്കത്തിൽ മണ്ണിനടിയിലായ ഒരു ചെങ്കല്ല് പോലും ഒരു നാടിന്റെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്രം നമ്മോട് സംസാരിക്കും. അത്തരമൊരു മൗനസാക്ഷിയാണ് മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പിൽ ഇന്നും നിലകൊള്ളുന്ന വലിയ കിണർ. പുറമേ നോക്കുമ്പോൾ അതൊരു പഴയ ഗ്രാമക്കിണർ മാത്രമാണെന്ന് തോന്നാം. എന്നാൽ അതിന്റെ ചുറ്റുമുള്ള മണ്ണിനടിയിൽ ഒളിഞ്ഞിരിക്കുന്നത് മധ്യകാല കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ നിർണായകമായൊരു അധ്യായമാണ്. പ്രാദേശിക പാരമ്പര്യവും ചരിത്ര ഗവേഷകരുടെ നിരീക്ഷണങ്ങളും അനുസരിച്ച് പിന്നീട് കൊച്ചി രാജവംശമായി വളർന്ന പെരുമ്പടപ്പ് സ്വരൂപത്തിന്റെ ആദ്യകാല ആസ്ഥാനവുമായി ഈ പ്രദേശത്തിന് അടുത്ത ബന്ധമുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. മധ്യകാല കേരളത്തിലെ ശക്തമായ രാജവംശങ്ങളിൽ ഒന്നായിരുന്നു പെരുമ്പടപ്പ് സ്വരൂപം. ഇന്നത്തെ മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പായിരുന്നു അവരുടെ ആദ്യകാല അധികാര കേന്ദ്രമെന്നാണ് നിരവധി ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ 14 നൂറ്റാണ്ടിൽ കോഴിക്കോട്ടെ സാമൂതിരിയുടെ ശക്തി വർദ്ധിച്ചതോടെ പെരുമ്പടപ്പ് സ്വരൂപത്തിന് സ്വന്തം ദേശം ഉപേക്ഷിക്കേണ്ടി വന്നു. ആക്രമണങ്ങളെയും രാഷ്ട്രീയ സമ്മർദ്ദത്തെയും തുടർന്ന് അവർ തെക്കോട്ട് നീങ്ങി. ആദ്യം മഹോദയപുരം കേന്ദ്രീകരിച്ചും പിന്നീട് പോർച്ചുഗീസുകാരുമായി സഖ്യമുണ്ടാക്കി കൊച്ചിയെ തലസ്ഥാനമാക്കിയും അവർ തങ്ങളുടെ ഭരണാധികാരം പുനഃസ്ഥാപിച്ചു. പിന്നീട് ചരിത്രത്തിൽ പ്രസിദ്ധമായ കൊച്ചി രാജവംശം രൂപം കൊള്ളുന്നത് ഈ രാഷ്ട്രീയ യാത്രയുടെ തുടർച്ചയായിട്ടാണ്. ഈ ചരിത്രയാത്രയുടെ ആദ്യ അധ്യായങ്ങൾ എഴുതപ്പെട്ട മണ്ണാണ് പെരുമ്പടപ്പ്. ആ ഓർമ്മകളുടെ നിശബ്ദ സാക്ഷിയായി ഇന്നും ഈ വലിയ കിണർ നിലകൊള്ളുന്നു. ഏകദേശം 8.5 മീറ്റർ വ്യാസമുള്ള ഈ കിണർ മധ്യകാല കേരളത്തിലെ ജലസംരക്ഷണ സാങ്കേതിക വിദ്യയുടെ അതുല്യ മാതൃകയാണ്. പൂർണമായും ചെങ്കല്ലുകൾ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇന്നത്തെ പോലെ സിമന്റോ കോൺക്രീറ്റോ ഇല്ലാതിരുന്ന കാലത്ത് വലിയ ചെങ്കല്ലുകൾ അതീവ കൃത്യതയോടെ അടുക്കിവെച്ച് നിർമ്മിച്ച ഈ കിണർ ശില്പികളുടെ എഞ്ചിനീയറിംഗ് മികവിന്റെ തെളിവുകൂടിയാണ്. നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഈ നിർമ്മിതി നിലനിൽക്കുന്നത് അതിന്റെ ഗുണനിലവാരം വ്യക്തമാക്കുന്നു. ഈ ചരിത്ര സ്മാരകം ഇന്ന് നമ്മൾ കാണുന്ന രൂപത്തിൽ നിലനിൽക്കാൻ കാരണമായത് നാട്ടുകാരുടെ ശക്തമായ ഇടപെടലാണ്. 2005 ഒരു സ്വകാര്യ റിയൽ എസ്റ്റേറ്റ് പദ്ധതിയുടെ ഭാഗമായി ഈ കിണർ മണ്ണും മാലിന്യവും നിറച്ച് നികത്താൻ ശ്രമം നടന്നിരുന്നു. എന്നാൽ പ്രദേശവാസികൾ അതിനെ ശക്തമായി എതിർത്തു. ചരിത്രബോധമുള്ള നാട്ടുകാരുടെ സമരം ഒടുവിൽ വിജയിച്ചു. തുടർന്ന് കേരള പുരാവസ്തു വകുപ്പ് സ്ഥലമേറ്റെടുത്ത് ശാസ്ത്രീയമായ ഖനനവും സംരക്ഷണ പ്രവർത്തനങ്ങളും ആരംഭിച്ചു. വർഷങ്ങളോളം നീണ്ടുനിന്ന പുനരുദ്ധാരണത്തിനിടെ ഏകദേശം 3500 ചെങ്കല്ലുകൾ ഉപയോഗിച്ചാണ് തകർന്ന ഭാഗങ്ങൾ പഴയ മാതൃകയിൽ പുനർനിർമ്മിച്ചത്. ഖനനത്തിനിടെ പുരാതന മൺപാത്രങ്ങളുടെ അവശിഷ്ടങ്ങളും ജലസ്രോതസ്സുകളിൽ ഉപയോഗിച്ചിരുന്ന നെല്ലിപ്പലകയും കണ്ടെത്തിയിരുന്നു. ഈ കണ്ടെത്തലുകൾ കിണറിന്റെ പുരാതനതയും ചരിത്ര പ്രാധാന്യവും കൂടുതൽ ശക്തിപ്പെടുത്തുന്നവയാണ്. എന്നാൽ ചരിത്രത്തിന്റെ സത്യസന്ധത ആവശ്യപ്പെടുന്നൊരു കാര്യം ഇവിടെ പ്രത്യേകം പറയേണ്ടതുണ്ട്. ഈ കിണർ പെരുമ്പടപ്പ് രാജകൊട്ടാരത്തിനകത്തുള്ള കിണറായിരുന്നു എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന പുരാവസ്തു തെളിവുകൾ ഇതുവരെ ലഭിച്ചിട്ടില്ല. രാജമുദ്രകൾ, നാണയങ്ങൾ, ശാസനങ്ങൾ, കൊട്ടാരാവശിഷ്ടങ്ങൾ തുടങ്ങിയ നിർണായക തെളിവുകളൊന്നും ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടില്ല. ഇതുകൊണ്ട് തന്നെ ചരിത്രകാരന്മാർ ഇതിനെ ഒരു ശക്തമായ സാധ്യത എന്ന നിലയിലാണ് വിലയിരുത്തുന്നത്. എന്നിരുന്നാലും പ്രാദേശിക പാരമ്പര്യവും ചരിത്രരേഖകളും ചേർന്ന് നോക്കുമ്പോൾ ഈ പ്രദേശം പെരുമ്പടപ്പ് സ്വരൂപത്തിന്റെ ആദ്യകാല അധികാര കേന്ദ്രമായിരിക്കാമെന്ന വാദത്തിന് ഗണ്യമായ പിന്തുണ ലഭിക്കുന്നു. ഒരു സാധാരണ ഗ്രാമക്കിണർ പോലും ചരിത്രത്തിന്റെ എത്ര വലിയ കഥകൾ പറയുമെന്നതിന് ഉത്തമ ഉദാഹരണമാണ് പെരുമ്പടപ്പിലെ വലിയ കിണർ. അത് വെറും ഒരു ജലസ്രോതസ്സല്ല, ഒരു രാജവംശത്തിന്റെ ഓർമ്മയും ഒരു നാടിന്റെ രാഷ്ട്രീയ പരിണാമത്തിന്റെ സാക്ഷ്യവും കേരളത്തിന്റെ മധ്യകാല സംസ്കാരത്തിന്റെ ജീവനുള്ള രേഖയുമാണ്. ചരിത്രം എല്ലായ്പ്പോഴും പുസ്തകങ്ങളുടെ താളുകളിൽ മാത്രമല്ല ജീവിക്കുന്നത്. ചിലപ്പോൾ ഇത്തരത്തിലുള്ള മൗനസ്മാരകങ്ങളിലൂടെയും നമ്മെ തേടിയെത്തും. അവയെ സംരക്ഷിക്കുന്നത് പഴയ കല്ലുകളെ സംരക്ഷിക്കലല്ല, നമ്മുടെ സ്വന്തം ഭൂതകാലത്തെയും സാംസ്കാരിക സ്വത്വത്തെയും വരും തലമുറകൾക്കായി കാത്തുസൂക്ഷിക്കലാണ്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കേരളത്തിന്റെ ഇതിഹാസം.

ഉച്ചസ്ഥായിയും ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയങ്ങളിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

0: നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: നീല പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ പി സുബ്രഹ്മണ്യം നിർമ്മിച്ച് മഹേഷ് സംവിധാനം ചെയ്ത കറുത്ത രാത്രികളുടെ തിരക്കഥ സംഭാഷണം നിർവഹിച്ചത് ശ്രീയായിരുന്നു. ഇ എൻ സി നായർ ഛായാഗ്രഹണവും ഗോപാലകൃഷ്ണൻ ചിത്രസന്നിവേശവും ഇളമൻ ശബ്ദലേഖനവും നിർവഹിച്ചു. ബാലമുരളിയുടെ ഗാനങ്ങൾക്ക് എം എസ് ബാബുരാജ് ഈണം പകർന്നു. യേശുദാസ്, കമുകറ പുരുഷോത്തമൻ, സീറോ ബാബു, എസ് ജാനകി, ബി വസന്ത, കമല, എൽ ആർ ഈശ്വരി എന്നിവരായിരുന്നു ഗായകർ. 1967 ജൂൺ 9 തീയതി ചിത്രം പ്രദർശനത്തിനെത്തി. ടി കെ ബാലചന്ദ്രൻ, ഗോവിന്ദൻകുട്ടി, എസ് പി പിള്ള, രാഘവൻ പിള്ള, ആലുമൂടൻ, വൈക്കം മണി, രാധാകൃഷ്ണൻ, സോമൻ, രാമചന്ദ്രൻ, ശിവൻ, ശാന്തി, രാജശ്രീ, രാജേശ്വരിയമ്മ എന്നിവരായിരുന്നു അഭിനേതാക്കൾ. ആർ എൽ സ്റ്റീവൻസന്റെ ഡോക്ടർ ജെക്കിൾ ആൻഡ് മിസ്റ്റർ ഹൈഡ് എന്ന കൃതിയെ ആധാരമാക്കിയ ചിത്രമായിരുന്നു കറുത്തരാത്രികൾ. 7 പാട്ടുകളായിരുന്നു കറുത്തരാത്രികൾ എന്ന ചിത്രത്തിലുണ്ടായിരുന്നത്. തിരശീലയിൽ കേൾക്കാം കറുത്തരാത്രികൾ എന്ന ചിത്രത്തിൽ നിന്നും ഒരു ഗാനം.

നാടിനകമാണ് നാടകം. അകംപരിഷ്കരണത്തിന് ഇത്രയേറെ സാധ്യമായ മറ്റൊരു കല വേറെയില്ല. വിശ്വാസങ്ങളെയും ധാരണകളെയും അതൊടച്ചു മാറ്റുന്നു. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ അത് സംവദിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രബുദ്ധമായ ഒരു ജനതയുടെ സൃഷ്ടിക്കു വേണ്ടി അത് സദാ കലഹിച്ചുകൊണ്ടേയിരിക്കുന്നു. നാടകം ആയുധമാക്കിയവർ ഏറെ. വാക്കുകളെ അവർ ചാട്ടുള്ളികളാക്കി, കുറിക്കു കൊള്ളിച്ചു, സ്വയം തിരിച്ചറിയലുകൾക്ക് കാരണമാക്കി, ചിലപ്പോൾ നിശബ്ദം ചിന്തിപ്പിച്ചു, ചിലപ്പോൾ സമസ്തമായ ഒരു സാമൂഹിക വിപ്ലവത്തിന് ഉതകും വിധം പ്രതിബദ്ധമായ കലാവിഷ്കാരമാക്കി മാറ്റി. നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം ഒരു നാടകഗാനം.

നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കൗതുകരസങ്ങൾ. കൗതുകരസങ്ങൾ

പതിനെട്ടാം നൂറ്റാണ്ടിന്റെ പകുതിയിൽ പെൻസിൽവാനിയയിലെ എണ്ണപ്പാടങ്ങളിൽ നിന്ന് തുടങ്ങി ഇന്നത്തെ ആധുനിക വീടുകളിലെ ഡ്രസ്സിംഗ് ടേബിളുകളിൽ വരെ എത്തി നിൽക്കുന്ന വാസലിന്റെ ചരിത്രം ശാസ്ത്രീയ നിരീക്ഷണത്തിന്റെയും വിപ്ലവകരമായ മാർക്കറ്റിംഗിന്റെയും അതിശയകരമായൊരു കഥയാണ്. 1859 റോബർട്ട് ചീസ്ബ്രോ എന്ന 22-കാരനായ കെമിസ്റ്റ് എണ്ണപ്പാടങ്ങൾ സന്ദർശിക്കുമ്പോൾ ഡ്രില്ലിംഗ് മെഷീനുകളിൽ പറ്റിപ്പിടിച്ച് യന്ത്രങ്ങളുടെ വേഗത കുറയ്ക്കുന്ന തൊഴിലാളികൾ റോഡ് വാക്സ് എന്ന് വിളിച്ച് ശപിച്ചിരുന്ന ഒരു കറുത്ത മെഴുക പദാർത്ഥമാണ് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഒരു വലിയ ശല്യമായി മറ്റുള്ളവർ കരുതിയ ഈ പദാർത്ഥത്തെ എണ്ണപ്പാടങ്ങളിലെ തൊഴിലാളികൾ തങ്ങളുടെ കൈകളിലെ കഠിനമായ മുറിവുകളിലും പൊള്ളലുകളിലും പുരട്ടുന്നതായും അത്ഭുതകരമെന്ന് പറയട്ടെ, ആ മുറിവുകൾ അണുബാധയേൽക്കാതെ വളരെ വേഗത്തിൽ ഉണങ്ങുന്നതായും അദ്ദേഹം മനസ്സിലാക്കി. ഈയൊരു സൂക്ഷ്മ നിരീക്ഷണമാണ് ചീസ്ബ്രോയെ ആ മെഴുക് തന്റെ ലബോറട്ടറിയിൽ എത്തിച്ച് വർഷങ്ങൾ നീണ്ട ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് വിധേയമാക്കാൻ പ്രേരിപ്പിച്ചത്. ഒടുവിൽ ആ കറുത്ത അവശിഷ്ടത്തിൽ നിന്ന് സുതാര്യവും മണമില്ലാത്തതുമായ ഒരു ജെല്ലി വേർതിരിച്ചെടുക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചു. ചരിത്രത്തെ മാറ്റിമറിച്ച പെട്രോളിയം ജെല്ലിയുടെ ജനനമായിരുന്നു അത്. ജർമ്മൻ ഭാഷയിലെ വെള്ളം എന്നർത്ഥം വരുന്ന വാസർ, ഗ്രീക്ക് ഭാഷയിലെ എണ്ണ എന്നർത്ഥമുള്ള എലയോൺ, ഈ വാക്കുകൾ കൂട്ടിച്ചേർത്ത് അദ്ദേഹം തന്റെ പുതിയ ഉൽപ്പന്നത്തിന് വാസലീൻ എന്ന് നാമകരണം ചെയ്യുകയും 1872 ഇതിന്റെ പേറ്റന്റ് സ്വന്തമാക്കുകയും ചെയ്തു. ഒരു ഉൽപ്പന്നം കണ്ടുപിടിക്കുന്നതിനേക്കാൾ അതിനെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു ചീസ്ബ്രോ നേരിട്ട അടുത്ത വലിയ വെല്ലുവിളി. ഇതിനായി ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള അതിസാഹസികമായ മാർക്കറ്റിംഗ് തന്ത്രങ്ങളാണ് അദ്ദേഹം പുറത്തെടുത്തത്. ന്യൂയോർക്കിന്റെ തെരുവുകളിൽ കുതിരവണ്ടിയിൽ സഞ്ചരിച്ച് ജനങ്ങളെ കൂട്ടിയ ശേഷം എല്ലാവരും നോക്കി നിൽക്കെ അദ്ദേഹം തന്റെ കൈകളിൽ ആസിഡ് ഒഴിക്കുകയോ അല്ലെങ്കിൽ കത്തികൊണ്ട് ആഴത്തിൽ മുറിവേൽപ്പിക്കുകയോ ചെയ്യുമായിരുന്നു. തുടർന്ന് ചോരയൊലിക്കുന്ന ആ മുറിവുകളിൽ വാസലിൻ പുരട്ടുകയും ദിവസങ്ങൾക്കുള്ളിൽ അത് സുരക്ഷിതമായി ഉണങ്ങുന്നത് ജനങ്ങൾക്ക് നേരിട്ട് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. കൺമുന്നിൽ നടന്ന ഈ ലൈവ് ഡെമോൺസ്ട്രേഷൻ ജനങ്ങളെ ആകെ അത്ഭുതപ്പെടുത്തി. ഇതിനോടൊപ്പം തന്നെ ലക്ഷക്കണക്കിന് ചെറിയ സാമ്പിളുകൾ സൌജന്യമായി വീടുകൾ എത്തിച്ചു നൽകാനും അദ്ദേഹം തയ്യാറായി. പണം കൊടുത്തു വാങ്ങുന്നതിന് മുൻപ് തന്നെ ഉൽപ്പന്നത്തിന്റെ ഗുണമേന്മ നേരിട്ടറിയാൻ ഉപഭോക്താക്കൾക്ക് അവസരം നൽകിയ ഈ ഫ്രീ സാമ്പിളിംഗ് രീതി വാസലിനെ പെട്ടെന്ന് തന്നെ ജനപ്രിയമാക്കി മാറ്റി. ഒന്നാം ലോകമഹായുദ്ധകാലം വന്നതോടെ കടുത്ത തണുപ്പിലും യുദ്ധക്കളങ്ങളിലും പെട്ടുപോയ സൈനികരുടെ പൊള്ളലുകൾക്കും ചർമ്മരോഗങ്ങൾക്കും ഒരു വലിയ മെഡിക്കൽ അത്ഭുതമായി വാസലിൻ മാറി. മുറിവുകൾക്ക് മുകളിൽ ഒരു സുരക്ഷാ കവചം തീർത്ത് വായുവിലൂടെയുള്ള അണുബാധ തടയാനും ചർമ്മത്തിലെ ഈർപ്പം നിലനിർത്താനുമുള്ള ഇതിന്റെ സവിശേഷതയാണ് യുദ്ധരംഗത്തും ഇതിനെ അത്യന്താപേക്ഷിതമാക്കിയത്. കാലക്രമത്തിൽ കേവലം ഒരു മുറിവുണക്കൽ മരുന്ന് എന്നതിനപ്പുറം സൌന്ദര്യ സംരക്ഷണ രംഗത്തെ ഒഴിച്ചുകൂടാനാകാത്ത ഒരു ഘടകമായി വാസലിൻ രൂപാന്തരപ്പെട്ടു. ഈ ബ്രാൻഡിന്റെ അപാരമായ ബിസിനസ് സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് 1987 ആഗോള വമ്പന്മാരായ യൂണിലിവർ കമ്പനി വാസലിനെ ഏറ്റെടുത്തു. ചുണ്ടിലെ വിള്ളലുകൾ മാറ്റുന്നത് മുതൽ കുഞ്ഞുങ്ങളുടെ മൃദുലമായ ചർമ്മ സംരക്ഷണം വരെ എന്തിനും ഏതിനും ഉപയോഗിക്കാവുന്ന വിശ്വാസ്യതയോടെ വാസലിൻ ഓരോ കുടുംബത്തിന്റെയും പാരമ്പര്യത്തിന്റെ ഭാഗമായി മാറി. ഇന്ന് സാധാരണ പെട്രോളിയം ജെല്ലിയിൽ തുടങ്ങി ബോഡി ലോഷനുകൾ, ലിപ് കെയറുകൾ, ആന്റി ഏജിംഗ് ക്രീമുകൾ എന്നിങ്ങനെ 50-ലധികം വ്യത്യസ്ത ഉൽപ്പന്നങ്ങളുമായി ലോകമെമ്പാടുമുള്ള ചർമ്മ സംരക്ഷണ വിപണിയിൽ വാസലിൻ തന്റെ ആധിപത്യം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കൗതുകരസങ്ങൾ

നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചോദ്യമാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: ലോക പുകയില വിരുദ്ധ ദിനം എന്നാണ്. ചോദ്യം ഒരിക്കൽ കൂടി: ലോക പുകയില വിരുദ്ധ ദിനം എന്നാണ്. ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി ശാസ്ത്ര കൗതുകം.
1: ശാസ്ത്ര കൗതുകം.
0: ഭൂമിയിൽ നിന്ന് കോടിക്കണക്കിന് കിലോമീറ്ററുകൾ അകലെ ശനിഗ്രഹത്തെ വലം വയ്ക്കുന്ന 80-ലധികം ഉപഗ്രഹങ്ങളിൽ വച്ച് ഏറ്റവും വിസ്മയകരമായ ഒന്നാണ് ടൈറ്റൻ. സൗരയൂഥത്തിൽ തന്നെ രണ്ടാമത്തെ വലിയ ഉപഗ്രഹമായ ടൈറ്റന്റെ യഥാർത്ഥ സവിശേഷത അതിന്റെ വലിപ്പത്തിലല്ല, മറിച്ച് ഭൂമിയുടെ ഏറെ സാമ്യമുള്ള അതിന്റെ അത്ഭുതകരമായ പ്രകൃതിയിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. സൗരയൂഥത്തിൽ ഭൂമിയെപ്പോലെ സ്വന്തമായി കട്ടിയുള്ള അന്തരീക്ഷമുള്ള ഒരേ ഒരു ഉപഗ്രഹമാണ് ടൈറ്റൻ. ഭൂമിയുടെ അന്തരീക്ഷത്തിന് സമാനമായി ടൈറ്റനിലും ഏറ്റവും കൂടുതലായി അടങ്ങിയിരിക്കുന്ന വാതകം നൈട്രജനാണ്, ഏകദേശം 95%. നമ്മുടെ ഭൂമിയെ മാറ്റി നിർത്തിയാൽ ഉപരിതലത്തിൽ ദ്രാവകരൂപത്തിൽ നദികളും തടാകങ്ങളും സമുദ്രങ്ങളുമൊക്കെയുള്ള സൗരയൂഥത്തിലെ തന്നെ ഏക ഗോളവും ടൈറ്റൻ തന്നെയാണ്. എന്നാൽ ഭൂമിയിൽ നിന്ന് വ്യത്യസ്തമായി അവിടെ ഒഴുകുന്നത് വെള്ളമല്ല, മറിച്ച് ദ്രാവക രൂപത്തിലായ മീഥെയ്നും ഇഥെയ്നുമാണ്. ഭൂമിയിലെ ജലചക്രത്തിന് സമാനമായി അവിടെ മീഥെയ്ൻ ബാഷ്പീകരിക്കപ്പെടുകയും മേഘങ്ങളാവുകയും മഴയായി പെയ്യുകയും ചെയ്യുന്ന ഒരു പ്രത്യേക മീഥെയ്ൻ ചക്രം തന്നെ നിലവിലുണ്ട്. ടൈറ്റന്റെ അതിശൈത്യം നിറഞ്ഞ തണുത്തുറഞ്ഞ ഉപരിതലത്തിന് താഴെ വലിയൊരു സമുദ്രം ഒളിഞ്ഞുകിടപ്പുണ്ടെന്നാണ് ശാസ്ത്രജ്ഞർ ഉറച്ചു വിശ്വസിക്കുന്നത്. അമോണിയ കലർന്ന ദ്രാവക രൂപത്തിലുള്ള വെള്ളമായിരിക്കാം ഇതെന്നാണ് നിഗമനം. ഉപരിതലത്തിലെ മീഥെയ്ൻ തടാകങ്ങൾക്കും താഴെയുള്ള ഈ അദൃശ്യ ജലാശയത്തിനിടയിൽ ജീവന്റെ കണികകൾ ഉണ്ടാകാനുള്ള സാധ്യത ഗവേഷകർ തള്ളിക്കളയുന്നില്ല. ഏകദേശം 400 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി ഉത്ഭവിച്ച കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നുവോ അതിന് സമാനമായ രാസഘടനയിലാണ് ഇന്നത്തെ ടൈറ്റൻ സ്ഥിതി ചെയ്യുന്നത്. ഈ നിഗൂഢതകൾ നേരിട്ട് കണ്ട് ചുരുളഴിക്കുന്നതിനായി 2028 നാസ ഡ്രാഗൺ ഫ്ലൈ എന്നൊരു റോബോട്ടിക് റോട്ടർ ക്രാഫ്റ്റ് ടൈറ്റനിലേക്ക് അയക്കാൻ തയ്യാറെടുക്കുകയാണ്. ഡ്രോൺ വിമാനത്തിന് സമാനമായ ഈ പേടകം ടൈറ്റന്റെ അന്തരീക്ഷത്തിലൂടെ പറന്ന് നടന്ന് അവിടുത്തെ കാലാവസ്ഥയെക്കുറിച്ചും ജീവന്റെ സാന്നിധ്യത്തെക്കുറിച്ചും വിപ്ലവകരമായ പഠനങ്ങൾ നടത്തും. ഭാവിയിൽ മനുഷ്യരാശിയുടെ ബഹിരാകാശ അന്വേഷണങ്ങളിൽ ഏറ്റവും നിർണായകമായ പല ഉത്തരങ്ങളും അത്ഭുതകരമായ അറിവുകളും നൽകാൻ കെൽപ്പുള്ള ഒരു വിസ്മയ ലോകമായി ടൈറ്റൻ ഇന്നും ശാസ്ത്രലോകത്തിനു മുന്നിൽ നിലകൊള്ളുന്നു.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശാസ്ത്ര കൗതുകം.

പുലർകാല തണുപ്പ്, അത്രമേൽ സൗമ്യം, അത്രമേൽ ആഴമേറിയത്. അതിന്റെ ദേഹത്തെ വിരിയിക്കുന്ന കുങ്കുമ പൂവുകളാൽ പുതുജന്മം കൊണ്ട് പകൽ തെളിയുന്നു. മഞ്ഞുതുള്ളികൾ നിറഞ്ഞ പുൽമേടുകളിലൂടെ അലയുന്ന മാൻകിടാവുകൾ, ഞാനൊരു ചുവന്ന സ്വപ്നത്തിന്റെ നെഞ്ചിലേറി കടല് കാണാൻ പോകുന്നു. പ്രണയത്തിന്റെ പട്ടുറുമാലുകൾ കൊണ്ട് ഞാൻ പ്രഭാതത്തിന്റെ തണുപ്പിനേക്കാൾ തണുത്തിരിക്കുന്നു. എങ്ങനെയാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നത്? ആ വഴികളൊന്ന് ഞാൻ എണ്ണി നോക്കട്ടെ. എന്റെ ആത്മാവിന് സ്പർശിക്കാവുന്ന ആഴത്തിലും പരപ്പിലും ഉയരത്തിലും അസ്തിത്വത്തിന്റെ അദൃശ്യമായ അതിരുകൾ വരെയും അത്രമേൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ദൈനംദിന ജീവിതത്തിന്റെ ഏറ്റവും നിശബ്ദമായ ആവശ്യങ്ങൾക്കൊപ്പം സൂര്യപ്രകാശത്തിലും മെഴുകുതിരി വെളിച്ചത്തിലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നീതിക്ക് വേണ്ടി പോരാടുന്നവരെ പോലെ സ്വതന്ത്രമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. സ്തുതികളിൽ നിന്ന് മുഖം തിരിക്കുന്നവരെ പോലെ നിർമ്മലമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഈ പ്രപഞ്ചത്തിന് ഹിതമെങ്കിൽ മരണശേഷവും ഞാൻ നിന്നെ ഇതിലും തീവ്രമായി സ്നേഹിക്കും. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു പ്രണയഗാനം.

കൈവീശിക്കൊണ്ട് വസന്ത പുഷ്പങ്ങളുടെ വിടർച്ച. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്കായി സമ്മാനിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. മരവിച്ച ചില ഹൃദയങ്ങളെയെങ്കിലും ഉരുക്കാൻ ഹേമന്തത്തിന്റെ മന്ദജ്വാലകൾക്ക് സാധ്യമായെന്ന് തന്നെ കരുതട്ടെ. വെളുത്ത മോഡൽ മഞ്ഞ് പോലെ പടരുന്ന വികാരങ്ങളുടെ വേലിയേറ്റം. പ്രിയരെ, നിങ്ങളോടുള്ള സ്നേഹത്തിന്റെ അന്ധതയിൽ ഞാൻ മറ്റു കാഴ്ചകൾ തന്നെ മറന്നു പോകുകയാണ്. സ്നേഹത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുക എന്നത് തന്നെ എത്രമേൽ സാർത്ഥകമായിരിക്കുന്നു. നോക്ക്, നിനക്ക് ആ പാത തെറ്റിയെങ്കിൽ ഓർക്കുക, നീ തന്നെയാണ് ആ പാത. ഈ യാത്ര എളുപ്പമാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഈ പ്രഭാതത്തിൽ വഴിതെറ്റി വളർന്ന കാട്ടുചെടികൾ പോലെ ചിന്തകൾ കുന്നുകൂടാൻ തുടങ്ങുന്നു പ്രഭാതത്തിന്റെ വ്യക്തമായ വെളിച്ചത്തിൽ. പക്ഷേ ചിന്തകളുടെ കാട്ടിനിടയിലും വഴി എനിക്ക് കാണാനാകുന്നുണ്ട്. വഴിയരികിലെ അടയാള പലകകളിൽ തുരുമ്പ് മാത്രം ബാക്കിയാകാതിരിക്കാനുള്ള ഓട്ടമാണിത്. അത് നമുക്ക് പൂർത്തിയാക്കിയേ തീരൂ. വരൂ, കർമ്മോജ്ജ്വലമായ ഭൂമി മാടി വിളിക്കുന്നു. ഉണരാം, എഴുന്നേൽക്കാം, കർമ്മനിരതമാകാം. പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും സജീവമായ ഒരു പകൽ ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമസ്തേ മലയാളത്തിൽ നിന്ന് വിട പറയുകയാണ്. നിങ്ങളോടൊപ്പമുണ്ടായിരുന്നത് സ്മിത സുരേഷ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

ബട്ടർല ഐസ്ക്രീം, ബന്ധങ്ങളിലെ ബുദ്ധിമുട്ട് അലിഞ്ഞു തീരാൻ തണുപ്പിന്റെ മാധുര്യവുമായി ബട്ടർല ഐസ്ക്രീം പുളിയറക്കോണം. ഹോൾസെയിലിനും റീറ്റെയിലിനും എന്തിന് ഹോം ഡെലിവറിക്കുമായി വിളിക്കാം. 9895381668. ബട്ടർല ഐസ്ക്രീം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: എന്റെ ഇഷ്ടഗാനങ്ങൾ. ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാം.
1: പ്രിയ ശ്രോതാക്കളെ, ഇഷ്ടഗാനങ്ങൾ ആരംഭിക്കുന്നു. ഇഷ്ടം ഈ ചന്ദ്രിക, വെണ്ണിലാപ്പൂക്കളിലോറും തൂമഞ്ഞ തുള്ളികൾ, തിരക്കൊട്ടുമില്ലാത്ത വീഥികൾ, വിജനതയിൽ എവിടെ നിന്നോ കേൾക്കും മണിനാദം, ചിറകാർന്നു പറന്നുയരും വെൺപിറാവിൻ സൗമ്യത, വാക്കുകൾക്കപ്പുറം കവിത പോക്കും കുന്നിൻ പുറങ്ങൾ, എനിക്കിഷ്ടം ഈ തെന്നലിൻ തലോടനം. ഇഷ്ടഗാനങ്ങളിൽ ഇന്നാദ്യം വെള്ളരിപ്രാവിന്റെ ചങ്ങാതി എന്ന ചിത്രത്തിൽ നിന്ന് ഗാനരചന ശരത് വയലാർ, സംഗീതം മോഹൻ സിത്താര. ഗാനം ആവശ്യപ്പെട്ടത് കരിപ്പൂരിൽ നിന്നും ശ്യാം, വിക്കി, ചിക്കു എന്നിവർ. ആലാപനം കബീർ, ശ്രേയാ ഘോഷാൽ.

ആകാശത്തിന് എന്ത് നിറം? വെളുപ്പോ അതോ ഇളം നീലയോ? കറുപ്പോ ചുവപ്പോ? അതോ എല്ലാ നിറങ്ങളും കൊണ്ട് നെയ്ത പട്ടുടയാടയോ? പാതി വഴി എത്തി ഞാൻ നിൽക്കുന്നു. പകച്ചു നോക്കുമ്പോൾ സൂര്യബിംബം മറച്ചു കടന്നു പോകും കാർമേഘങ്ങൾ. അവയ്ക്കെത്ര രൂപം! ആട്ടിൻപറ്റങ്ങളായി, കുതിരക്കൂട്ടങ്ങളായി കാറ്റിലുലാവിയൊഴുകും മേഘജാലങ്ങൾ. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം. റഫീഖ് അഹമ്മദ് രചന നിർവഹിച്ച് ബിജിപാൽ ഈണമിട്ട ഗാനം. ചിത്രം സാൾട്ട് ആൻഡ് പെപ്പർ. ആലാപനം പി ജയചന്ദ്രനും നേഹ എസ് നായരും. പുതുക്കുളങ്ങര നിന്ന് ശ്രീലത, പ്രസന്ന എന്നിവർ ആവശ്യപ്പെട്ട ഗാനമാണിത്.

കടൽക്കരയിൽ നിന്ന് കാൽക്കാശിന് കൊള്ളാത്ത ചിപ്പികൾ പെറുക്കിയെടുത്ത് മണലിൽ കൊട്ടാരമുണ്ടാക്കുന്ന കുട്ടി കാറ്റിലത് വീഴാതെ കൈകൊണ്ട് പൊത്തി കാത്തുകൊള്ളുമ്പോൾ ഒരു തിര വന്ന് വെറുതെ വഴങ്ങിപ്പോകുന്ന മാത്രയിൽ ചിരിയോ കണ്ണുനീരോ പേടിയോ കരയാതെ വിമ്മിപ്പൊട്ടി നിൽക്കുന്ന കുട്ടി ഞാനായിരുന്നു. അത് ഞാനായിരുന്നു എന്ന ഓർമ്മ. ഇഷ്ടഗാനങ്ങളെ ഇനി ഒ എൻ വി കുറുപ്പ് രചിച്ച എം ജയചന്ദ്രൻ ഈണമിട്ട ഗാനമാണ്. പ്രണയം എന്ന ചിത്രത്തിലെ ഗാനം ആലപിക്കുന്നു പി ജയചന്ദ്രൻ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: ഇന്ദ്രനീലം പൂക്കുന്ന നിന്റെ കണ്ണുകൾ, നിശാഗന്ധിയുടെ പരിമളം, ഒരു കവിത കാഴ്ചയാകുന്നു. അതോ കാഴ്ച കവിതയായി പിറക്കുന്നതോ? മനസ്സിന്റെ മടിശീലയിൽ പണ്ടെങ്ങോ തിരികെവച്ച ഒരു വരി കവിത. നിന്റെ ഈ മൗനത്തിന്റെ ഭാഷയാണ് എനിക്കിഷ്ടം. നിന്റെ ഈ ശരത്കാല ഭാവമാണ് എനിക്കിഷ്ടം. നീ അതറിയാതെ പോകുന്നത് എന്തുകൊണ്ടെന്നോ പ്രിയേ, പ്രാണന്റെ പാട്ടിൽ നീ ഇനിയുമുണ്ട് അലിയുവാൻ. ചിത്രം ഷിക്കാർ. രചന ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം എം ജയചന്ദ്രൻ. ആലാപനം കെ ജെ യേശുദാസ്. ഗാനം ആവശ്യപ്പെടുന്നത് കുറുപ്പുഴ നിന്ന് ചക്കര, ലത, വാവ, ശ്രീഹരി തുടങ്ങിയവർ.

0: നിന്റെ ഓർമ്മതൻ കുളിർകാറ്റിൽ ഞാൻ അലിയുന്നു, നിന്റെ ആശതൻ നിശാഗന്ധിയിൽ മയങ്ങുന്നു. വേദനിച്ചുവോ സഖി? വേദന കടം വാങ്ങി പ്രേമം എന്തിനായി സഖി? നിനക്കായി കേൾപ്പിക്കുകയാണ് ഇഷ്ടഗീതങ്ങൾ. കേൾക്കാം രസതന്ത്രം എന്ന ചിത്രത്തിലെ ഗാനം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഇളയരാജ. ഗാനം ആവശ്യപ്പെടുന്നു കുറ്റിച്ചലിൽ നിന്ന് ശാന്ത, ദീപു എന്നിവർ.
1: കുങ്കുമപ്പൂ ചെമ്പകപ്പൂ.

മലനിരകളിൽ എവിടെയോ മരവിച്ചു പോയൊരു മധുര സംഗീതങ്ങളിനി ഉയർത്താം സഖേ. ഒടുവിലെ ശിശിരവം മാഞ്ഞു പോകുമ്പോഴേക്ക് അന്തിയിലെ മഞ്ഞിൽ തിരഞ്ഞു നോക്കുന്നു ഞാൻ, കാണാതിരിക്കില്ല കവിതയുടെ കനവുകൾ, ഓർക്കാതിരിക്കില്ല ഓർമ്മയുടെ നിലവുകൾ. കല്ലിയൂരിൽ നിന്നും അജയൻ, പാർവതി എന്നിവർ ആവശ്യപ്പെടുന്ന ഗാനത്തിന് ഈണം പകർന്നിരിക്കുന്നത് ജോൺസൺ, രചന കൈതപ്രം, ആലാപനം വൈശാലി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

മഴയുടെ കിളിവാതിലുകൾ അടയ്ക്കുക. മഞ്ഞിന്റെ മധുരമായ ഹാസം പ്രഭാതത്തെ തൊടിപ്പിക്കുന്നു. കിനാവിന്റെ ചില്ലകൾ തോറും തണുപ്പിന്റെ നേർത്ത പച്ചവെരിപ്പുകൾ. കായലിൽ പതിയുന്ന കാറ്റിന്റെ കണ്ണുകളിൽ നിന്റെ നീലമൗനത്തിന്റെ ആഴമറിയുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം ഉദയനാണ് താരമെന്ന ചിത്രത്തിലെ ഗാനം. രചന കൈതപ്രം, സംഗീതം ദീപക് ദേവ്. ഈ ഗാനം ആവശ്യപ്പെടുന്നത് ഉളിയൂരിൽ നിന്ന് ഷിബു, സുരേന്ദ്രൻ എന്നിവർ.

എന്റെ ഈ മനം ഞാൻ എവിടെയാണെന്ന് ഒളിപ്പിച്ചു വെക്കുക? നിന്റെ ഹൃദയ നീലിമയിൽ പ്രിയെ, എന്റെ ഈ ചെറിയ മാനസം കൂടി നീ സൂക്ഷിച്ചു വെക്കുമോ? പ്രണയമുരളിയിൽ എനിക്ക് കൂടിയൊരു തരളരാഗം നീ കരുതി വെച്ചേക്കുമോ? കൈതപ്രം രചിച്ച് ഔസിപ്പച്ചൻ ഈണം പകർന്ന ഗാനമാണ് ഇഷ്ടഗാനങ്ങളിൽ അടുത്തത്. ചിത്രം വിസ്മയത്തൊമ്പത്ത്. കെ ജെ യേശുദാസും സുജാത മോഹനും ആലപിച്ച ഗാനം. ആവശ്യപ്പെടുന്നു കിള്ളിയിൽ നിന്ന് ഷിബു, അഫ്സൽ, റിജു എന്നിവർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: ഒരു മയക്കത്തിന്റെ മന്ത്രത്തിലേക്ക് ലയിച്ചു ചേരുമ്പോൾ ദൂരെ നിന്നൊരു വണ്ടി തെരുവിലൂടെ കറുത്ത വേഗമാർന്നൊലിച്ചു നീങ്ങുന്നു. ഒരു സങ്കീർത്തനം പോലെ ഈ പകൽ. പഴകുറ്റിയിൽ നിന്ന് മജു, രഘു എന്നിവർ ആവശ്യപ്പെടുന്നു,

സഹയാത്രികരൊക്കെ ഇറങ്ങുന്ന താവളം, വെളിച്ചം ബഹളമുണ്ടാക്കുന്ന വേളകൾ, അവധി തീർന്നെത്തുവാൻ കാത്തിരിക്കാമെന്നോതി ഒടുവിൽ അവനും വന്ന് യാത്ര ചോദിക്കുന്നു. തീവണ്ടി പോകുന്നു. പ്രത്യാശയോടെ ഞാൻ നിൽക്കുന്നു. നീ തിരിഞ്ഞൊന്ന് നോക്കിയോ? ചുണ്ടിലൊരു നേർത്ത മന്ദഹാസം തെളിഞ്ഞുവോ? ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം. പി ജയചന്ദ്രനും കെ എസ് ചിത്രയും ആലപിച്ച ഗാനമാണ് ഇനി. ഗാനരചന ഒ എൻ വി, ചിത്രം മേഘമൽഹാർ, സംഗീതം രമേശ് നാരായൺ. ഗാനം ആവശ്യപ്പെട്ടത് കരുംകുറ്റി കോളനിയിൽ നിന്ന് കുഞ്ഞുമോൻ.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എന്റെ ഇഷ്ടഗാനങ്ങൾ. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അത്രമേലിഷ്ടം, അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
2: കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമാണ് തൃശൂർ. അത് വെറുതെ കിട്ടിയ ഒരു ബഹുമതിയല്ല, വലിയൊരു സാംസ്കാരിക പെരുമ നിറതിങ്കൾ പോലെ ജ്വലിച്ചു നിൽക്കുന്നതുകൊണ്ടാണ്. കേരള സാഹിത്യ അക്കാദമി തൃശൂരിലാണ്. സംഗീത നാടക അക്കാദമിയും ലളിതകലാ അക്കാദമിയും കലാമണ്ഡലവും സ്കൂൾ ഓഫ് ഡ്രാമയും തൃശൂരിലാണ്. ഉണ്ണായി വാര്യർ സ്മാരകം, നടന കൈരളി, അമ്മന്നൂർ ഗുരുകുലം, അങ്ങനെ എത്രയോ കലാകേന്ദ്രങ്ങൾ തൃശൂരിനെ സാംസ്കാരികമായി ഭാവോജ്വലമാക്കുന്നു. ചവിട്ടു നാടകങ്ങളും കാക്കാരിശി നാടകങ്ങളും തമിഴ് സംഗീത നാടകങ്ങളും തൊട്ടിങ്ങോട്ട് തെരുവു നാടകങ്ങൾ വരെ നൂപുരധ്വനിയുയർത്തുന്ന നാട്, നഗരത്തിന് പോലും ഗ്രാമത്തിൻ്റെ മണമുള്ള നാട്, സാംസ്കാരിക പെരുമയുടെ കുടകൾ ഉയർത്തി നിൽക്കുന്ന തൃശിവ പേരൂർ. ഇഷ്ടം, അത്രമേലിഷ്ടം.

വി ടി ഭട്ടതിരിപ്പാട്, പ്രേംജി, എം ആർ ബി, ലോഹിതദാസ്, സത്യനന്ദിക്കാട്, ഇന്നസെന്റ്, കുട്ടിയടത്തി വിലാസിനി, അങ്ങനെ പേരുകൾ തിരഞ്ഞു പോയാൽ വലിയ നിരയാകുന്നത് കലയുടെ പാടങ്ങളിൽ പൂത്ത സൂര്യകാന്തികൾ തന്നെയാണ്. കേരളത്തിലെ ആദ്യത്തെ സാമുദായിക വിപ്ലവ നാടകത്തിൻ്റെ കൊടിയുയർന്നതും ഈ തൃശൂർ പേരൂരിൽ തന്നെ. വി ടിയുടെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് സാമൂഹിക പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ നാടകത്തേക്കാൾ നല്ലൊരുപാധി വേറെയില്ലെന്ന് ദൃഢനിശ്ചയം ചെയ്ത നാട്. എം ആർ ബിയുടെ മറക്കുടയ്ക്കുള്ളിലെ മഹാനരകവും പ്രേംജിയുടെ ഇറുതുമതിയും ചിന്തയുടെ ചക്രവാളങ്ങളിലെ സൂര്യനെ കൂടുതൽ ചുവപ്പിച്ചു. തൃശൂർ സാംസ്കാരിക വിപ്ലവത്തിൻ്റെ ചുവന്ന മണ്ണായി മാറിയ കഥ ഒരു ചെറുകഥയല്ല, ചരിത്രകഥയാണ്. തൃശൂരിൻ്റെ ചുവപ്പ് സാംസ്കാരികതയുടെ ചക്രവാള ചുവപ്പാണ്. ആ ചുവപ്പ് ഇഷ്ടം, അത്രമേലിഷ്ടം.

പാട്ടബാക്കി എഴുതണമെന്ന് കെ ദാമോദരനെ പ്രേരിപ്പിച്ചത് സാക്ഷാൽ EMS ആയിരുന്നു. ഗുരുവായൂരിനടുത്ത് വയലത്തൂരിലായിരുന്നു ആദ്യം അവതരിപ്പിച്ചത്. പാട്ടബാക്കി അരങ്ങിലെ കഥയായിരുന്നില്ല, കണ്ടുകൊണ്ടിരുന്ന ജനങ്ങളുടെ കഥയായിരുന്നു. മാറാൻ തുടിച്ചുകൊണ്ടിരുന്ന സമൂഹ മനസ്സിൻ്റെ യാഥാർത്ഥ്യമായിരുന്നു. മണ്ണും മനുഷ്യനും ജീവിതവും ജീവിത നൊമ്പരങ്ങളും അതിൽ വിലയും കൊണ്ടു കിടന്നു. പ്രതിഷേധത്തിൻ്റെ തീത്തുള്ളികളും കൊണ്ട് നടന്ന സാധാരണക്കാരന് വിപ്ലവത്തിൻ്റെ കാട്ടുതയായി പടരാൻ പാട്ടബാക്കി ധാരാളമായിരുന്നു. രാഷ്ട്രീയ പ്രശ്നത്തിനും സാമൂഹിക പ്രശ്നത്തിനും സാംസ്കാരികമായ ഒരു തട്ടകമായിരുന്നു തൃശൂർ. ഒരു നാടകം കാണാൻ ഒരു ഗ്രാമം മുഴുവൻ പറമ്പുകളിലെത്തിയിരുന്ന കാലത്തിന് സാക്ഷ്യം വഹിച്ച നാട്, ഇഷ്ടം അത്രമേൽ ഇഷ്ടം.

നാടകവേദികളുടെ ഈറ്റില്ലമാണ് തൃശൂർ. ചങ്ങമ്പുഴ കലാസമിതി, തൃശൂർ കലാകേന്ദ്രം തുടങ്ങിയവ ശരിക്കും നാടകങ്ങളെ നിർവചിക്കുകയായിരുന്നു. ചേർപ്പിലെ മഹാത്മാ മൈതാനം, ചങ്ങമ്പുഴ കലാസമിതി ആണ്ടോടാണ്ട് സംഘടിപ്പിച്ചിരുന്ന നാടകോത്സവം, പെരുവനം ഗ്രാമത്തിന്റെ ഉത്സവം, ചേർപ്പ് നാട്ടരങ്ങും പല്ലിശ്ശേരിയിലെ ജൂപ്പിറ്റർ കലാസമിതിയും ജവഹർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും നാടകങ്ങളെ തൃശൂരിന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. നാടകങ്ങളുടെ ഹൃദയമില്ലാതെ തൃശൂരിൽ സാംസ്കാരികതയുടെ രക്തയോട്ടം സാധ്യമായിരുന്നില്ല. അത്രയേറെ ആ കലാരൂപം ആ നാടിൻ്റെ ഭാഗധേയമായിരുന്നു, ആവേശവും അലയലികളുമായിരുന്നു. ഓർക്കുമ്പോൾ ആ ചരിത്രഗാഥകൾ ഇഷ്ടം, അത്രമേലിഷ്ടം.

സാരഥി തിയേറ്റേഴ്സിന് വിലാസം എഴുതുമ്പോൾ തൃശൂർ എന്ന് മതിയായിരുന്നു. അതങ്ങ് ചാലക്കുടിയിലെത്തുമായിരുന്നു. സാരഥിയുടെ സാരഥി ലോഹിതദാസായിരുന്നു. പിന്നാലെ ജോസ് പല്ലിശ്ശേരി, അതിനും പിന്നാലെ ഫസഹ് സംവിധാനം ചെയ്തുകൊണ്ട് തിലകനും. സാരഥിയുടെ അലകൾ എന്ന നാടകത്തിൽ ലോഹിതദാസ് അഭിനയിച്ചിരുന്നു. സാരഥിക്ക് വേണ്ടി തിലകൻ സംവിധാനം ചെയ്ത ഫസഹ് എന്ന നാടകം കേരളത്തിലുണ്ടാക്കിയ ചലനം ചെറുതായിരുന്നില്ല. മറ്റൊരു സാമുദായിക വിപ്ലവം ലക്ഷ്യമാക്കിയായിരുന്നു ഫസഹ് രംഗത്തെത്തിയത്. കേരളമെമ്പാടുമുള്ള സാംസ്കാരിക ബോധത്തിന്റെ നിലാവ് വീണ തട്ടകങ്ങളിലെല്ലാം ഫസഹ് വിപ്ലവത്തിന്റെ കാഹളമൂതി. ഇന്നും ഓർക്കുമ്പോൾ ഫസഹ് ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

സത്യത്തിൽ നാടകം മനുഷ്യൻ്റെ ഉള്ളിലുണ്ട്. ജീവിതം ഒരു നാടകമായി തോന്നുന്നതും നാടകമേ ഉലകമെന്ന് തോന്നിപ്പിച്ചതുമെല്ലാം നാടകം അത്രമേൽ മനുഷ്യൻ്റെ ഉള്ളിൽ അന്തർലീനമായിരിക്കുന്നതുകൊണ്ടാണ്. അതിൻ്റെ അന്തസത്ത മുഴുവൻ ഉൾക്കൊള്ളാൻ ഒരു കാലത്ത് തൃശ്ശൂരിന് കഴിഞ്ഞിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. നാടകവുമായി ബന്ധപ്പെട്ട് ഒരു സമിതിയോ സംഘമോ ആരംഭിച്ചാൽ മതി, അതൊരു വലിയ ആൾക്കൂട്ടമായി മാറിയിരുന്ന ചരിത്രം ഒരുപാട് പിന്നിലായിരുന്നില്ല. ആളുകൾ കൂട്ടം കൂട്ടമായി നാടകം കാണാൻ മാത്രമായിരുന്നില്ല, നാടകം കൂടാനും ഒത്തുചേർന്നിരുന്നു. അത്രയ്ക്ക് ഹൃദയപൂർവം അവർ നാടകത്തെ നെഞ്ചോട് ചേർത്തു. അവരുടെ ഇഷ്ടത്തെ കേരളവും ചേർത്തു പിടിച്ചു. ആ കൂട്ടുകൂടൽ ഇഷ്ടം അത്രമേലിഷ്ടം.

സി എൽ ജോസിന്റെ നാടകത്തട്ടകവും തൃശൂരായിരുന്നു. അമച്ചർ നാടകരംഗത്തെ ചക്രവർത്തിയായിരുന്നു സി എൽ ജോസ്. തൃശൂർ പ്രതിഭാസംഗമം തിയേറ്റേഴ്സിന്റെ ആത്മയുദ്ധം എന്ന നാടകം, അതിനൊരു പ്രത്യേകതയുണ്ട്. അമച്ചർ നാടകത്തിൽ നിന്ന് മാറി സി എൽ ജോസ് സംവിധാനം ചെയ്ത ഒരേയൊരു പ്രൊഫഷണൽ നാടകമായിരുന്നു ആത്മയുദ്ധം. അത് പക്ഷേ സി എൽ ജോസിന് ഒരു ആത്മയുദ്ധം തന്നെയായിരുന്നു. പിന്നീട് ഒരു പ്രൊഫഷണൽ നാടകം ചെയ്യാൻ ജോസ് തയ്യാറായില്ല. എന്നാൽ കേരളക്കര ആത്മയുദ്ധത്തെ തള്ളിക്കളഞ്ഞില്ല. അത് ജനഹൃദയങ്ങളിൽ ചിന്തകളുടെ ആത്മയുദ്ധം തന്നെയുണ്ടാക്കി. തൃശൂരിൻ്റെ ഹൃദയങ്ങളിൽ തായമ്പകയുടെ താളം പകർന്ന നാടകം ആത്മയുദ്ധം. ഇഷ്ടം, അത്രമേലിഷ്ടം.

ആര്യ പ്രതിഭാസംഗമം, കലാസദൻ, ഹിറ്റ്സ് ഇൻ്റർനാഷണൽ, രംഗപ്രഭാത് തിയേറ്റർ ക്ലബ്, ബ്രിന്നർ ആർട്സ്, അങ്ങനെ എത്രയോ നാടക കമ്പനികൾ, എല്ലാം തൃശൂരിൻ്റെ മണ്ണിൽ വിളഞ്ഞത്. തൃശൂരിൻ്റെ സാംസ്കാരിക ഭൂമികയ്ക്ക് ഒരിക്കലും മറക്കാനാകാത്ത, മറക്കാൻ പാടില്ലാത്ത ദമ്പതികളാണ് കലാലയം രാധയും ജോസ് പായമ്മലും. അവർ വളർത്തി വലുതാക്കിയ ബ്രിന്നർ ആർട്സ് തൃശൂർ റൗണ്ടിൽ മാത്രമല്ല, കേരളമെമ്പാടും കലയുടെ തീവണ്ടി ഓടിച്ചു എന്ന് വേണം പറയാൻ. കേരള നാടക ചരിത്രത്തിൽ ഈ ദമ്പതികൾക്കുള്ള പ്രാധാന്യം ചെറുതല്ല. ബ്രിന്നറിൻ്റെ ജ്യോതിർഗമയ ഒരു അമച്ചർ നാടകം തന്നെയാണ്, അക്ഷരാർത്ഥത്തിൽ ഒരു അമച്ചർ നാടകം. ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

ജി ശങ്കരപ്പിള്ള നാടകങ്ങളുണ്ടാക്കിയ തൃശൂർ, വി ടിയും എം ആർ ബിയും നാടകങ്ങൾ സൃഷ്ടിച്ച തൃശൂർ, പ്രേംജി നാടകമുരുവം ചെയ്യിപ്പിച്ച തൃശൂർ. തൃശൂർ എല്ലാം കൊണ്ടും ഒരു നാടകശാലയായിരുന്നു. തൃശൂരിനെ അക്ഷരാർത്ഥത്തിൽ സാംസ്കാരിക നഗരമാക്കിയതിനു പിന്നിൽ നാടകങ്ങളാണ് കൂടുതലും പങ്കുവഹിച്ചത്. തൃശ്ശിവപേരൂർ എന്ന തൃശൂർ മലയാളിയുടെ സാംസ്കാരിക തലസ്ഥാനം, ഇഷ്ടം അത്രമേലിഷ്ടം.

ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. അതെ, ആകാശത്തിലാണല്ലോ ദൈവങ്ങൾ, ഭൂമിയിലാണ് മനുഷ്യരും. അങ്ങനെയെങ്കിലേ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് ആരോടാണ്? ഒരു കുഞ്ഞ് യുദ്ധഭൂമിയിൽ മരിക്കുമ്പോൾ, ബോംബ് സ്ഫോടനത്തിൽ ഒരു കുടുംബമില്ലാതാകുമ്പോൾ, ലൈംഗികാതിക്രമത്തിനിരയായ ഒരു പെൺകുട്ടിയുടെ നിലവിളി ലോകം കേൾക്കുമ്പോൾ, മനുഷ്യന്റെ മനസ്സിൽ ഒരേ ചോദ്യം വീണ്ടും വീണ്ടും ഉയർന്നു വരും: ദൈവം എവിടെയാണ്? ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണിത്. എന്നാൽ അതിലും പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം നാം പലപ്പോഴും ചോദിക്കാറില്ല: ഇതെല്ലാം ചെയ്തത് ആരാണ്? കാരണം ഭൂമിയിലെ എല്ലാ ദുരന്തങ്ങൾക്കും ആകാശത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നാൽ ഭൂമിയിൽ തീ കൊളുത്തിയ മനുഷ്യരെ നാം മറന്നുപോകും. ഒരു സ്ത്രീയെ ആക്രമിച്ചത് ദൈവമല്ല, ഒരു കുട്ടിയുടെ മേൽ ബോംബ് വർഷിച്ചത് ദൈവമല്ല, വർഗീയ വിദ്വേഷം പ്രചരിപ്പിച്ചതും ലഹരി കുട്ടികളുടെ കൈകളിൽ എത്തിച്ചതും യുദ്ധങ്ങൾ ആസൂത്രണം ചെയ്തതും ആകാശത്തുള്ള ആരുമല്ല, അതെല്ലാം ചെയ്തത് മനുഷ്യരാണ്. ഇവിടെയാണ് നമ്മുടെ ചോദ്യങ്ങളുടെ ദിശ മാറേണ്ടത്. നമ്മുടെ സമൂഹത്തിൽ ഒരു വിചിത്രമായ വൈരുദ്ധ്യമുണ്ട്. പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടാൻ, ജോലി ലഭിക്കാൻ, വിസ കിട്ടാൻ, ഒരു കേസ് ജയിക്കാൻ, വ്യാപാരം നന്നാകാൻ, ഇത്തരം വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി ലക്ഷക്കണക്കിന് ആളുകൾ ദിവസവും പ്രാർത്ഥിക്കുന്നു. എന്നാൽ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നു എന്ന് പലരും വിശ്വസിക്കുകയും ചെയ്യുന്നു. എന്നാൽ അതേസമയം ലോകത്തിന്റെ മറ്റൊരു കോണിൽ ഒരു കുഞ്ഞ് വിശന്ന് കരയുകയാണ്. നമ്മുടെ സമൂഹത്തിൽ ഒരു വിചിത്രമായ വൈരുദ്ധ്യമുണ്ട്. പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടാൻ, ജോലി ലഭിക്കാൻ, വിസ കിട്ടാൻ, ഒരു കേസ് ജയിക്കാൻ, വ്യാപാരം നന്നാകാൻ, ഇത്തരം വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി ലക്ഷക്കണക്കിന് ആളുകൾ ദിവസവും പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കുന്നു എന്ന് പലരും വിശ്വസിക്കുകയും ചെയ്യുന്നു. എന്നാൽ അതേസമയം ലോകത്തിന്റെ മറ്റൊരു കോണിൽ ഒരു കുഞ്ഞ് വിശന്ന് കരയുകയാണ്. ഒരു യുദ്ധത്തിൽ ഒരു ദിവസം നൂറുകണക്കിന് സാധാരണ മനുഷ്യർ മരിക്കുകയാണ്. ആശുപത്രികൾ ബോംബിട്ട് തകർക്കപ്പെടുകയാണ്. അഭയാർത്ഥി ക്യാമ്പുകളിൽ ജനിച്ച കുട്ടികൾ ജീവിതത്തിൽ ഒരു സമാധാന ദിവസം പോലും കാണാതെ വളരുകയാണ്. അപ്പോൾ സ്വാഭാവികമായി ഒരു ചോദ്യമുയരും: ചെറിയ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടുന്നു എന്ന് നാം വിശ്വസിക്കുന്ന ശക്തി ഇത്രയും വലിയ മനുഷ്യ ദുരന്തങ്ങളുടെ മുന്നിൽ എന്തുകൊണ്ട് നിശബ്ദമാകുന്നു? ഈ ചോദ്യം വിശ്വാസത്തിനെതിരെയുള്ള ആക്രമണമല്ല, മറിച്ച് മനുഷ്യന്റെ മനസ്സാക്ഷിയോടുള്ള ഒരു ചോദ്യം മാത്രമാണ്.

ഇവിടെയാണ് മറ്റൊരു വലിയ സത്യം തെളിയുന്നത്. ഭൂമിയിലെ വലിയ ദുരന്തങ്ങളിൽ അധികവും പ്രകൃതി സൃഷ്ടിച്ചതല്ല, അവ മനുഷ്യൻ സൃഷ്ടിച്ചതാണ്. യുദ്ധങ്ങൾ മനുഷ്യൻ സൃഷ്ടിക്കുന്നു, വർഗീയ വിദ്വേഷം മനുഷ്യൻ നിർമ്മിക്കുന്നു, ഭീകരവാദം മനുഷ്യൻ വളർത്തുന്നു, ലഹരി മാഫിയകൾ മനുഷ്യരാണ് നടത്തുന്നത്, സോഷ്യൽ മീഡിയയിലൂടെ വിദ്വേഷം വിതയ്ക്കുന്നതും മനുഷ്യരാണ്. അതിനാൽ ദുരന്തങ്ങളുടെ ഉത്തരവാദിത്വം ആകാശത്തേക്ക് മാത്രം മാറ്റിവെച്ചാൽ യഥാർത്ഥ പ്രതികൾ ഭൂമിയിൽ സുരക്ഷിതരാകും. ഇതിനെ ഞാൻ മറ്റൊരു ഉപമയിലൂടെ ചിന്തിക്കാറുണ്ട്. ഒരു നഗരം കത്തുകയാണ്. നമ്മൾ ഓടിച്ചെന്ന് തീപ്പന്തം പിടിച്ച മനുഷ്യനെ പിടികൂടുന്നു. അതാവശ്യമാണ്. പക്ഷെ അതുകൊണ്ട് മാത്രമായോ? ആ തീപ്പന്തം അവന്റെ കയ്യിൽ കൊടുത്തതാരാണ്? ആ വിദ്വേഷം വർഷങ്ങളോളം അവന്റെ മനസ്സിൽ നിറച്ചതാരാണ്? അവനെ ആയുധമാക്കിയ ആശയങ്ങൾ എവിടെയാണ് ജനിച്ചത്? അവിടെയാണ് യഥാർത്ഥ അന്വേഷണം ആരംഭിക്കേണ്ടത്. തീ കൊളുത്തിയവനെ മാത്രം പിടിച്ചാൽ അടുത്ത ദിവസം മറ്റൊരാൾ വീണ്ടും തീ കൊളുത്തു. പക്ഷേ തീക്കൊള്ളികൾ നിർമ്മിക്കുന്ന ഫാക്ടറി അടച്ചുപൂട്ടിയാൽ മാത്രമേ നഗരം രക്ഷപ്പെടൂ. ചരിത്രം മുഴുവൻ പരിശോധിച്ചാൽ ഒരു സത്യം വ്യക്തമാണ്. ഓരോ കൂട്ടക്കൊലയ്ക്കും മുമ്പും വിദ്വേഷം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഓരോ വംശഹത്യയ്ക്കും മുൻപും മനുഷ്യരെ മനുഷ്യരല്ലെന്ന് വിശ്വസിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഓരോ യുദ്ധത്തിനും മുൻപ് ശത്രുവിനെ വെറുക്കാൻ പരിശീലിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യുദ്ധങ്ങൾ യുദ്ധഭൂമിയിൽ തുടങ്ങുന്നില്ല, അവ മനുഷ്യരുടെ മനസ്സിലാണ് ആരംഭിക്കുന്നത്.

അതേസമയം മനുഷ്യചരിത്രം മറ്റൊരു വലിയ പാഠവും പഠിപ്പിക്കുന്നു. ദുരന്തങ്ങളിൽ മനുഷ്യനെ രക്ഷിച്ചത് പലപ്പോഴും മറ്റൊരു മനുഷ്യനാണ്. ഭൂകമ്പത്തിൽ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയവരെ രക്ഷിക്കാൻ ഓടിയെത്തിയത് മനുഷ്യരാണ്. പ്രളയത്തിൽ സ്വന്തം ജീവൻ പണയം വച്ച് മറ്റുള്ളവരെ രക്ഷിച്ചത് മനുഷ്യരാണ്. യുദ്ധങ്ങളിൽ പരിക്കേറ്റ കുഞ്ഞുങ്ങളെ ചുമലിലേറ്റി ആശുപത്രിയിലെത്തിച്ചത് മനുഷ്യരാണ്. അവിടെയൊന്നും മതം ചോദിച്ചില്ല, ദൈവവിശ്വാസം ചോദിച്ചില്ല, രാഷ്ട്രീയം ചോദിച്ചില്ല. ആദ്യം പ്രവർത്തിച്ചത് മനുഷ്യത്വമായിരുന്നു. അതുകൊണ്ട് മനുഷ്യ സമൂഹത്തിന് ഇന്ന് ഏറ്റവും ആവശ്യമുള്ളത് പുതിയ ദൈവങ്ങളെയല്ല, പുതിയ മനസാക്ഷികളാണ്. പുതിയ ക്ഷേത്രങ്ങളല്ല, പുതിയ മൂല്യങ്ങളാണ്. പുതിയ പ്രാർത്ഥനകളല്ല, പുതിയ ഉത്തരവാദിത്ത ബോധമാണ്. നമ്മുടെ കുട്ടികളെ ശാസ്ത്രം പഠിപ്പിക്കണം, യുക്തി പഠിപ്പിക്കണം, കരുണ പഠിപ്പിക്കണം, വ്യക്തമായി ചിന്തിക്കുന്നവരെ വെറുക്കാതെ സമ്മതിക്കാൻ പഠിപ്പിക്കണം. കാരണം മനുഷ്യനെ രക്ഷിക്കാൻ ഒടുവിലെത്തുന്നത് മറ്റൊരു മനുഷ്യനാണ്. ദൈവത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മനുഷ്യരാശി ഒരുപക്ഷെ ഒരിക്കലും ഏകാഭിപ്രായത്തിലെത്തില്ല. വിശ്വാസികളും ഉണ്ടാകും, അവിശ്വാസികളും ഉണ്ടാകും, അത് സ്വാഭാവികമാണ്. എന്നാൽ ഒരു കാര്യത്തിൽ നമ്മൾ എല്ലാവരും യോജിക്കണം. ഭൂമിയിൽ ഒരു കുഞ്ഞു കരയുമ്പോൾ അവന്റെ കണ്ണീർ തുടക്കേണ്ടത് മനുഷ്യനാണ്. ഒരു സ്ത്രീ ആക്രമിക്കപ്പെടുമ്പോൾ അവൾക്കൊപ്പം നിൽക്കേണ്ടത്

മനുഷ്യനാണ്. ഒരു യുദ്ധം അവസാനിപ്പിക്കേണ്ടതും മനുഷ്യനാണ്. ലഹരിക്കെതിരെ പോരാടേണ്ടതും മനുഷ്യരാണ്. വിദ്വേഷത്തിന് പകരം സ്നേഹം തിരഞ്ഞെടുക്കേണ്ടതും മനുഷ്യരാണ്. ആകാശം നിശബ്ദമായിരിക്കാം, പക്ഷേ ഭൂമി നിശബ്ദമായിരിക്കരുത്. കാരണം ചരിത്രത്തെ മാറ്റിമറിച്ചത് പ്രാർത്ഥനകൾ മാത്രമല്ല, ഉണർന്ന മനസാക്ഷികളാണ്. മനുഷ്യന്റെ ഏറ്റവും വലിയ അത്ഭുതം ദൈവത്തെക്കുറിച്ചുള്ള വിശ്വാസത്തിലല്ല, മറ്റൊരു മനുഷ്യനെ രക്ഷിക്കാനുള്ള അവന്റെ കഴിവിലാണ്. ആ കഴിവ് നിലനിൽക്കുന്നിടത്തോളം കാലം ഈ ലോകത്തിന് ഇപ്പോഴും പ്രതീക്ഷയുണ്ട്. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസിന് ഹരിയാനയിൽ തുടക്കം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റെയിൽ യാത്ര കൂടുതൽ പരിസ്ഥിതി സൌഹൃദമാക്കുക ലക്ഷ്യം. സംസ്ഥാനത്ത് അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഇന്ന് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. നീറ്റ് യുജി പുനഃപരീക്ഷാ ഫലം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. പ്ലസ് വൺ പരീക്ഷാഫലം ഇന്ന്. സംസ്ഥാനത്ത് അനാവശ്യ വൈദ്യുതി ഉപയോഗം ഒഴിവാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക്. രാമായണ മാസാചരണത്തിന് തുടക്കം. ലോകസമാധാനത്തിന്റെ ആവശ്യകത അനുസ്മരിച്ച് ഇന്ന് അന്താരാഷ്ട്ര നീതിന്യായ ദിനം. വാർത്തകൾ വിശദമായി. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസിന് ഹരിയാനയിൽ തുടക്കം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റെയിൽ യാത്രയെ കൂടുതൽ സുസ്ഥിരവും പരിസ്ഥിതി സൌഹൃദവുമാക്കാൻ ലക്ഷ്യമിട്ടുള്ള ഹൈഡ്രജൻ ട്രെയിൻ ജീന്ദ് സോനിപത് പാതയിലാണ് സർവീസ് നടത്തുക. ഹൈഡ്രജൻ ഇന്ധനത്തിൽ നിന്ന് സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനാൽ കാർബൺ ബഹിർഗമനം ഉണ്ടാകില്ല എന്നതാണ് പ്രത്യേകത. കേരളം ഉൾപ്പെടെ 20 സംസ്ഥാനങ്ങളിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിർവഹിക്കും. ഇതിൽ 6 സ്റ്റേഷനുകൾ കേരളത്തിലാണ്. അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ സ്റ്റേഷനുകൾ ഇതിൽ ഉൾപ്പെടുന്നു. ചാലക്കുടിയിൽ നടക്കുന്ന പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പങ്കെടുക്കും. തിരൂർ റെയിൽവേ സ്റ്റേഷൻ 26.5 കോടി രൂപ ചെലവിലും തലശ്ശേരി സ്റ്റേഷൻ 22 കോടിയോളം രൂപ ചെലവഴിച്ചുമാണ് നവീകരിച്ചത്. പരപ്പനങ്ങാടി സ്റ്റേഷൻ 14 കോടിയിലേറെ രൂപയ്ക്കും നിലമ്പൂർ സ്റ്റേഷൻ 16.4 കോടിക്കും അങ്കമാലി സ്റ്റേഷൻ 9.28 കോടി രൂപ ചെലവിലുമാണ് നവീകരണം പൂർത്തിയാക്കിയത്. കോട്ടയം കടുത്തുരുത്തി നിവാസികളുടെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് വിരാമം. 35 കോടി രൂപ ചെലവിൽ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച കടുത്തുരുത്തി ടൗൺ ബൈപ്പാസ് റോഡിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ നിർവഹിക്കും. ഇതോടെ എറണാകുളം കോട്ടയം സംസ്ഥാന പാതയിലെ യാത്രാക്ലേശത്തിന് വലിയ ആശ്വാസമാകും. സംസ്ഥാനത്ത് ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം ഇന്ന്. റിസൾട്ട്സ് .hse.kerala.gov.in എന്ന വെബ്സൈറ്റിൽ വൈകിട്ട് 3:30 ഫലം ലഭ്യമാകും. 400,000 വിദ്യാർത്ഥികളാണ് ഇത്തവണ പരീക്ഷ എഴുതിയത്. കഴിഞ്ഞ വർഷം 62.28 ആയിരുന്നു വിജയശതമാനം. നീറ്റ് യുജി പുനഃപരീക്ഷാ ഫലം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. മെഡിക്കൽ, ഡെന്റൽ, ആയുഷ് അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് 11,00,000 വിദ്യാർത്ഥികൾ യോഗ്യത നേടി. ഔദ്യോഗിക വെബ്സൈറ്റായ neet.nta.nic.in ൽ ഫലം ലഭ്യമാണ്. കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസ് യാഥാർത്ഥ്യമാകുന്നു. അഗത്തി, കവരത്തി, കൽപ്പേനി, കടമം, കിൽത്താൽ എന്നീ ദ്വീപുകളിലായിരിക്കും പ്രാഥമിക ഘട്ടത്തിൽ സർവീസുകൾ ആരംഭിക്കുക. വിശദാംശങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൽ സലാം.
1: ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ, ലക്ഷദ്വീപ് യു ടി അഡ്മിനിസ്ട്രേഷൻ, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ, സിയാൽ എന്നീ സ്ഥാപനങ്ങളുടെ ഏകോപനത്തിലാണ് സീപ്ലെയിൻ സർവീസുകൾ യാഥാർത്ഥ്യമാവുക. ലക്ഷദ്വീപിൽ പോർട്ട് ഷിപ്പിംഗ് ആന്റ് ഏവിയേഷൻ വകുപ്പിന്റെ സഹകരണത്തോടെയും കർശന സുരക്ഷാ ക്രമീകരണങ്ങളോടെയുമാണ് ഓരോ ദ്വീപുകളിലെയും സീപ്ലെയിൻ ലാൻഡിംഗ് ദൌത്യം നിറവേറുക. ഏകദേശം 12,000 രൂപ നിരക്കിലായിരിക്കും സേവനങ്ങൾ ആരംഭിക്കുക. 18 മുതൽ 20 വരെ യാത്രികരെ വഹിക്കാൻ ശേഷിയുള്ള ഡേ ഹാവിലാൻഡ് നിർമ്മിത സീപ്ലെയിൻ ആണ് ഉപയോഗിക്കുക.
0: വഖഫ് വിഷയത്തിൽ ഹർജിക്കാർക്കൊപ്പം സംസ്ഥാന സർക്കാർ ഒത്തുകളിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മുസ്ലിം വിഭാഗത്തിൽ നിന്ന് അല്ലാത്തവരെ ബോർഡിൽ ഉൾപ്പെടുത്തിയ മറ്റ് സംസ്ഥാനങ്ങളുടെ അതേ വഴിയിലാണ് കേരളവും നീങ്ങുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ഇത് മതനിരപേക്ഷതയ്ക്ക് എതിരാണെന്നും ശ്രീ പിണറായി വിജയൻ പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കണ്ണൂർ സിറ്റി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ നാളെ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കും. കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. ശ്രീകണ്ഠപുരത്ത് നടക്കുന്ന ലഹരി വിരുദ്ധ പരിപാടിക്കും മന്ത്രി തുടക്കം കുറിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: നഗരം ചുറ്റിയുള്ള വോക്കത്തോൺ, ഓപ്പറേഷൻ തൂഫാൻ, സംഗീതശില്പം, ഫ്ളാഷ് മോബ്, സിഗ്നേച്ചർ വാൾ, ലഹരിവിരുദ്ധ റാലി തുടങ്ങിയ പരിപാടികളും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ നിന്നും ആരംഭിക്കുന്ന വോക്കത്തോൺ മന്ത്രി രമേശ് ചെന്നിത്തല ഫ്ളാഗ് ഓഫ് ചെയ്യും. കാൽടെക്സ് ഗാന്ധി സർക്കിൾ ട്രാഫിക് പോലീസ് സ്റ്റേഷൻ വഴി ജവഹർ സ്റ്റേഡിയത്തിലാണ് വോക്കത്തോൺ അവസാനിക്കുക. ചടങ്ങിൽ തൂഫാൻ ഫ്ളാഗ് ഉയർത്തുകയും ലഹരിക്കെതിരെയുള്ള പ്രതിജ്ഞയെടുക്കുകയും ചെയ്യും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇരിക്കൂർ മണ്ഡലത്തിലെ ശ്രീകണ്ഠപുരത്ത് സംഘടിപ്പിക്കുന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഉദ്ഘാടനവും മന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. തിരുവനന്തപുരം വിദുര ഐസറിലെ 14-ാമത് ബിരുദദാന ചടങ്ങ് മറ്റന്നാൾ രാവിലെ 10:30 നടക്കും. നിതി ആയോഗ് അംഗവും കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മുൻ സെക്രട്ടറിയുമായ പ്രൊഫസർ അഭയ് കരിന്തികർ മുഖ്യാതിഥിയാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗത്തിൽ വൻ വർധനയുണ്ടായതായി മന്ത്രി സണ്ണി ജോസഫ്. മഴ കുറഞ്ഞത് വൈദ്യുതി ഉത്പാദനത്തെ ബാധിച്ചതായും അദ്ദേഹം പറഞ്ഞു. ആഡംബര വിളക്കുകളും അനാവശ്യ ഉപയോഗവും ഒഴിവാക്കണമെന്നും ശ്രീ സണ്ണി ജോസഫ് നിർദ്ദേശിച്ചു. രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ച് ഇന്ന് കർക്കടകമൊന്ന്. രാമായണ പാരായണത്തോടെ കേരളത്തിലെ വീടുകളും ക്ഷേത്രങ്ങളും ഇനി ഭക്തിസാന്ദ്രമാകും. ദുരിതങ്ങൾ നിറഞ്ഞ കർക്കടക മാസത്തിൽ രാമായണം വായിക്കുന്നതിലൂടെ മനസ്സിനും ശരീരത്തിലും ശുദ്ധിയും ഐശ്വര്യവും നിറയുമെന്നാണ് വിശ്വാസം. വറുതിയുടെ കർക്കടകം, പഞ്ഞക്കർക്കടകം, കള്ളക്കർക്കടകം എന്നും അറിയപ്പെടുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന രാമായണ മാസാചരണത്തിന്റെ ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ ധാരാളമായി ദർശനത്തിനെത്തുന്നുണ്ട്. കർക്കടക മാസ പൂജകളുടെ ഭാഗമായി ഇന്ന് പുലർച്ചെ മഹാഗണപതി ഹോമവും നെയ്യഭിഷേകവും നടന്നു. ചൊവ്വാഴ്ച രാത്രി 10 നടയടയ്ക്കും. മലയാളികൾക്ക് ചിങ്ങപ്പുലരിയിലേക്കുള്ള യാത്രയുടെ ആഹ്ലാദം കൂടിയാണ് കർക്കടക രാവുകൾ. കർക്കടകത്തെ ആയുർവേദ ചികിത്സയുടെ കാലമായി കാണുന്നവരും ഭക്തിയുടെ കാലമായി കാണുന്നവരുമുണ്ട്. തൃശൂർ ജില്ലയിൽ നാലമ്പല ദർശനവും ഗുരുവായൂരിൽ രാമായണ പാരായണത്തിനും ഇന്ന് തുടക്കമായി. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
4: കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നാലമ്പല ക്ഷേത്രങ്ങളിൽ ഇന്നു മുതൽ ദർശന പുണ്യം തേടി തീർത്ഥാടകരെത്തും. തൃശൂർ ജില്ലയിലെ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ തുടങ്ങി ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം മൂഴിക്കുളം ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം ആയമൽ ശത്രുഘ്ന ക്ഷേത്രം വഴി തൃപ്രയാറിൽ തന്നെ തിരിച്ചെത്തി അവസാനിക്കുന്നതാണ് നാലമ്പല ദർശനം. ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിവരുടെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതാണ് നാലമ്പല ദർശനമെന്ന് പറയുന്നത്. കൂടാതെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കർക്കിടക മാസം രാമായണ മാസമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി രാമായണ പാരായണം, അഷ്ടത്രിവ്യ മഹാഗണപതി ഹോമം എന്നിവ പ്രധാന ചടങ്ങുകളായി നടക്കുന്നു.
0: കർക്കടക മാസത്തിൽ തൃശൂർ വടക്കംനാഥ ക്ഷേത്രത്തിൽ ആനയൊട്ട് നടന്നു. 50-ലധികം ആനകളാണ് ഇത്തവണ ചടങ്ങിൽ പങ്കെടുത്തത്. നാളികേരം, അവൽ, ശർക്കര, മലർ, എള്ള്, തേൻ, പഴവർഗ്ഗങ്ങൾ എന്നിവയാണ് ഉപയോഗിച്ചത്. 500 കിലോ അരിയുടെ ചോറും പ്രത്യേക ഔഷധക്കൂട്ടുകളും അടങ്ങിയ ഭക്ഷണമാണ് ആനകൾക്ക് നൽകുന്നത്. ആരോഗ്യ പരിചരണത്തിനുള്ള മാസം കൂടിയാണ് കർക്കടകം. ശരീരത്തിൽ നിന്ന് മാലിന്യങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യുകയും പ്രതിരോധശേഷി മെച്ചപ്പെടുത്തുകയുമാണ് കർക്കടക ചികിത്സയുടെ പ്രധാന ലക്ഷ്യം. ഔഷധക്കഞ്ഞി കുടിച്ച് ആരോഗ്യ സംരക്ഷണം നടത്തുന്നതും കർക്കടക മാസത്തിലെ പ്രത്യേകതയാണ്. ഞവര അരിയോടൊപ്പം കുറുന്തോട്ടിവേര്, തഴുതാമ, ദശപുഷ്പങ്ങൾ, ഉലുവ, ജീരകം എന്നിവ ചേർത്ത് തേങ്ങാപ്പാലിലാണ് ഇത് സാധാരണയായി തയ്യാറാക്കുന്നത്. മരണമെന്ന യാഥാർത്ഥ്യത്തിനു മുന്നിൽ നിസ്സഹായരായി പോകുന്നവർക്ക് അന്ത്യയാത്രയിൽ മാനവികതയുടെ തണലൊരുക്കുകയാണ് ഇടുക്കി ചെറുതോണിയിലെ ഒരു കൂട്ടം മനുഷ്യർ. ജാതിമത വ്യത്യാസമില്ലാതെ സൌജന്യമായി അന്ത്യവിശ്രമമൊരുക്കുന്ന തിലകാശി പീഠം പൊതുശ്മശാനത്തെക്കുറിച്ച് ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
5: വിളി കേൾക്കാത്തവരുടെ ലോകമാണെങ്കിലും ഇടുക്കി ചെറുതോണിയിലെ ശ്രീ പെരിയാറ്റപ്പൻ മഹാദേവ ക്ഷേത്ര ട്രസ്റ്റിന്റെ കീഴിലുള്ള തിലകാശി പീഠം എന്ന ശ്മശാനത്തിൽ കാതോർത്താൽ പല സങ്കടങ്ങൾ കേൾക്കാം. ശരീരം മറവു ചെയ്യാൻ ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്തവർ, അനാഥർ, ഊരും പേരുമില്ലാതെ മോർച്ചറികളിൽ ഒടുങ്ങിയവർ, അങ്ങനെ മരണത്തിന് മുന്നിൽ നിസ്സഹായരായ അനേകം മനുഷ്യർ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു. ഒരു ക്ഷേത്ര ട്രസ്റ്റിന്റെ കീഴിലാണെങ്കിലും ഹിന്ദു, മുസ്ലിം, ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് ഒരുപോലെ സ്വന്തം ആചാരപ്രകാരം സംസ്കാര സൗകര്യം ഒരുക്കുന്ന അപൂർവം ശ്മശാനങ്ങളിൽ ഒന്നാണിത്.
0: ഇന്ന് അന്താരാഷ്ട്ര നീതിന്യായ ദിനം. ലോകസമാധാനത്തിനും സുരക്ഷയ്ക്കും ക്ഷേമത്തിനും ഭീഷണിയാകുന്ന കുറ്റകൃത്യങ്ങൾ തടയുക, നീതിയെ പിന്തുണയ്ക്കുന്നവരെ ഒന്നിപ്പിക്കുക എന്നിവയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ രൂപീകരണത്തിലേക്ക് നയിച്ച റോം ചട്ടം 1998 അംഗീകരിച്ചതിന്റെ വാർഷികമായാണ് ദിനാചരണം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 790 പോയിന്റ് നേട്ടത്തിൽ 77,977, നിഫ്റ്റി 202 പോയിന്റ് നേട്ടത്തിൽ 24,275 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 560 രൂപ കുറഞ്ഞ് 104,520 രൂപയും ഗ്രാമിന് 13,065 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസിന് ഹരിയാനയിൽ തുടക്കം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റെയിൽ യാത്ര കൂടുതൽ പരിസ്ഥിതി സൌഹൃദമാക്കുക ലക്ഷ്യം. സംസ്ഥാനത്ത് അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഇന്ന് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. നീറ്റ് യുജി പുനഃപരീക്ഷാ ഫലം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. +1 പരീക്ഷാഫലം ഇന്ന്. സംസ്ഥാനത്ത് അനാവശ്യ വൈദ്യുതി ഉപയോഗം ഒഴിവാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക്, രാമായണ മാസാചരണത്തിന് തുടക്കം. ലോക സമാധാനത്തിന്റെ ആവശ്യകത അനുസ്മരിച്ച് ഇന്ന് അന്താരാഷ്ട്ര നീതിന്യായ ദിനം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് ജൂലൈ 17-ന്റെ തട്ടകത്തിലാണ്. നിക്കോളാസ് 2-ാമനെയും ഭാര്യ അലക്സിയെയും 5 മക്കളെയും ബോൾഷെവിക് ഭരണകൂടം യെക്കാറ്ററിൻബർഗിനടുത്തുള്ള ഒരു വനപ്രദേശത്തു വച്ച് ക്രൂരമായി വധിക്കുന്നു. റഷ്യയിൽ ഇനി സാർവംശം ഇല്ല. 1936 ജൂലൈ 17 സ്പാനിഷ് ആഭ്യന്തര യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. 1945 ജൂലൈ 17 പോട്സ്ഡാം സമ്മേളനം തുടങ്ങുന്നു. 1955 ജൂലൈ 17 അമേരിക്കയിൽ കാലിഫോർണിയയിൽ അനാഹീമിൽ ലോകപ്രസിദ്ധമായ ഡിസ്നിലാൻഡ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നു.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരിസ്ഥിതി സൌഹൃദ യാത്ര ഉറപ്പുവരുത്തുന്ന ഹൈഡ്രജൻ ട്രെയിൻ രാജ്യത്തിന് അഭിമാനകരമായ നേട്ടമാണെന്ന് പ്രധാനമന്ത്രി. കേരളത്തിലെ 6 റെയിൽവേ സ്റ്റേഷനുകളടക്കം അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും. ഹോർമുസ് കടലിടുക്കിലൂടെ യാത്ര ചെയ്യുന്ന കപ്പലുകളിൽ ഇന്ത്യൻ നാവികരെ നിയോഗിക്കുന്നത് ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ ഒഴിവാക്കണമെന്ന് DGMA. ഇന്ന് അന്താരാഷ്ട്ര നീതിന്യായ ദിനം. നീതിപൂർവകമായ സമൂഹം കെട്ടിപ്പടുക്കുന്നത് കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ. സംസ്ഥാനത്ത് അനാവശ്യ വൈദ്യുതി ഉപയോഗം ഒഴിവാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പശ്ചിമേഷ്യൻ സംഘർഷം അതിരൂക്ഷം. ഇറാനെതിരെ ആക്രമണം ശക്തമാക്കി അമേരിക്ക. വാർത്തകൾ വിശദമായി. ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത ട്രെയിനാണ് ഇത്. പരിസ്ഥിതി സൌഹൃദ യാത്രയും മെച്ചപ്പെട്ട ഗതാഗത കണക്ടിവിറ്റിയും ഉറപ്പുവരുത്താൻ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അഭിമാനകരമായ നേട്ടമാണിതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
1: ഹരിയാന കാ നാം ഇതിഹാസ് കെ പന്നോ മേ ദർജ് ഹോ ഗയാ ഹൈ. ആജ് യഹാ സേ ദേശ് കോ പെഹ്ലി ഹൈഡ്രോജൻ ട്രെയിൻ മിലി ഹൈ. ഭവിഷ്യ മേ ജബ് ഭി ഹൈഡ്രോജൻ ട്രെയിൻ കാ ജിക്ര ആയേഗാ തോ ജിന്ദ് കാ സോനിപത് കാ ഹരിയാന കാ നാം ഭി ആയേഗാ ഹീ ആയേഗാ.
0: ഹൈഡ്രജൻ ഇന്ധനത്തെ വൈദ്യുതിയാക്കി പരിവർത്തനം ചെയ്യുന്നതിലൂടെ കാർബൺ പുറന്തള്ളൽ പൂർണ്ണമായും ഒഴിവാക്കി പരിസ്ഥിതി സൌഹൃദ രീതിയിലാണ് ഹൈഡ്രജൻ ട്രെയിൻ പ്രവർത്തിക്കുക. ഇതോടെ ജർമ്മനി, ജപ്പാൻ, ചൈന, അമേരിക്ക എന്നിവയ്ക്കൊപ്പം ഹൈഡ്രജൻ ട്രെയിൻ സാങ്കേതിക വിദ്യയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഇടം നേടി. ഹരിയാനയിലെ 14,700 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി ചടങ്ങിൽ തുടക്കം കുറിച്ചു. കുരുക്ഷേത്രയിലെ എലിവേറ്റഡ് റെയിൽവേ ട്രാക്ക്, ഭിവാനി, നാർനൌൾ മെഡിക്കൽ കോളേജുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ചണ്ഡീഗഡിൽ 4,700 കോടി രൂപയുടെയും ജലന്ധറിൽ 5,470 കോടി രൂപയുടെയും വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി ഇന്ന് ഉച്ചകഴിഞ്ഞ് തുടക്കം കുറിക്കും. കേരളം ഉൾപ്പെടെ 20 സംസ്ഥാനങ്ങളിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓൺലൈനായി നിർവഹിക്കും. കേരളത്തിലെ അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ എന്നീ 6 റെയിൽവേ സ്റ്റേഷനുകളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ചാലക്കുടി സ്റ്റേഷൻ നവീകരണം സംബന്ധിച്ച വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
2: 10 കോടി രൂപ ചിലവിൽ നവീകരിച്ച ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് വീഡിയോ കോൺഫറൻസിലൂടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിക്കുക. ആധുനിക രീതിയിലുള്ള പ്ലാറ്റ്ഫോമുകൾ, വെയിറ്റിംഗ് ഹാളുകൾ, ഡിജിറ്റൽ ഇൻഫർമേഷൻ ഡിസ്പ്ലേ ബോർഡുകൾ, ATM, വിപുലമായ പാർക്കിംഗ് സൌകര്യം എന്നിവയുൾപ്പെടെ ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൌരന്മാർക്കുമായി റാമ്പ് സൌകര്യം എന്നിവയടക്കം വിപുലമായ ആധുനിക സൌകര്യങ്ങളാണ് ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. പ്രതിദിനം 191 ട്രെയിൻ സർവീസുകൾ കൈകാര്യം ചെയ്യുന്ന ചാലക്കുടി സ്റ്റേഷനിൽ ശരാശരി 4,879 യാത്രക്കാരാണ് എത്തിച്ചേരാറുള്ളത്. ഇന്ന് നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, ബെന്നി ബഹനാൻ MP, സനീഷ് കുമാർ ജോസഫ് MLA എന്നിവർ പങ്കെടുക്കും.
0: തിരൂർ റെയിൽവേ സ്റ്റേഷൻ 26.5 കോടി രൂപ ചെലവിലും തലശ്ശേരി സ്റ്റേഷൻ 22 കോടിയോളം രൂപ ചെലവഴിച്ചുമാണ് നവീകരിച്ചത്. പരപ്പനങ്ങാടി സ്റ്റേഷൻ 14 കോടിയിലേറെ രൂപയ്ക്കും നിലമ്പൂർ സ്റ്റേഷൻ 16.4 കോടിക്കും അങ്കമാലി സ്റ്റേഷൻ 9.2

0: 8 കോടി രൂപ ചെലവിലുമാണ് നവീകരണം പൂർത്തിയാക്കിയത്. ദക്ഷിണ റെയിൽവേക്ക് കീഴിലുള്ള ചെന്നൈ പാർക്ക്, ചിന്നസേലം, കുനൂർ റെയിൽവേ സ്റ്റേഷനുകളും പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ഹോർമുസ് കടലിടുക്കിലൂടെ യാത്ര ചെയ്യുന്ന കപ്പലുകളിൽ ഇന്ത്യൻ നാവികരെ നിയോഗിക്കുന്നത് ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ ഒഴിവാക്കണമെന്ന് നിർദ്ദേശം നൽകി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് മാരിടൈം അഡ്മിനിസ്ട്രേഷൻ. കപ്പലുടമകൾക്കും മാനേജർമാർക്കും റിക്രൂട്ട്മെന്റ് കമ്പനികൾക്കുമാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഹോർമുസ് മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി വാണിജ്യ കപ്പലുകൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ നാവികരുടെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണി ഉയർത്തുന്ന പശ്ചാത്തലത്തിലാണ് നടപടി. അടിയന്തര സഹായങ്ങൾക്ക് ഡിജി കമ്മ്യൂണിക്കേഷൻ സെന്ററുമായോ ഇന്ത്യൻ നാവികസേനയുടെ ഇൻഫർമേഷൻ ഫ്യൂഷൻ സെന്ററുമായോ ബന്ധപ്പെടണമെന്നും ഡിജിഎംഎ നിർദ്ദേശിച്ചു. ഇന്ന് അന്താരാഷ്ട്ര നീതിന്യായ ദിനം. ലോകസമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന കുറ്റകൃത്യങ്ങൾ തടയുക, നീതി ഉറപ്പാക്കുക എന്നിവയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി രൂപീകരിക്കുന്നതിലേക്ക് നയിച്ച ചട്ടങ്ങൾ 1998 അംഗീകരിച്ചതിന്റെ സ്മരണാർത്ഥമാണ് ദിനാചരണം. അന്താരാഷ്ട്ര നീതിന്യായ ദിനത്തോടനുബന്ധിച്ച് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. നീതിപൂർവകമായ സമൂഹം കെട്ടിപ്പടുക്കുന്നത് കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം. സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ ഞായറാഴ്ച കക്ഷി നേതാക്കളുടെ യോഗം വിളിച്ചിട്ടുണ്ട്. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനത്തിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം ഉറപ്പാക്കാനാണ് യോഗം വിളിച്ചു ചേർക്കുന്നത്. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് മറ്റന്നാൾ തുടക്കം. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗത്തിൽ വൻ വർധന ഉണ്ടായതായി മന്ത്രി സണ്ണി ജോസഫ്. മഴ കുറഞ്ഞത് വൈദ്യുതി ഉൽപ്പാദനത്തെ ബാധിച്ചതായും അദ്ദേഹം പറഞ്ഞു. ആഡംബര വിളക്കുകളും അനാവശ്യ ഉപയോഗവും ഒഴിവാക്കണമെന്നും ശ്രീ സണ്ണി ജോസഫ് നിർദ്ദേശിച്ചു. അതേസമയം കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാർ ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്താത്തതാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ച് ഇന്ന് കർക്കിടകം 1. രാമായണ പാരായണത്തോടെ കേരളത്തിലെ വീടുകളും ക്ഷേത്രങ്ങളും ഇനി ഭക്തിസാന്ദ്രമാകും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന രാമായണ മാസാചരണത്തിന്റെ ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. കാസിനോകളിലെ ഗെയിമിംഗ് ഏരിയയിൽ 21 വയസ്സിൽ താഴെയുള്ളവർക്ക് പ്രവേശനം വിലക്കിക്കൊണ്ട് ഗോവ സർക്കാർ നിയന്ത്രണങ്ങൾ കർശനമാക്കി. യുവജനങ്ങൾ കാസിനോകളിൽ പ്രവേശിക്കുന്നത് തടയണമെന്ന ദീർഘകാല ആവശ്യങ്ങൾക്കിടയിലാണ് നടപടി. കാസിനോ പ്രവേശനത്തിൽ സമ്പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഗെയിമിംഗ് ഏരിയയിൽ നിയന്ത്രണം കർശനമാക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. ഇറാനെതിരെ തുടർച്ചയായ 6 ദിനത്തിലും ആക്രമണം ശക്തമാക്കി അമേരിക്ക. ഇന്നലെ രാത്രിയും രൂക്ഷമായ ആക്രമണമാണ് നടന്നത്. ഇറാന്റെ സൈനിക ശേഷി തകർക്കുകയാണ് ലക്ഷ്യമെന്ന് അമേരിക്ക വ്യക്തമാക്കി. ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ച് US നടത്തിയ ആക്രമണത്തിൽ 3 പേർ മരിച്ചതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. US സഖ്യകക്ഷികൾക്ക് നേരെ ഇറാനും വ്യോമാക്രമണം നടത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിന് ഇനി 2 ദിവസം കൂടി മാത്രം. ഞായറാഴ്ച രാത്രി 12:30 ലോകം കാത്തിരിക്കുന്ന ആവേശ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന യൂറോപ്യൻ കരുത്തരായ സ്പെയിനെ നേരിടുക. അർജന്റീന 3 തവണയും സ്പെയിൻ 1 തവണയുമാണ് ലോകകപ്പ് കിരീടം നേടിയിട്ടുള്ളത്. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയും സ്പാനിഷ് യുവതാരം ലമീൻ യമാലും നേർക്കുനേർ വരുന്ന പോരാട്ടത്തിനായി ആരാധക ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഞായറാഴ്ച പുലർച്ചെ 2:30 ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുള്ള ലൂസേഴ്സ് ഫൈനൽ. AFC Under-17 വനിതാ ഏഷ്യൻ കപ്പ് ചൈന 2027 ഫുട്ബോൾ യോഗ്യതാ മത്സരങ്ങളിൽ ഇടം പിടിച്ച് ഇന്ത്യ. മലേഷ്യ, സിറിയ, ഇറാഖ് എന്നിവയാണ് ഗ്രൂപ്പിലെ മറ്റു ടീമുകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. അമേരിക്കയിൽ അനധികൃതമായി കുടിയേറിയ ട്രക്ക് ഡ്രൈവർമാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പെൻസിൽവാനിയ പ്രതിരോധ ഉച്ചകോടിക്കിടെയാണ് ട്രംപ് ഇക്കാര്യം അറിയിച്ചത്. രേഖകളില്ലാത്ത ഡ്രൈവർമാർ വാണിജ്യ വാഹനങ്ങൾ ഓടിക്കാൻ പാടില്ലെന്നും ഇതിനായി സൈന്യത്തിൽ ഭാരവാഹനങ്ങൾ ഓടിച്ച് പരിചയമുള്ളവർക്ക് കൊമേഴ്ഷ്യൽ ഡ്രൈവിംഗ് ലൈസൻസ് നൽകുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചു. പാക് അധിനിവേശ കശ്മീരിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ യു കെയിലെ പാകിസ്ഥാൻ കോൺസുലേറ്റിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ച് കശ്മീരി പ്രവാസികൾ. ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ബ്രാഡ്ഫോർഡിലെ കോൺസുലേറ്റിന് മുന്നിൽ പ്രതിഷേധം നടന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരിസ്ഥിതി സൌഹൃദ യാത്ര ഉറപ്പുവരുത്തുന്ന ഹൈഡ്രജൻ ട്രെയിൻ രാജ്യത്തിന് അഭിമാനകരമായ നേട്ടമാണെന്ന് പ്രധാനമന്ത്രി. കേരളത്തിലെ 6 റെയിൽവേ സ്റ്റേഷനുകളടക്കം അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും. ഹോർമുസ് കടലിടുക്കിലൂടെ യാത്ര ചെയ്യുന്ന കപ്പലുകളിൽ ഇന്ത്യൻ നാവികരെ നിയോഗിക്കുന്നത് ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ ഒഴിവാക്കണമെന്ന് നിർദ്ദേശം നൽകി DGMA. ഇന്ന് അന്താരാഷ്ട്ര നീതിന്യായ ദിനം. നീതിപൂർവകമായ സമൂഹം കെട്ടിപ്പടുക്കുന്നത് കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ. സംസ്ഥാനത്ത് അനാവശ്യ വൈദ്യുതി ഉപയോഗം ഒഴിവാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പശ്ചിമേഷ്യൻ സംഘർഷം അതിരൂക്ഷം. ഇറാനെതിരെ ആക്രമണം ശക്തമാക്കി അമേരിക്ക. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ കീഴിൽ കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ നിർമ്മിക്കുന്ന അടൽ വയോ അഭ്യോദയ യോജന അടിസ്ഥാനമാക്കിയിട്ടുള്ള പരിപാടി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കരുണാസായി റേഡിയോ.
1: വയോമിത്ര, നമ്മുടെ വയോജനങ്ങൾ നമ്മുടെ അഭിമാനം.
2: മുത്തശ്ശ, ഇതുവരെ റെഡിയായില്ലേ?
3: ദാ വരുന്നു, ഒരു മിനിറ്റ്.
2: ഏത് കാര്യത്തിന് വിളിച്ചാലും മുത്തശ്ശിന് ഈടെയായി കുറച്ച് സ്ലോ ആണല്ലോ. അറിയ മുത്തശ്ശ, നമ്മുടെ റേഡിയോ പ്രോഗ്രാം തുടങ്ങാറായി, ശ്രോതാക്കൾ കാത്തിരിക്കും.
3: ദാ എത്തിക്കഴിഞ്ഞു ലക്ഷ്മി മോളെ. നിന്നെ പോലാണോ എന്റെ കാര്യം? നീ ചെറുപ്പമല്ലേ, നല്ല ചുറുചുറുക്കുള്ള പെൺകുട്ടി. ഞാനൊരു വയസ്സൻ, റെഡിയാവാൻ നിനക്ക് ഒരു മിനിറ്റ് മതിയല്ലോ. ഞാൻ ഒരല്പം സമയം കൂടുതൽ എടുക്കും.
2: അയ്യോ എന്റെ മുത്തശ്ശ, അങ്ങനൊന്നും പറയല്ലേ. മുത്തശ്ശൻ ഞങ്ങളുടെ അഭിമാനമാണ്. മുത്തശ്ശൻ എവിടെയാണോ അവിടെയാണ്.
3: ഒരു കണക്കിന് നീ പറഞ്ഞത് ശരിയാ മോളെ. കാലം മാറുകയല്ലേ, പ്രായമായവരെ ഇവിടെ ആർക്കും വേണ്ടാന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്.
2: ഓ നോ മുത്തശ്ശ, ദാറ്റ്സ് നോട്ട് ട്രൂ. ഇവിടെ എല്ലാവർക്കും മുത്തശ്ശൻ എന്ന് വെച്ചാൽ ജീവന. ആൾക്കാർക്കൊക്കെ എന്തു ബഹുമാനമാണ് എന്റെ മുത്തശ്ശന്. എന്റെ കാര്യം പറഞ്ഞാൽ മുത്തശ്ശനോടൊപ്പം റേഡിയോ പ്രോഗ്രാം ചെയ്യാൻ കിട്ടുന്ന ഒരു ചാൻസ് പോലും ഞാൻ പാഴാക്കി.
3: അത് കേൾക്കാൻ തന്നെ എന്ത് സന്തോഷമാണെന്നോ. പിന്നെ ഇങ്ങനെ വാചകം പഠിച്ചു നിന്നാൽ മതിയോ? ഷോ തുടങ്ങാൻ സമയമായില്ലേ.
2: എപ്പോ തുടങ്ങണമെന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾ റെഡി മുത്തശ്ശ. യുവർ വിഷ് ഈസ് അവർ കമാൻഡ്.

0: എല്ലാ മാന്യ ശ്രോതാക്കൾക്കും നമ്മുടെ വയോജനങ്ങൾ നമ്മുടെ അഭിമാനം എന്ന ഈ പ്രത്യേക പരിപാടിയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം.
1: നമസ്കാരം, ഞാൻ ഭരതൻ.
0: ഞാൻ മുത്തശ്ശന്റെ ചെറുമകൾ ലക്ഷ്മി.
1: ഗവൺമെന്റ് മുതിർന്ന പൗരന്മാർക്കായി നടപ്പാക്കുന്ന വിവിധ പദ്ധതികളെ കുറിച്ച് ബോധവൽക്കരണം നടത്തുക, അവയുടെ വിശദാംശങ്ങൾ ഗുണഭോക്താക്കളുമായി പങ്കുവയ്ക്കുക എന്നിവയാണ് ഈ പ്രത്യേക പരിപാടിയുടെ ഉദ്ദേശം.
0: കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷന്റെ സഹകരണത്തോടെ നമ്മുടെ വയോജനങ്ങൾ നമ്മുടെ അഭിമാനം എന്ന ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഭാരത സർക്കാരിന്റെ സാമൂഹിക നീതി വകുപ്പാണ്.
1: ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് എന്ന മന്ത്രാലയം വളരെ സുപ്രധാനമായ അധികാരങ്ങളുള്ള ഒരു വകുപ്പാണ്. ജനങ്ങൾക്ക് സാമൂഹിക നീതിയും ക്ഷേമവും ഉറപ്പുവരുത്തുക എന്നതാണ് ഈ വകുപ്പിന്റെ ഉദ്ദേശം. മുതിർന്ന പൗരന്മാർ, ശാരീരികമായ വെല്ലുവിളികൾ നേരിടുന്നവർ, മറ്റ് പ്രത്യേക വിഭാഗങ്ങൾ എന്നിവരുടെ ക്ഷേമവും സാമൂഹിക പങ്കാളിത്തവും ഉറപ്പുവരുത്തുന്ന പദ്ധതികളും നയങ്ങളും രൂപീകരിക്കുക എന്നതാണ് ഈ മന്ത്രാലയത്തിന്റെ ഉദ്ദേശം.
0: നമ്മുടെ വയോധികർ നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും വിലപിടിപ്പുള്ള നിധിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ. അവരുടെ അനുഭവ സമ്പത്തും വിവേകവുമാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. എന്നാൽ പ്രായമേറുമ്പോൾ അവരിൽ മിക്കവർക്കും ശാരീരികവും സാമ്പത്തികവും സാമൂഹികവുമായ വെല്ലുവിളികൾ നേരിടേണ്ടതായി വരുന്നുണ്ട്. പലപ്പോഴും സ്വന്തം കുടുംബങ്ങൾ പോലും അവരെ ഉപേക്ഷിച്ച് കളയുന്നു. യാതൊരു തുണയുമില്ലാതെ തനിച്ച് ജീവിക്കുവാൻ അവർ നിർബന്ധിതരാകുന്ന സ്ഥിതിയാണ്. ഇങ്ങനെയുള്ള കേസുകളിൽ പലർക്കും വൃദ്ധസദനങ്ങളിൽ അഭയം തേടേണ്ടതായി വരുന്നുണ്ട്. ചിലർക്കെങ്കിലും അനാഥരായി തെരുവുകളിൽ അഭയം തേടി അലയേണ്ടി വരും.
1: ഗൗരവമേറിയ ഈ വിഷയം കണക്കിലെടുത്ത് മുതിർന്ന പൗരന്മാരെ സഹായിക്കുന്നതിനായി നമ്മുടെ സർക്കാർ പല പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട്. അത്തരമൊരു പദ്ധതിയാണ് അടൽ വയോ അഭ്യുദയ യോജന. സാമൂഹിക ക്ഷേമ മന്ത്രാലയത്തിന്റെ ഈ പദ്ധതി മുതിർന്ന പൗരന്മാരുടെ ക്ഷേമം ലക്ഷ്യമാക്കിയിട്ടുള്ളതാണ്. അവർക്ക് മതിയായ ഭക്ഷണവും താമസ സൗകര്യവും ഉറപ്പാക്കുകയും അവർക്ക് ഇപ്പോഴും സമൂഹത്തിൽ ഒരു ഇടമുണ്ടെന്ന തോന്നൽ അവരിൽ ഉളവാക്കുകയും ചെയ്യുക എന്നതാണ് ഈ പദ്ധതിയുടെ ഉദ്ദേശം.
0: തീർച്ചയായും അങ്ങനെ തന്നെയാണ് മുത്തശ്ശ. അടൽ വയോ അഭ്യുദയ യോജന ശാരീരികമായ വെല്ലുവിളികൾ നേരിടുന്നവർ ഉൾപ്പെടെയുള്ള മുതിർന്ന പൗരന്മാരെ സഹായിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ്. അവർക്ക് ആവശ്യമുള്ള സേവനങ്ങളും വിഭവങ്ങളും നൽകി അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണിത്. ഈ പദ്ധതി പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ആരോഗ്യ സംരക്ഷണം, സാമ്പത്തിക സഹായം, സംരക്ഷണം എന്നീ കാര്യങ്ങളിലാണ്. അതോടൊപ്പം തന്നെ ഈ പദ്ധതിയിലൂടെ മുതിർന്ന പൗരന്മാർക്ക് ആവശ്യമുള്ള വിദ്യാഭ്യാസവും നൈപുണ്യ പരിശീലനവും നൽകുകയും അവർക്ക് സാമൂഹിക സുരക്ഷയും സമൂഹത്തിൽ മാന്യതയും ആദരവും ഉറപ്പാക്കുകയും ചെയ്യുന്നുണ്ട്.
1: അടൽ വയോ അഭ്യുദയ യോജനയുടെ ഏറ്റവും പ്രധാനമായ ലക്ഷ്യം മുതിർന്ന പൗരന്മാരുടെ ശാക്തീകരണമാണ്. കൂടാതെ ദൈനംദിന ആവശ്യങ്ങൾക്ക് മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ ഇതുവഴി അവരെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. നമ്മുടെ മുതിർന്ന പൗരന്മാർക്ക് അഭിവൃദ്ധി പ്രാപിക്കാനും സംതൃപ്തമായ ജീവിതം നയിക്കാനും സഹായകരമാകുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കാനാണ് ഈ പദ്ധതി ശ്രമിക്കുന്നത്.
0: ദശലക്ഷക്കണക്കിന് മുതിർന്ന പൗരന്മാർ ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളാകുമെന്ന് ഗവൺമെന്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. ശാരീരികമായ വെല്ലുവിളികൾ നേരിടുന്ന മുതിർന്ന പൗരന്മാർക്കായുള്ള ഭവന നിർമ്മാണത്തിന് ഈ പദ്ധതി ഊന്നൽ നൽകുന്നുണ്ട്. ഇപ്പോൾ വൃദ്ധസദനങ്ങളിൽ താമസിക്കുന്ന ആയിരക്കണക്കിന് മുതിർന്ന പൗരന്മാർക്ക് ഈ പദ്ധതിയിലൂടെ ആശ്വാസം ലഭിക്കും. രാജ്യത്തുടനീളം ഈ പദ്ധതി വിജയകരമായി നടപ്പിലാക്കുവാനും അതുവഴി മുതിർന്ന പൗരന്മാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുമായി സർക്കാർ തുടർച്ചയായി കോടിക്കണക്കിന് രൂപ ഗ്രാന്റായി നൽകുന്നുണ്ട്.
1: അടൽ വയോ അഭ്യുദയ യോജനയുടെ കീഴിൽ മുതിർന്ന പൗരന്മാർക്കായി പലതരത്തിലുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നുണ്ട്. രാഷ്ട്രീയ വയോശ്രീ യോജന RVY, സീനിയർ സിറ്റിസൺ ഓപ്പർച്യൂണിറ്റീസ് ഫോർ പ്രൊഡക്റ്റീവ് എൻഗേജ്മെന്റ് സ്കോപ്പ്, സീനിയർ കെയർ ഏജിംഗ് ഗ്രോത്ത് എഞ്ചിൻ SAGE, ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഫോർ സീനിയർ സിറ്റിസൻസ്, സ്റ്റേറ്റ് ആക്ഷൻ പ്ലാൻ ഫോർ സീനിയർ സിറ്റിസൻസ് എന്നിവയാണ് പ്രധാന കർമ്മ പരിപാടികൾ.
0: സ്റ്റേറ്റ് ആക്ഷൻ പ്ലാൻ ഫോർ സീനിയർ സിറ്റിസൺ ഇതെന്താണെന്ന് വിശദീകരിക്കാമോ മുത്തശ്ശ?
1: പിന്നെന്താ വിശദീകരിക്കാമല്ലോ. സ്റ്റേറ്റ് ആക്ഷൻ പ്ലാൻ ഫോർ സീനിയർ സിറ്റിസൺസ് സമർപ്പിച്ചിരിക്കുന്നത് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വിശിഷ്ടരായ വ്യക്തികൾക്കാണ്. ആരാണ് ഈ വിശിഷ്ടരായ വ്യക്തികൾ? നമ്മുടെ മുതിർന്ന പൗരന്മാർ. നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ രാജ്യത്ത് മുതിർന്ന പൗരന്മാരുടെ എണ്ണം വളരെ വേഗത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 2021 ജനസംഖ്യ പ്രകാരം ഏതാണ്ട് 138 ദശലക്ഷം പേർ, എന്ന് വെച്ചാൽ 13.8 കോടി ആളുകൾ. ഇവർ 60 അതിലധികമോ പ്രായം ചെന്നവരാണ്. ഇവരുടെ എണ്ണം 2031 ആകുമ്പോഴേക്കും 300 ദശലക്ഷം കടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.
0: നമുക്കറിയാമല്ലേ, ഈ പ്രായത്തിലുള്ളവർ ശാരീരിക അസ്വസ്ഥതകൾ, സാമ്പത്തികമായ അരക്ഷിതാവസ്ഥ, സാമൂഹികമായ ഒറ്റപ്പെടൽ, മനുഷ്യാവകാശ പ്രശ്നങ്ങൾ തുടങ്ങി പലതരത്തിലുള്ള വെല്ലുവിളികൾ അഭിമുഖീകരിക്കുന്നുണ്ട്.
1: അതെ, സ്റ്റേറ്റ് ആക്ഷൻ പ്ലാൻ ഫോർ സീനിയർ സിറ്റിസൺസ് എന്ന പദ്ധതി മുതിർന്ന പൗരന്മാരുടെ ശാക്തീകരണവും സുരക്ഷയും ക്ഷേമവും ലക്ഷ്യമാക്കിയുള്ള ഒരു ഉറച്ച കാൽവയ്പാണ്. വയോധികരുടെ പ്രശ്നങ്ങൾ കണ്ടെത്താനും അവയെ ഫലപ്രദമായി പരിഹരിക്കാനുമുള്ള മാർഗങ്ങൾ നടപ്പിലാക്കാനുമാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്.
2: നമുക്കിപ്പോൾ വയോജനങ്ങൾ നേരിടുന്ന ചില പ്രശ്നങ്ങളെ കുറിച്ച് ഒരു ഇന്റർവ്യൂ കേൾക്കാം.
3: ഞാൻ സാറിനെ കുറിച്ച് കൂടുതൽ കേട്ടിട്ടുണ്ട്. സാറിന്റെ പേരൊന്ന് ആദ്യം പറയാം.
4: എന്റെ പേര് ചന്ദ്രദാസ് കേശവപിള്ള. സാമൂഹ്യ പ്രവർത്തകനാണ്. പ്രത്യേകിച്ച് വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും വേണ്ടിട്ട് ആത്മാർത്ഥമായിട്ട് തന്നെ
3: പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ അത് കേട്ടിട്ടുണ്ട്. വയോജനങ്ങളെന്ന് നമ്മൾ വാസ്തവത്തിൽ പറഞ്ഞുകൂടെ. ഈ പ്രായം കണക്കാക്കി അല്ല ആളുകളെ കാണേണ്ടത്. അവരുടെ ഒരു അവരെല്ലാം ഒരു മനുഷ്യരാണ്. അപ്പം നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് വയോജനങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റി നിർത്തുകയൊക്കെ ചെയ്യുന്നതാണ്. ഇതിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതിൽ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി ഈ പ്രായം ചെന്ന ആളുകൾ അനുഭവിക്കുന്നത് എന്താണെന്നറിയാമോ? ഈ അവര് വളരെ പൊന്നുപോലെ മക്കളെ വളർത്തിക്കൊണ്ടുവരും. അവർക്കുള്ള സ്നേഹവും വാത്സല്യവും സ്വത്തും സമ്പത്തും എല്ലാം ഇവർക്ക് കൊടുക്കും. പല മാതാപിതാക്കളും ഇവർക്കായിട്ട് അവരുടെ കംപ്ലീറ്റ് സ്വത്തും എഴുതി വെക്കുക വരെ ചെയ്യും. രണ്ടാഴ്ചയൊക്കെ മക്കൾ ഇങ്ങനെ കാര്യമായിട്ട് അപ്പനെയും അമ്മയും ഒക്കെ നോക്കും. കുറെ കഴിയുമ്പോൾ ഈ അപ്പനും അമ്മയും പുറത്താകുന്നത് വളരെ സാധാരണമായി തീരുന്ന ഒരു സംഭവമാണ്. സാറ് അങ്ങനത്തെ ഒന്ന്
4: അതേക്കുറിച്ച് എന്ത് പറയും? വയോജനം എന്ന് പറയുമ്പോ തന്നെ ജീവിതത്തോടൊപ്പം ആരംഭിച്ച ജീവിതചക്രം മുഴുവൻ തുടരുന്ന ഒരു പ്രക്രിയയാണ് വാർദ്ധക്യം.
3: വാർദ്ധക്യം,
4: ഈ വാർദ്ധക്യം വെല്ലുവിളികൾ നിറഞ്ഞതാണ്. അതുപോലെ തന്നെ ആദരവ് ലഭിക്കുന്നത് ഒന്നായാണ്. ഈ അടുത്ത സമയത്ത് ഗാനരചയിതാവായ ശ്രീകുമാരൻ നമ്പി പറയുകയുണ്ടായി, വൃദ്ധൻ എന്ന് പറഞ്ഞാൽ അഭിവൃദ്ധി പ്രാപിച്ചവൻ.
3: അഭിവൃദ്ധി പ്രാപിച്ചവൻ,
4: ജീവിതത്തിൽ അഭിവൃദ്ധി പ്രാപിച്ചവരാണ് വൃദ്ധർ എന്ന്
3: പറയുകയുണ്ടായി.
4: അത് സത്യത്തിൽ സത്യമാണ്. അവരുടെ ജീവിതാനുഭവങ്ങൾ കൊണ്ടാണ് ഈ രാഷ്ട്ര നിർമ്മാണം തന്നെ നടന്നിരിക്കുന്നത്.
3: തീർച്ചയായിട്ടും.
4: അപ്പൊ അവരാണ് നമ്മുടെ രാഷ്ട്ര ശില്പികൾ. ആദരിക്കപ്പെടേണ്ടവർ തന്നെയാണ്. അവരുടെ അഭിവൃദ്ധി കൊണ്ട് തന്നെയാണ് നടന്നത്. പക്ഷേ ഈ അടുത്ത സമയത്ത് ഒരു മകൻ വാടക വീട് ഒഴിഞ്ഞപ്പോഴ് സ്വന്തം പിതാവിനെ അകത്തെ കട്ടിലിൽ അനങ്ങാൻ വയ്യാത്ത അവസരത്തിൽ കിടന്നിരുന്ന ആ പിതാവിനെ ആ കട്ടിൽ കിടത്തിയിട്ട് കതവ് പൂട്ടി അദ്ദേഹം വാടക വീട് ഒഴിയുകയുണ്ടായി. അപ്പൊ അദ്ദേഹത്തിന് ആ പിതാവിന് എഴുന്നേറ്റ് നടക്കുവാനോ മറ്റൊന്നിനും സാധ്യമായിരുന്നില്ല.
3: ഇയാൾ ഇറങ്ങി അങ്ങ് പോയി.
4: അയാളുടെ കുടുംബം ഇറങ്ങിപ്പോയി. അപ്പൊ അങ്ങനെയുള്ള മക്കളാൽ നിറഞ്ഞിരിക്കുകയാണ് ആധുനിക
3: കാലഘട്ടം,
4: പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തില്.
3: 2023
4: കർണാടകത്തില് പുട്ടവാ ഹനുമന്തപ്പ എന്ന വൃദ്ധ മാതാവ് 11 ഫ്ളാറ്റുണ്ട്, 11 ഏക്കർ പുരയിടമുണ്ട്. അവർക്ക് ധാരാളം അളവറ്റ സ്വത്തുമുണ്ട്. പക്ഷെ ഒരു മക്കളും അവരെ തിരിഞ്ഞു നോക്കുകയോ അവരെ സംരക്ഷിക്കുകയോ ചെയ്യാത്തതിന്റെ പേരിൽ അയൽപക്കത്തെ ആളുകളുടെ സൗജന്യം കൊണ്ടാണ് അവർ ജീവിച്ചു പോയത്. അവർ ഗവൺമെന്റിന് അതായത് തനിക്ക് ദയാവധം ലഭിക്കണമെന്ന് ഹർജി കൊടുക്കും. ഈ അളവറ്റ സ്വത്തിനുടമയായിരുന്ന പുട്ടവാ ഹനുമന്തപ്പ ദയാവധത്തിന് വേണ്ടി ഹർജി
3: കൊടുക്കണം.
4: ആ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്.
3: വളരെ പരിതാപകരമാണ്.
4: അത് പഴയൊരു കാലങ്ങളിൽ നമ്മുടെ ഭാരതത്തിലായാലും കേരളത്തിലായാലും വാർദ്ധക്യത്തെ അയൽപക്കങ്ങളിലായാലും സമൂഹത്തിലായാലും ഒക്കെ തന്നെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്ന ഒരു കാലയളവ് ഉണ്ടായി. അണുകുടുംബത്തിലേക്ക് മാറിയതോടെ വാർദ്ധക്യം തിരസ്കരിക്കപ്പെടുന്നു.
3: ഇല്ല, മാത്രമല്ല സാറേ, ഇപ്പൊ സാറി പറഞ്ഞ ഒരു അവസ്ഥയുണ്ടല്ലോ, അതിരൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ. മാത്രമല്ല, ഇനിയും രൂക്ഷമാവുകയും ചെയ്യും. കാരണം കേന്ദ്ര ഗവൺമെന്റിന്റെ തന്നെ ഒരു സർവേയുടെ റിസൾട്ട് പ്രകാരം നമ്മുടെ നാട്ടിലുള്ള എല്ലാ ചെറുപ്പക്കാരും തന്നെ ഒന്നുകിൽ വേറെ അവരുടെ വീട് വിട്ടു പോവുകയാണ്. അത് മറ്റ് രാജ്യങ്ങളിലേക്കാകാം, മറ്റു സംസ്ഥാനങ്ങളിലേക്കാകാം, ജോലി സംബന്ധിച്ചൊക്കെ ആകാം. അങ്ങനെ വരുമ്പോ ഈ പ്രായം ചെന്ന മാതാപിതാക്കൾ ഒറ്റപ്പെടുകയാണ്. അവർക്ക് ആരും ഇല്ലാതാവുകയാണ്. ഈ എല്ലാം കൊടുത്ത് പോറ്റി വളർത്തിയ ഇവരെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥ കൂടിക്കൂടി വരുമ്പോ എന്തൊക്കെയാണ് ഇപ്പൊ നമ്മൾ കേൾക്കുന്നത്? പ്രായം ചെന്ന ആളുകളെ ഉപദ്രവിക്കാനും എത്ര കൊലപാതകങ്ങൾ വരെ നടക്കുന്നു, ഇതൊക്കെ നമ്മൾ കാണുകയാണ്
4: ഇപ്പോഴും.
3: അതൊക്കെയാണ് ചെയ്യുന്നത് സ്വത്തിന് വേണ്ടിയിട്ട്. ഇങ്ങനത്തെ ഒരു വല്ലാത്ത ദുരിതം പിടിച്ച ഒരു കാലത്തിലേക്കാണ് നമ്മൾ. നമുക്ക് എന്താ ഇതിനൊരു പരിഹാരം വല്ലതും നിർദ്ദേശിക്കാനുണ്ട്?
4: പരിഹാരം മക്കള് പ്രധാനമായിട്ടും ഈ മക്കളെ വിദേശ രാജ്യങ്ങളിലേക്ക് പറഞ്ഞു വിടുന്ന ഇന്നത്തെ മാതാപിതാക്കൾ തന്നെയാണ്.
3: അത് തന്നെ, അത് അവര് തന്നെയാണ്.
4: തൽക്കാലത്തെ അവരുടെ ഒരു ഗമയ്ക്ക് വേണ്ടിട്ട് തന്നെ വേണ്ടി പറയാം. അല്ലാതെ മക്കളുടെ സുരക്ഷിതമാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഈ മക്കള് എവിടെയായാലും അവര് ജീവിതോപാധി കണ്ടെത്താൻ ബാധ്യസ്ഥരാണ്. അനാദികാലം മുതൽക്ക് അതിനകത്ത് തുടരുകയും ചെയ്തിരുന്നു. പക്ഷെ ഇന്ന് യു കെയിലേക്ക് അല്ലെ കാനഡയിലേക്ക് അല്ലെ ഓസ്ട്രേലിയയിലേക്ക് മക്കളെ പറഞ്ഞു വിടുന്നത് ഒരു സ്വന്തം ജീവിതത്തിന്റെ ഒരു വലിയ ബഹുമതിയായിട്ട് അച്ഛനമ്മവർ കാണുന്നുണ്ട്. പക്ഷെ ഇവർ പോയി കഴിഞ്ഞാല് ഈ അച്ഛനമാർ ഒറ്റപ്പെടുന്ന ഒരവസ്ഥയാണ്. അതായത് ചെറുപ്പക്കാർ പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിൽ നിന്ന് വിട്ടൊഴിയുന്നത് അവർക്ക് ഇവിടുത്തെ രാഷ്ട്രീയം താല്പര്യമില്ല, അവർക്ക് ഇവിടുത്തെ അഴിമതി താല്പര്യമില്ല, ഇവിടുത്തെ ജീവിത രീതികൾ താല്പര്യമില്ല. അവർക്ക് അവരുടേതായ ചില സങ്കേതങ്ങൾ ലാവണങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുന്നതിന് വേണ്ടി ആർഭാടമായിട്ട് ജീവിക്കുന്നതിന് വേണ്ടിട്ട് അവർ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു. അപ്പൊ ഈ മക്കൾ പോകുന്നതോടുകൂടി ഞാൻ ഏകദേശം പ്രളയ കാലയളവില് തിരുവല്ല, റാന്നി, ആ താലൂക്കല്ല, ചെങ്ങന്നൂർ, ആ ഒരു ഭാഗങ്ങളിൽ പോകുന്ന അവസരത്തില് മുതിർന്ന പൗരന്മാർ 60 വയസ്സുള്ള വയോവൃദ്ധരും 2 പട്ടികളും മാത്രമാണ്
3: പല വീടുകളിലും.
4: എന്നാൽ അളവറ്റ സ്വത്തുണ്ട്. അതുപോലെ തന്നെ ഫാദർ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം, ഈ ബാങ്കുകളിൽ ഇപ്പോഴത്തെ റിസർവ് ബാങ്കിന്റെ കണക്കനുസരിച്ച് അൺക്ലെയിംഡ് ഡിപ്പോസിറ്റ് ഇട്ട 78,213 കോടി രൂപയുണ്ട്.
3: അത് ശരി,
4: 78,213 കോടി രൂപ. ഈ മാതാപിതാക്കൾക്ക് വേണ്ടി ഈ മക്കള് വിദേശത്തു നിന്ന് ട്രാൻസ്ഫർ ചെയ്ത എമൗണ്ട് ആയിരിക്കാം. ഇതിൽ പലർക്കും ഇത് തുക എവിടെയാണെന്നും ഒന്നും അറിവില്ല. കാരണം വാർദ്ധക്യമാകുന്നവരുടെ അവർക്ക് വിഷാദ രോഗങ്ങൾ വരുന്നു, ഡിമൻഷ്യ വരുന്നു, അൾഷിമേഴ്സ് വരുന്നു, ഓർമ്മക്കുറവിന്റെ
3: വരുന്നുണ്ട്.
4: അപ്പൊ ഈ തുക ഒന്നും കണ്ടെത്താനോ അത് എവിടെയാണെന്ന്
3: അവർക്ക്
4: ക്ലെയിം
3: ചെയ്യാൻ പോലും പറ്റുന്നില്ല.
4: അപ്പൊ ഈ 78,213 കോടി രൂപ ഈ വയോജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് വിനിയോഗിക്കണം.
3: പിന്നെ തീർച്ചയായിട്ടും അത് ഉപയോഗിക്കാമല്ലോ. അൺക്ലെയിംഡ് ആയിട്ട് അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നതിൽ ഒരു കഥയുമില്ല,
4: ഒരു കഥയുമില്ല.
3: അത് എടുക്കണം.
4: അതെ അതെ, അത് 10 വർഷമായിട്ട് അതിനകത്ത് യാതൊരു ഇടപെടലുകളും നടത്താത്ത ട്രാൻസാക്ഷൻ നടക്കാത്ത തുകയാണ് ഈ 78,213 കോടി രൂപ. ഈ തുക ഈ വയോജനങ്ങളുടെ സംരക്ഷണത്തായിട്ട് മാറ്റിവെക്കണം.
3: നിശ്ചയമായിട്ടും
4: കേന്ദ്ര ഗവൺമെന്റ് വേണം അതിന്റെ മുൻകൈ
3: എടുക്കാനായിട്ട്.
0: ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന പരിചയസമ്പന്നനായ ഒരു വ്യക്തിയുമായുള്ള ഈ ഇന്റർവ്യൂ കേട്ടപ്പോൾ എനിക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലായി. മുത്തശ്ശ, ഇനി നമുക്ക് നമ്മുടെ ശ്രോതാക്കളുമായി ഒരു റേഡിയോ നാടകം പങ്കുവെക്കാം. നാടകത്തിന്റെ പേര് നമ്മുടെ വയോജനങ്ങൾ നമ്മുടെ അഭിമാനം. ഈ നാടകം കേൾക്കുന്നത് വഴി സ്റ്റേറ്റ് ആക്ഷൻ പ്ലാൻ ഫോർ സീനിയർ സിറ്റിസൺ എന്ന പദ്ധതിയെക്കുറിച്ചും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
5: പ്രിയമുള്ള ശ്രോതാക്കളെ, അടുത്തതായി കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന റേഡിയോ നാടകം. നാടകത്തിന്റെ പേര് നമ്മുടെ വയോജനങ്ങൾ നമ്മുടെ അഭിമാനം. കഥാപാത്രങ്ങൾ: ശ്രീ ശർമ്മ, ഒരു മുതിർന്ന പൗരൻ, ധാരാളം ജീവിതാനുഭവങ്ങളുള്ള പക്വമതിയായ ഒരു വയോധികൻ. രമേശ്, ശർമ്മയുടെ സുഹൃത്തും സഹായിയും. മീര, ശർമ്മയുടെ മരുമകൾ, ആധുനികമായ കാഴ്ചപ്പാടുള്ള ഒരു യുവതി. മുതിർന്നവരെ പരിചരിക്കാനും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും താല്പര്യമുള്ള ഒരു സ്ത്രീയാണവൾ. അപ്പോൾ നമുക്ക് ആരംഭിക്കാം നമ്മുടെ വയോജനങ്ങൾ നമ്മുടെ അഭിമാനം.
6: എന്തൊരു വല്ലാത്ത കാലമാണ് മോനെ. മുമ്പ് ഒരിക്കലും കാര്യങ്ങൾ ഇത്ര മോശമായിരുന്നില്ല. പ്രായമായവരുടെ കാര്യങ്ങളിൽ ഇപ്പോഴാർക്കും ഒരു ശ്രദ്ധയുമില്ല, കരുതലുമില്ല.
7: വിഷമിക്കേണ്ട ശർമാജി, അറിയില്ലേ, നമ്മളെ പോലുള്ളവരെ സഹായിക്കാനായി ഗവൺമെന്റ് സ്റ്റേറ്റ് ആക്ഷൻ പ്ലാൻ ഫോർ സീനിയർ സിറ്റിസൺസ് എന്നൊരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വളരെ ഗുണമുള്ളതാണ്.
6: സ്റ്റേറ്റ് ആക്ഷൻ പ്ലാൻ ഫോർ സീനിയർ സിറ്റിസൺസ് എന്നൊരു പദ്ധതിയോ? എന്താ അത്?
7: നമുക്ക് ആരോഗ്യ സഹായവും സാമ്പത്തിക സുരക്ഷയും സാമൂഹിക പരിരക്ഷയും ഉറപ്പുതരുന്ന പദ്ധതിയാണിത്.
6: ഓഹോ, കൊള്ളാമല്ലോ. എന്താണ് ഈ പദ്ധതിയുടെ വിശദാംശങ്ങൾ? എങ്ങനെയാണ് ഇത് നടപ്പിലാക്കുന്നത്?
7: നോക്കൂ ശർമാജി, ഈ പദ്ധതിയിൽ മുതിർന്ന പൗരന്മാർക്കായി തുടർച്ചയായി വൈദ്യപരിശോധന നടത്താൻ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. കൂടാതെ പെൻഷനും മറ്റ് സാമ്പത്തിക സഹായങ്ങളും നൽകുന്നുമുണ്ട്.
8: പപ്പാ, ഇന്ന് എന്തു പറ്റി? അറിയോ? ഓക്കെ
6: മോളെ, ഇനി എനിക്ക് വൈദ്യപരിശോധനയുടെ കാര്യം ഓർത്ത് യാതൊരാശങ്കയും ഇല്ല.
8: ഓ, അപ്പോൾ സ്റ്റേറ്റ് ആക്ഷൻ പ്ലാൻ ഫോർ സീനിയർ സിറ്റിസൺ പദ്ധതിയെ കുറിച്ച് അറിഞ്ഞു അല്ലേ?
6: അറിഞ്ഞു. ഇന്ന് രമേശ് അതേക്കുറിച്ച് വിശദമായി പറഞ്ഞു. ഈ പദ്ധതി ഞങ്ങൾക്ക് വളരെ പ്രയോജനമാണ്.
7: ശർമാജി, സ്റ്റേറ്റ് ആക്ഷൻ പ്ലാൻ ഫോർ സീനിയർ സിറ്റിസൺസ് പദ്ധതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞത് കൂടാതെ മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. നമുക്ക് കമ്പ്യൂട്ടർ പരിശീലനവും അതുപോലുള്ള മറ്റ് നൈപുണ്യ വികസന പരിപാടികളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
6: അത് കൊള്ളാമല്ലോ രമേശ്, ഗംഭീരം തന്നെ.
1: സുഹൃത്തുക്കളെ, ഈ റേഡിയോ നാടകത്തിൽ നിന്നും നാം മനസ്സിലാക്കുന്നത് മുതിർന്ന പൗരന്മാർക്കായി ഗവൺമെന്റ് പലതരത്തിലുള്ള സ്കീമുകൾ നടപ്പിലാക്കി വരുന്നു എന്നാണ്. നമ്മളെല്ലാം ഒരുമിച്ച് ചേർന്ന് ഈ അവസരത്തിന്റെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തണം.
0: പ്രിയമുള്ള ശ്രോതാക്കളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ മുതിർന്നവരെ ആദരിക്കുകയും അവരെ സംരക്ഷിക്കുകയും വേണം. അതോടൊപ്പം സ്റ്റേറ്റ് ആക്ഷൻ പ്ലാൻ ഫോർ സീനിയർ സിറ്റിസൺ എന്ന പദ്ധതി പരമാവധി പ്രയോജനപ്പെടുത്തുകയും ചെയ്യണം.

0: സ്റ്റേറ്റ് ആക്ഷൻ പ്ലാൻ ഫോർ സീനിയർ സിറ്റിസൺസ് എന്ന പദ്ധതിക്ക് അനേകം പ്രയോജനങ്ങളുണ്ടെന്ന് മനസ്സിലായി കാണുമല്ലോ. അവയെല്ലാം പരമാവധി പ്രയോജനപ്പെടുത്താൻ എല്ലാവരും ശ്രമിക്കണം. ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ അടുത്തുള്ള സോഷ്യൽ വെൽഫെയർ ഓഫീസുമായോ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായോ ബന്ധപ്പെടുക. ഈ സ്കീമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ നിങ്ങൾക്ക് വിശദീകരിച്ചു തരുന്നതാണ്. ഇതിനായി അപേക്ഷ അയക്കുന്നത് എങ്ങനെയെന്ന് അവർ പറഞ്ഞു തരും.
1: ഇതോടൊപ്പം മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയുള്ള ഓൺലൈൻ പോർട്ടൽ ലഭ്യമാണ്. നിങ്ങൾക്ക് സാമൂഹിക ക്ഷേമ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് സന്ദർശിച്ച് ആവശ്യമായ വിവരങ്ങളും ആപ്ലിക്കേഷൻ ഫോറവും ഡൗൺലോഡ് ചെയ്യാം. ഏതെങ്കിലും സഹായം ആവശ്യമെങ്കിൽ വയോജനങ്ങൾക്കായുള്ള ഹെൽപ്പ് ലൈൻ 1456 എന്ന നമ്പറിലേക്ക് വിളിക്കാം.
0: ഈ പദ്ധതിയുടെ പ്രയോജനങ്ങൾ ഉപയോഗിക്കുന്നതിന് ആവശ്യമായ രേഖകൾ റെഡിയാക്കി കയ്യിൽ കരുതണം. പ്രധാനമായും വേണ്ടത് ഒരു ഐഡന്റിറ്റി കാർഡാണ്. ആധാർ കാർഡോ വോട്ടർ കാർഡോ മതിയാകും. വരുമാന സർട്ടിഫിക്കറ്റ്, ഹെൽത്ത് റിപ്പോർട്ട് എന്നിവയും ആവശ്യമാണ്. ആപ്ലിക്കേഷൻ തയ്യാറാക്കാൻ ഈ രേഖകൾ സഹായകരമാകും.
1: സ്റ്റേറ്റ് ആക്ഷൻ പ്ലാൻ ഫോർ സീനിയർ സിറ്റിസൺ സ്കീമിൽ വൈദ്യ പരിശോധന ക്യാമ്പ് പോലെ പലതരം പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഈ പരിപാടികളിൽ പങ്കെടുത്ത് നിങ്ങളുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് വിവരങ്ങൾ മനസ്സിലാക്കുക.
0: പ്രാദേശിക സംഘടനകൾ നൽകുന്ന നൈപുണ്യ പരിശീലനം ഈ പദ്ധതിയുടെ പ്രധാന ഭാഗമാണ്. ഈ പരിപാടികളിലൂടെ പുതിയ കഴിവുകൾ ആർജിക്കാനും അതുവഴി സ്വയം പര്യാപ്തത കൈവരിക്കാനും നിങ്ങൾക്ക് കഴിയും.
1: നമ്മുടെ വയോധികരിൽ പലരും സാമ്പത്തികമായി പരാധീനത അനുഭവിക്കുന്നവരാണ്. ഈ പരിമിതികളിൽ നിന്ന് മോചനം നേടുവാൻ പെൻഷൻ പ്ലാനുകളും മറ്റു സാമ്പത്തിക സഹായങ്ങളും ഈ പദ്ധതിയിലൂടെ ലഭ്യമാണ്. കൂടാതെ പല ഗവൺമെന്റ് ഇതര സന്നദ്ധ സംഘടനകളും മുതിർന്ന പൗരന്മാർക്കായുള്ള സഹായങ്ങൾ നൽകി വരുന്നുണ്ട്. ഈ സംഘടനകളിൽ അംഗത്വം എടുത്താൽ പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാക്കാനും നിങ്ങളുടെ അനുഭവങ്ങൾ അവരുമായി പങ്കുവെക്കാനും അവസരം ലഭിക്കും.
0: കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷന്റെ സഹകരണത്തോടെ ഭാരതീയ സർക്കാരിന്റെ സാമൂഹിക നീതി വകുപ്പ് നിങ്ങൾക്കായി അവതരിപ്പിച്ച നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനം എന്ന ഈ പരിപാടി ഇവിടെ പൂർണ്ണമാവുകയാണ്. നമ്മുടെ വയോധികർക്ക് അവർ അർഹിക്കുന്ന ബഹുമാനവും ആദരവും ഉറപ്പാക്കുക എന്നതാണ് ഈ പരിപാടിയുടെ ഉദ്ദേശം.
1: ഈ പദ്ധതി ഗവൺമെന്റിന്റെ ഒരു കർമ്മ പരിപാടി മാത്രമല്ല, നമ്മുടെ സമൂഹത്തിന്റെ ഉത്തരവാദിത്വം കൂടിയാണ്. നമ്മുടെ മുതിർന്ന പൗരന്മാരുടെ വിവേകവും അനുഭവ സമ്പത്തും അമൂല്യമായ ഒരു നിധി ശേഖരമാണ്. അവർക്കായി നമ്മുടെ കഴിവിന്റെ പരമാവധി സഹായം ഒരുക്കേണ്ടത് നമ്മുടെ കടമയാണ്. മക്കളെയും പേരക്കുട്ടികളെയും പരിപാലിച്ച് കുടുംബത്തെ താങ്ങി നിർത്തുന്ന നെടുംതൂണുകളാണവർ. സമൂഹത്തിൽ അവരുടെ സ്ഥാനം വിലമതിക്കാനാവാത്തതാണ്. വയോധികരെ പരിപാലിക്കുന്ന ഏതൊരു സമൂഹത്തിന്റെയും കടമയും കർത്തവ്യവുമാണ്. അവരുടെ ക്ഷേമവും അവകാശങ്ങളും സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. മുതിർന്ന പൗരന്മാരെ സംബന്ധിക്കുന്ന വിവരങ്ങൾക്ക് എൽഡർ ഹെൽപ്പ് ലൈൻ 1456 എന്ന നമ്പറിൽ വിളിക്കുക.
0: നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഞാൻ ഭരതൻ.
1: ഞാൻ ലക്ഷ്മി.
0: എല്ലാവർക്കും നന്ദി. ടേക്ക് കെയർ. ബൈ.

0: ഇതുവരെ കേട്ടത് വയോമിത്ര, നമ്മുടെ വയോജനങ്ങൾ നമ്മുടെ അഭിമാനം.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ കീഴിൽ കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ നിർമ്മിച്ച അടൽ അയോ അഭ്യോദയ യോജന അടിസ്ഥാനമാക്കിയിട്ടുള്ള പരിപാടി. നിങ്ങൾക്കായി സമർപ്പിച്ചത് കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സായി റേഡിയോ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മിനിറ്റ്. കവിത
1: പോലെ മനസ്സോട് ചേർക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
1: മസക്കലിയിൽ ഇന്നാദ്യം ഹംദോനോ എന്ന ചിത്രത്തിന് വേണ്ടി ജയദേവ് സംഗീതം നൽകിയ ഒരു ഗാനം. രചന സാഹിർ ലുധിയാൻവി. ആലാപനം ആശാ ഭോഷ്ലിയും മുഹമ്മദ് റാഫിയും.
2: अभी न जाओ छोड़ कर

അൻപത് എന്ന ചിത്രത്തിന് വേണ്ടി മദൻ മോഹൻ സംഗീതം നൽകിയ ഗാനം. രചന രാജ മെഹദീൻ അലിഖാൻ. ആലാപനം ലതാ മങ്കേഷ്കർ.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി
1: ചിത്രം ദം ലഗാ കെ ഹൈഷ. സംഗീതം അനു മാലിക്. രചന നിർവഹിച്ചിരിക്കുന്നത് വരൺ ഗ്രോവർ. ആലാപനം പാപ്പോൻ.

ചിത്രം മൈ നെയിം ഈസ് ഖാൻ. സംഗീതം ശങ്കർ എഹ്സാൻ ലോയ്. രചന നിർവഹിച്ചിരിക്കുന്നത് നിരഞ്ജൻ അയ്യങ്കാർ. ആലാപനം ഷഫ്കത്ത് അമനാദ് അലി.

സാവൻ കോ ആനേദോ എന്ന ചിത്രത്തിന് വേണ്ടി രാജ്കമൽ സംഗീതം നിർവഹിച്ച ഗാനം. രചന പി പങ്കജ്. ആലാപനം കെ ജെ യേശുദാസ്.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി
1: ചിത്രം റോക്ക് സ്റ്റാർ. സംഗീതം എ ആർ റഹ്മാൻ. രചന നിർവഹിച്ചിരിക്കുന്നത് ഇർഷാദ് കമിൽ. ആലാപനം എ ആർ റഹ്മാൻ, ജാവേദ് അലി, മോഹിത് ചൗഹാൻ തുടങ്ങിയവർ.

ഗജനി എന്ന ചിത്രത്തിന് വേണ്ടി എ ആർ റഹ്മാൻ സംഗീതം നൽകിയ ഗാനം. രചന പ്രസൂൺ ജോഷി. ആലാപനം ജാവിദ് അലി, സോനു നിഗം.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി
1: ധടുക്കൻ എന്ന ചിത്രത്തിനു വേണ്ടി നദീം സേഫി സംഗീതം നൽകി സാമർ രചന നിർവഹിച്ച ഗാനം. ആലാപനം അൽക്ക യാഗ്നിക്, കുമാർ സാനു, ഉദിത് നാരായൺ.

ചിത്രം കൃഷ്, സംഗീതം രാജേഷ് റോഷൻ, രചന നിർവഹിച്ചിരിക്കുന്നത് ഇബ്രാഹിം ആഷിഖ്, ആലാപനം സോനു നീഗം, ശ്രേയാഗോ.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ.
2: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 3 മണി.

പോക്കുവെയിൽ പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർത്തുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ വെയിൽ പ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം. കേൾക്കാം പോക്കുവെയിൽ ചൊവ്വാ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. എല്ലാവർക്കും നല്ല നമസ്കാരം. ശ്രോതാക്കളുമായി സംസാരിക്കാൻ, പാട്ട് കേൾക്കാൻ, പരസ്പരം സല്ലപിക്കാനുള്ള ഏറ്റവും നല്ല ഇടമാണ് പോക്കുവയിൽ. എല്ലാ ശ്രോതാക്കൾക്കും നന്നായിട്ടറിയാം എല്ലാ ബുധനാഴ്ചയും പ്രത്യേക പോക്കുവയിലാണ്. പ്രത്യേക പോക്കുവയിലിന്റെ പ്രത്യേകത, തീർച്ചയായിട്ടും ഒരു അതിഥി നമ്മളോടൊപ്പം ഉണ്ടാകും എന്നുള്ളതാണ്.
2: ഇന്ന് നമ്മളോടൊപ്പം, ശ്രോതാക്കളോടൊപ്പം, എന്നോടൊപ്പം ഈ സ്റ്റുഡിയോയിൽ നമ്മളോടൊപ്പം ഉള്ളത് പ്രിയപ്പെട്ട, പ്രത്യേകിച്ച് വ്യക്തിപരമായി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മോഹനൻ നായർ സാറാണ്. ഏറെക്കാലം അധ്യാപകനും അതേപടി തന്നെ പ്രിൻസിപ്പാളും ഒക്കെയായിരുന്ന നളന്ദ കോളേജിലെ, വെള്ളനാട് നളന്ദ കോളേജിലെ പ്രിയപ്പെട്ട മോഹനൻ സാറാണ് ഇന്ന് നമ്മളോടൊപ്പമുള്ളത്. സാറിനെ വളരെ സ്നേഹത്തോടുകൂടി നമുക്ക് സ്വാഗതം ചെയ്യാം. സാർ, പ്രത്യേക പോക്കുവയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം.
3: നമസ്കാരം.
2: ഇപ്പോൾ നമുക്ക് മറ്റ് വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് കേൾക്കാം. ഹലോ, ഹലോ, ഹലോ. കേൾക്കാം, പക്ഷേ ശബ്ദം കുറവാണെന്ന് തോന്നുന്നു. കേൾക്കാം, കേൾക്കാം. ഇന്ന് കേട്ടില്ലേ, ഞാൻ പറഞ്ഞു ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്, പ്രത്യേക പോക്കുവയിൽ നമ്മളോടൊപ്പം ഉള്ളത് നളന്ദ കോളേജിലെ മോഹനൻ നായർ സാറാണ്. അദ്ദേഹത്തോട് സംസാരിക്കാം. പറഞ്ഞോളൂ, സംസാരിച്ചോളൂ.
3: ആരാണിത്?
4: ക്ലബിന്റെ അടുത്ത് ചായക്കട നടത്തുന്ന രാജശേഖരൻ നായർ.
3: ഓ, അറിയാം അറിയാം അറിയാം. ഏത് പാട്ടാണെന്ന് ഇപ്പൊ അത്യാവശ്യം? പാട്ട് ഭയങ്കര ഇഷ്ടമാണോ?
2: പഴയ ഗാനമേളകളിലുള്ള പാട്ടായിരുന്നു സാർ.
3: പഴയതാണ്? ഏത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള പാട്ടുകളാണോ ഇഷ്ടം?
4: എനിക്ക് കൂടുതലും സിനിമ പാട്ടുകൾ തന്നെ ഇഷ്ടം. ഞാൻ അങ്ങനെ സിനിമ കാണാറില്ല. ആദ്യമായി കണ്ട സിനിമ
3: മണിച്ചിത്ര താഴ്. ആദ്യമായിട്ട് കണ്ടത്? ഓ, അത് ശരി. അതിനുശേഷം പിന്നെ ഒന്നും കണ്ടില്ല.
4: അതിനുശേഷം അവസാനമായിട്ട് കണ്ടത് തേന്മാവിൻ കൊമ്പത്ത്.
3: അടുത്തടുത്ത് കാണുന്നുണ്ട്.
2: മോഹൻലാലിന്റെ സിനിമകളെ കാണുള്ളൂ തോന്നുന്നു. സിനിമയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ഇപ്പൊ മോഹൻ സാറിനോട് സംസാരിക്കാം. സാറിന്റെ വിശേഷങ്ങളാണ് ചോദിച്ചു തുടങ്ങിയത്.
3: എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാന്?
4: എനിക്ക് വലിയ പരിചയനാണ്, ഞങ്ങള് ബന്ധുക്കളാണ്.
2: അപ്പൊ ഞാനാരായി
4: കണ്ടു.
3: എന്തായാലും ഇങ്ങനെ ഇങ്ങനെ പരിചയപ്പെടാൻ, ഇങ്ങനെ സംസാരിക്കാൻ കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്.
4: പിന്നെ ഞാൻ കഴിഞ്ഞ രണ്ടാഴ്ചക്ക് മുമ്പേ കണ്ടപ്പോഴേ സാറിനോട് ചായക്കട നടത്തിയ മതിയാക്കിയ കാര്യമൊന്നും പറഞ്ഞില്ല.
3: അത് ശരി. എന്ത് പറ്റി മതിയാക്കാൻ?
4: ഞാൻ വെള്ളനാട് എനിക്ക് നടത്തിക്കൊണ്ടിരുന്നതാണ്, എനിക്ക് സുഖമില്ലാത്തത് കൊണ്ടാണ് ഞാൻ പിന്നെ അവിടുന്ന് വയ്യ ഓണത്തോടും കൂടി അവിടുന്ന് മതിയാക്കി ഇങ്ങ് പോന്നത്.
3: ഓ, അത് ശരി. ആ ആ, ഇപ്പൊ പിന്നെ എന്ത് ചെയ്യുന്നു?
2: ഇപ്പൊ അക്ഷര ക്ലബിന് അടുത്താണ്.
3: നമുക്ക് പാട്ട് കേൾക്കാം.
2: അപ്പൊ വെള്ളനാട് നിന്ന് മാറി അനശ്വര ക്ലബിന്റെ അടുത്തേക്ക് വന്നാണ് ചായക്കട നടത്തുന്നത്. അന്നും എന്നോട് വലിയ വിശേഷങ്ങൾ ഇതെല്ലാം പറഞ്ഞു. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ദിവസം അനശ്വര ക്ലബിലേക്ക് വരുന്നുണ്ട് ചായ കുടിക്കാൻ. അവരെല്ലാവരും കേൾക്കട്ടെ. എല്ലാവർക്കും നമുക്ക് ഈ കടത്തനാട്ടുമാക്കം എന്ന സിനിമയിലെ പാട്ട് കേൾപ്പിക്കാം. പണ്ട് ക്ഷേത്രോത്സവങ്ങളിൽ ഗാനമേള വരുമ്പോഴത്തേക്ക് ഈ പാട്ടാണ് ഏറ്റവും പ്രസിദ്ധമായി നിന്നത്.
4: എനിക്ക് ഗാനമേളയിലൂടെ താല്പര്യമില്ല, പക്ഷെ കഥാപ്രസംഗം, നാടകം.
2: നമ്മൾ വിഭവ സമൃദ്ധമായി തന്നുകൊണ്ടിരിക്കുകയല്ലേ കഥാപ്രസംഗം.
4: ഇന്നും ഞാൻ വരുന്നുണ്ട്. ഒന്നേ മുക്കാലാകുമ്പോ ഇവിടെ ഇറങ്ങി കഥാപ്രസംഗം കേൾക്കാൻ വരും. ഇന്നും വന്നു.
2: ഇന്നും ഉണ്ടായിരുന്നല്ലോ.
4: ഉണ്ടായിരുന്നു.
2: മാക്ബത്ത് ആയിരുന്നു കഥ. അല്ലേ? അങ്ങനെയാണ് സാർ. എല്ലാ മിക്കവാറും ദിവസങ്ങളിൽ കഥാപ്രസംഗം എല്ലാം നമ്മൾ കൊടുക്കാറുണ്ട്.
3: ഞാൻ
2: കേൾക്കുന്നുണ്ട്.
3: പിടിക്കാൻ ചെല്ലുന്ന സമയത്താണ് ഇത് കാണുന്നത്. അപ്പൊ ഇവിടെ നിന്ന് കേൾക്കും, പക്ഷെ കംപ്ലീറ്റ് കേൾക്കാനുള്ള സമയം
2: വിട്ടില്ല.
3: എങ്കിലും ഇതിനകത്ത് ഉണ്ടെന്ന് മനസ്സിലായി.
2: അപ്പം നമുക്ക് പാട്ടിലേക്ക് പോവാമോ? അപ്പൊ ശരി സാർ, നമുക്ക് പാട്ട് കേൾപ്പിക്കാം. അദ്ദേഹം ഒരു ചായക്കട നടത്തുന്നു. അവിടെ ഒരുപാട് ശ്രോതാക്കളുണ്ട്. എല്ലാവരും കേൾക്കട്ടെ കടത്തനാട്ടുമാക്കുമെന്ന് സിനിമയിലെ പാട്ട്. അപ്പൊ വീണ്ടും വിളിക്കണം, നമുക്ക് പാട്ട് കേൾക്കാം.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലാണ് ശ്രോതാക്കൾക്ക് വിളിക്കാം, സംസാരിക്കാം. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് വെള്ളനാട് നളന്ദ കോളേജിലെ അധ്യാപകനും പ്രിൻസിപ്പാളും സാമൂഹിക പ്രവർത്തകനുമായ കെ മോഹനൻ നായർ സാറാണ്. അദ്ദേഹത്തോട് സംസാരിക്കാം, ശ്രോതാക്കൾക്ക് പാട്ടുകൾ കേൾക്കാം, സല്ലപിക്കാം. ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ, നമസ്കാരം. നമസ്കാരം. ശങ്കരൻ നായർ.
2: നമസ്കാരം. നമസ്കാരം.
0: മുണ്ടാലേ. എന്താ, മോഹൻ സാറാണ്, അദ്ദേഹത്തോട് സംസാരിക്കാം.
1: അല്ല, എനിക്ക് മോഹൻ സാറിനോട് സംസാരിക്കുന്നതിന് മുമ്പ് സാറിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്.
0: പറയണം. അയ്യോ
1: സാറ്, ഈ നമ്മുടെ ഈ മാനസിക ലോകത്തില്
0: അതെ
1: അവസാനം സാറ് ഈ
0: മനഃശാസ്ത്രജ്ഞന്റെ ഡയറി
1: വായിക്കും,
0: അതെ,
1: അത് നമുക്ക് ശരിക്കും കേൾക്കാൻ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് സാർ. കാരണം ആ മ്യൂസിക് ഭയങ്കരമായിട്ട് നല്ല വോളിയത്തിൽ കേൾക്കുന്നു. അപ്പൊ സാറിന്റെ സംസാരം ശരിക്കും നമുക്ക് കേൾക്കാൻ പറ്റാതെ വരണം.
0: ഞാൻ പറയാം, ഞാൻ വിചാരിച്ചു ഞാൻ പറയുന്നതിന്റെ സ്പീഡോ മറ്റോ കൂടിപ്പോകുന്നു എന്നായിരുന്നു.
1: അതില് കുഴപ്പമില്ല, അത് നമ്മൾ ഇത്തിരി ശ്രദ്ധിച്ചിരുന്നാൽ കേൾക്കാമല്ലോ. കാരണം അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു പ്രോഗ്രാമാണ്. കാരണം ഇതുപോലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്.
0: പരിഹരിച്ചു കഴിഞ്ഞു പോരെ.
1: പറഞ്ഞോട്ടെ, എനിക്ക് കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ ആഴ്ച നമ്മുടെ ഇഷ്ടംകുട്ടി സാറുണ്ടായിരുന്നല്ലോ,
0: അതെ,
1: അത് അദ്ദേഹത്തോടൊന്ന് സംസാരിക്കാനും പറ്റില്ല, എനിക്ക് അദ്ദേഹത്തിന്റെ പ്രോഗ്രാം കേൾക്കാനും പറ്റില്ല.
0: ഒന്നുകൂടെ കേൾക്കണമെന്നാണോ?
1: അതൊരു ഭയങ്കര വിഷമം. കേട്ടാൽ പോരെ, എനിക്ക് ഇനിയിപ്പോ നമുക്ക് റിപ്പീറ്റ് ചെയ്യാനല്ലേ ഉള്ളൂ, സാറിനോട് സംസാരിക്കാനൊക്കില്ലല്ലോ.
0: സാർ ഇനി ഒരു 6 months കഴിയുമ്പോ വീണ്ടും ഇതേ പരിപാടിക്ക് വീണ്ടും വരും.
1: അതിനൊരു അവസരം കിട്ടിയാൽ ഭാഗ്യം. കാരണം സാറിനോടൊന്ന് സംസാരിക്കുന്നു, ഞാന് യാദൃശ്യമായിട്ടാണ് ഒരു ദിവസം സാറിന്റെ വീട്ടിൽ എനിക്ക് പോകാൻ കഴിഞ്ഞു, ഒരു 3 വർഷത്തിന് മുമ്പ്. അപ്പോ ഒരു
0: തീർച്ചയായും തീർച്ചയായും. അപ്പൊ അധികം വൈകാതെ തന്നെ 3-4 months വീണ്ടും സാറിന്റെ പ്രോഗ്രാം ഉണ്ടാവും. ഇപ്പൊ ഈ കഴിഞ്ഞ പരിപാടി അധികം വൈകാതെ ഒരു റിപ്പീറ്റ് പുനഃപ്രക്ഷേപണം വരികയും ചെയ്യും.
1: അപ്പൊ
0: ഇപ്പൊ നമുക്ക് മോഹൻ സാറിനോട് സംസാരിക്കാം.
1: നമസ്കാരം.
2: നമസ്കാരം. നമസ്കാരം.
1: ഞാൻ മുണ്ടേലായിലാണ് താമസിക്കുന്നത്. ഞാനൊരു പെയിന്റിംഗ് തൊഴിലാളിയായിരുന്നു, ഇപ്പൊ ജോലിക്കൊന്നും പോണില്ല, പ്രായമൊക്കെ ആയി. അങ്ങനെ ഞാൻ വളരെക്കാലം സിറ്റിയിലായിരുന്നു, ഇപ്പൊ ഇവിടെ വന്ന് അങ്ങനെ താമസിക്കുന്നു. എനിക്ക് എന്റെ ഭാര്യ, മകള്, മകളുടെ 2 കുട്ടികൾ, ഇങ്ങനെ ഞങ്ങൾ ഇവിടെ അങ്ങനെ ഇവിടെ താമസിക്കുന്നു.
2: കുഞ്ഞുങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു?
1: കുഞ്ഞുങ്ങള്, മകളുടെ മൂത്ത മോൾ ഇപ്പം BCA ഫൈനൽ ഇയർ, പിന്നെ ക്രൈസ്റ്റ് നഗർ കോളേജ് മാറനല്ലൂര്, മകൻ +1 സരസ്വതി വിദ്യാലയം, മോള് കളത്തറ വിമല സ്കൂളിൽ ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നു.
2: എല്ലാം ടീച്ചിംഗ് ഫീൽഡുകളിൽ തന്നെ.
1: എനിക്കൊരു മോനുണ്ടായിരുന്നു, പട്ടാളത്തിലായിരുന്നു, അത് നഷ്ടപ്പെട്ടു പോയി 2010.
2: അയ്യോ.
1: അതിനുശേഷമാണ് ഞങ്ങൾ താമസിക്കാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ പൂജപ്പരയായിരുന്നു എന്റെ, ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത് എന്റെ സ്ഥലം ഇവിടെ തന്നെ മുണ്ടാലായി തന്നെ കാണിക്കപ്പെട്ടിയുടെ അവിടെ. സാറ് വെള്ളനാട്ടുകാരൻ, സാറിന് അറിയാമല്ലോ, കാണിക്കപ്പെട്ടിയുടെ താഴെയാണ് എന്റെ സ്ഥലം. അങ്ങനെ ഞങ്ങള് വളരെ കാലം സിറ്റിയിലൊക്കെ ആയിരുന്നു, ഇപ്പൊ അങ്ങനെ തിരിച്ചു മുണ്ടാലായിലോട്ട് വന്ന്. ഇവിടെ ഈ കാവുള്ള ട്രൈബൽ സ്കൂൾ ഉണ്ടല്ലോ സാറേ,
2: അറിയാം, എനിക്കറിയാം, മനസ്സിലായി.
1: ആ, അതാണ് ട്രൈബൽ സ്കൂളിന്റെ അടുത്താണ് ഞാനിപ്പോ താമസിക്കുന്നത്. ഞങ്ങൾ ഇവിടുന്നൊക്കെ ഒരുപാട് ആൾക്കാർ സാറിന്റെ ട്യൂട്ടോറിയൽ കോളേജിൽ പഠിച്ചിട്ടുണ്ട്. എന്റെ ചേട്ടന്റെ മക്കളായിരുന്നാലും ശരി, അവരെല്ലാം അവിടെ സാറിന്റെ അവിടെ പഠിച്ചിട്ടുള്ളവരാണ്.
2: അതന്നെ.
1: സാറ് വെള്ളനാട്ട് എവിടെയാ താമസിക്കുന്നത്?
2: വെള്ളനാട് ട്രാൻസ്പോർട്ട് ഡിപ്പോയുടെ അടുത്താണ്.
1: അടുത്താണ്. സാറിന്റെ വീട്ടില് ആരൊക്കെയാണ്?
2: ഞാന്, എന്റെ വൈഫ്, മോനും മോളും. മോളെ കല്യാണം കഴിഞ്ഞു,
1: കഴിഞ്ഞു
2: ചാങ്ങയിലാണ് കൊണ്ടുപോയത്.
1: നല്ലോണം
2: പോകുന്നുണ്ട്, അടുത്ത 47-ാമത് വർഷത്തിലേക്ക് കടക്കുകയാണ്. എല്ലാരും അനുഗ്രഹവും ഉണ്ട്.
0: എത്രയാണെന്ന് കേട്ടല്ലോ, 47-ാമത്തെ വർഷമാണ്. കേരളത്തില് ചരിത്രം കുറിക്കേണ്ടതായ ഒരു പാരലൽ കോളേജാണ്. ചരിത്രം കുറിക്കേണ്ടതായ പാരലൽ കോളേജും ചരിത്രം കുറിക്കേണ്ട പ്രിൻസിപ്പാളുമാണ്.
1: ഇത്രയും വർഷമൊക്കെ ഒരു പ്രിൻസിപ്പാൾ ഒരു ട്യൂട്ടോറിയൽ കോളേജ് നടത്തണമെന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാര കാര്യമൊന്നുമല്ല,
2: പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ പാടാണ്.
1: അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോൾ സാറിനോട് സംസാരിക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. പിന്നെ മധുരൻ സാറിനോടൊന്ന് നമ്മുടെ ടീച്ചറെ പ്രത്യേകം അന്വേഷണം അറിയിച്ചേക്കണം. ടീച്ചറെ അവിടെ എവിടെയെങ്കിലും കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
0: ഇത് കേട്ടുകൊണ്ട് പുറത്തുണ്ട്, ഇതേ അന്വേഷണം പറഞ്ഞു.
1: അത് തന്നെ അത് കാണുമെന്ന് എനിക്കറിയാതുണ്ട്. കാരണം ടീച്ചർ ഇപ്പോ നമ്മളെ ആഴ്ചയിൽ ഒരു 5 ദിവസം നമ്മളെ ഇവിടെ വന്നോണ്ടിരുന്ന് ഇപ്പൊ 2 ദിവസമാക്കി കുറച്ച് കളഞ്ഞു. അതിനൊരു ഭയങ്കര പ്രയാസമുണ്ട്.
0: പക്ഷേ പ്രത്യേക പരിപാടികൾ വേറെ വരുന്നില്ലേ? കണ്ണാന്തളി വരുന്നുണ്ട്, മാനസിക ലോകം വരുന്നുണ്ട്.
1: വരുന്നുണ്ട് എങ്കിലും ഈ ഇപ്പൊ നമ്മൾ പാട്ട് കേൾക്കണ മാത്രമല്ലല്ലോ, ടീച്ചറിന്റെ ആ സംസാരവും ആ ചിരിയും അതൊക്കെ കേൾക്കുമ്പോൾ
0: തീർച്ചയായും
1: ഇല്ലാതെ വന്നപ്പോ നമുക്കൊരു പ്രയാസം. എന്നാലും കാര്യങ്ങളെല്ലാം നടക്കണമല്ലോ.
2: സംസാരിച്ചിട്ടില്ല. ഏത് പാട്ടെന്ന് കേൾക്കാൻ മറന്നുപോയി.
1: ഞാൻ പറഞ്ഞു, ഞാൻ വാർത്തിങ്കൽ തോണിയേറി വാസം തരാവിൽ വന്ന ലാവണ്യ
2: ദേവതയല്ലോ.
1: ഞാൻ ഈ പാട്ടിന്റെ മൂന്നാമത്തെ പ്രാവശ്യമാണ് കരുണാസായി ചോദിക്കുന്നത്.
2: എന്താണ് കാര്യം സെലക്ട് ചെയ്യാൻ?
1: എനിക്ക് ഈ പാട്ട്, എനിക്ക് ഈ പാട്ട് അത്ര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്.
2: അത് ശരി, അത് ശരിയാ.
1: ഞാൻ ഈ പഴയ പാട്ടുകൾ കൂടുതൽ കേൾക്കുന്ന ഒരാളാണ്. നമ്മൾ പഴയ ആളാണ് സാർ. എനിക്ക് 10-25 വയസ്സൊക്കെ ആയി, ഞാൻ പഴയ ആളാണ്. പഴയതിനോടാണ് കൊണ്ട്.
2: അത് തന്നെ, പഴയത് മോശമല്ലല്ലോ.
1: അല്ലല്ലോ,
2: മോശമില്ലാന്നല്ല,
1: പഴയതാണ് നല്ലത്. ആ വരികളും അക്ഷരങ്ങളും എല്ലാം നമുക്ക് നല്ലപോലെ കേൾക്കാൻ സാധിക്കും.
2: എല്ലാത്തിനും അർത്ഥമുണ്ട്, പഴയ പാട്ട്.
0: സംഗതിയൊക്കെ ശരി തന്നെ, പക്ഷെ വീട്ടിലെ കൊച്ചുമക്കള് കേൾക്കണ്ട. ഈ പഴയത് മാത്രമാണ് നല്ലതെന്ന് പറയണെന്ന് പിള്ളേർ കേൾക്കണ്ട.
2: അവര് ന്യൂ ജനറേഷൻ അല്ലേ.
1: ഓ,
2: പാട്ട് കേൾക്കാം അല്ലേ.
1: ശരി സാർ, പാട്ട് കേൾക്കാം.
2: ശരി, സന്തോഷം.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പ്രിയ ശ്രോതാക്കളെ, ബുധനാഴ്ചത്തെ ഇന്നത്തെ പ്രത്യേക പോക്കുവയിലിൽ നമ്മളോടൊപ്പമുള്ളത് നളന്ദ കോളേജിന്റെ പ്രിൻസിപ്പാളും അധ്യാപകനും സാമൂഹിക സേവകനുമായ കെ മോഹനൻ നായർ സാറാണ്. അദ്ദേഹമാണ് സല്ലാപവും പാട്ടും ഒക്കെയായി നമ്മളോടൊപ്പമുള്ളത്. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നു, നമുക്ക് സംസാരിക്കാം. ഹലോ, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നളന്ദ മോഹൻ സാറാണ്, നമുക്ക് സംസാരിക്കാം, സംസാരിച്ചോളൂ.
1: നമസ്കാരം, നമസ്കാരം.
2: അപ്പൊ ഈ സ്കൂളിലെ സാറെന്ന് പറഞ്ഞത് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര കാര്യമാണ്. എന്താണെന്നറിയോ, സ്കൂളിലെ സാറാവുമ്പോ കുറച്ച് ക്ഷമയും അറിവും ബുദ്ധിയൊക്കെ ഉള്ള ആളിനെ സ്കൂളിലെ
1: പഠിപ്പിക്കാവൂ.
0: ഇത് അതെല്ലാം കൂടുതലുള്ള ആളാണ്, കുറച്ച് കൂടുതലുള്ള ആളാണ്.
2: കാരണം അല്ലെങ്കിൽ പിള്ളേർ ഇങ്ങോട്ട് വന്നാൽ പിള്ളേർ അങ്ങോട്ട് പോകും, കൂടുതൽ എടുത്തിട്ട് അടിക്കാത്തതിന്റെ നേരം വരും.
1: അതേ ഉള്ളൂ, അതേ ഉള്ളൂ.
2: അത്രയും ക്ഷമയും അറിവുള്ള ആളിനെ പഠിപ്പിക്കാൻ പറ്റും. ബാക്കിയുള്ളവര് ഗവൺമെന്റ് ജോലിയുള്ളവരൊന്നും സാറും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാരണം ഇതേപോലെ കഴിവില്ല.
1: നളന്ദ കേട്ടിട്ടുണ്ടോ?
2: ഇല്ല, ഞാൻ അങ്ങോട്ട് വന്നിട്ടുണ്ട്, പക്ഷെ കൂടുതലുള്ള ഇതൊന്നും ഇല്ല. പിന്നെ കൂടുതലുള്ള വിവരം പറഞ്ഞ സാറിന്റെ ഓരോ കാര്യങ്ങളും ചോദ്യങ്ങൾ ചോദിച്ചോണ്ടിരിക്കില്ലേ, അപ്പൊ കൂടുതലായിട്ടൊന്നും പറയുന്നതില്ല.
1: വീട്ടിൽ ആരൊക്കെ ഉള്ളത്?
2: സാറേ, വീട്ടിലെന്ന് പറഞ്ഞാൽ എനിക്ക് രണ്ട് മക്കളാണ് സാറേ, രണ്ട് മക്കളും ഭാര്യയും
1: ഞാനും.
2: ഇപ്പൊ ഉള്ളതില് എന്റെ മൂത്തത് ആൺകുട്ടിയാണ്, ഞാൻ ഒരു 28 വയസ്സിൽ മരിച്ചു പോയി.
1: ഹലോ, കേക്കുന്നുണ്ട്, കേക്കുന്നുണ്ട്.
2: 28 വയസ്സിലെ എന്റെ മോൻ മരിച്ചു,
1: 20 വർഷമാണ്.
2: ഒരു മോളുണ്ട്, അവിടെ കല്യാണം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ ഭാര്യ ഉണ്ടായിരുന്നു, ഭാര്യ മരിച്ചിട്ട് 6 വർഷമാവും. അപ്പോ കാറ്റാണിലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എന്റെ മോളെ മോള് കല്ലയത്താണ്,
1: അപ്പൊ
2: കാറ്റാണിൽ വീടൊക്കെ വാടകയ്ക്ക് കൊടുത്തിട്ട് ഞാനിപ്പം മോളെ വീട്ടിൽ കൂടെയാണ്.
1: ഈ പ്രോഗ്രാം കേക്കാറുണ്ടോ?
2: ഞാനേ കേക്കാറുണ്ട്, 2-3 വർഷമായി. കാരണം ഇതില്ലെങ്കിൽ ആകപ്പാടെ ഒരു ഒരു ഭയങ്കര ഒരു ഇതുപോലെയാണ്.
1: അത് ശരി, ശരി, ശരി.
0: കരുണാസായി റേഡിയോ ഇല്ലെങ്കിൽ നമ്മളില്ല,
1: നമ്മളില്ല.
2: തന്നെ തീർച്ചയായിട്ടും ഡെയിലി വിളിക്കണമെന്നാണ് എനിക്ക് ഭയങ്കര ആഗ്രഹം, പക്ഷെ ഇല്ലെങ്കിൽ ഒരു ഭയങ്കര മൂകതയാണ്.
1: ഓ,
0: ഇനി ഡെയിലി വിളിച്ചില്ലെങ്കിൽ എനിക്ക് പറയേണ്ടത് ബുധനാഴ്ച വരും, അത്രയേറെ സ്വാർത്ഥനാണ് ഞാൻ.
2: സാറേ, ഇവിടെ ഇവിടെ ഇപ്പൊ എനിക്ക് എന്റെ മോള് ഒരു മുറി തന്നിട്ടുള്ള റൂം തന്നു. അപ്പൊ റേഡിയോയും ഞാനും മാത്രമായിട്ടാണ് ഇരിക്കുന്നത്.
1: സമയം പോ, റേഡിയോ ഉണ്ട്,
2: റേഡിയോ കൂടെ, റേഡിയോ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ചെറിയ തമാശ കൂടെ പറയാം. ഇവിടേക്ക് തമാശ കൂടെ കണ്ടാണ് നമ്മൾ ഇങ്ങനെ കഴിഞ്ഞു പോണെ.
1: എന്താണത്?
2: അത് പറയാം. എനിക്കിപ്പോ വയസ്സെന്ന് പറഞ്ഞാൽ എനിക്ക് 79 വയസ്സാണ്. എന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല, പ്രശ്നമില്ലാതിരിക്കുകയാണ് ഞാനിപ്പോ.
0: ഇന്നത്തെ കാലത്ത് 79 വയസ്സെന്ന് പറഞ്ഞാൽ വലിയ വയസ്സൊന്നും അല്ല.
1: 79 ചെറുപ്പം.
2: ഞാൻ നല്ല രീതിയിലൊക്കെ എന്ന് പറഞ്ഞാൽ സുഖമായിട്ട് കഴിഞ്ഞത് കൊണ്ടാണ് ഇങ്ങനെ, അല്ലെങ്കിൽ വലിയ ഞാൻ.
0: നമുക്ക് തമാശയേക്കാം.
2: എന്റെ ഈ സ്വഭാവം നല്ലതായതുകൊണ്ട് ഇങ്ങനെ പോകണം, അല്ലെങ്കിൽ വിഷമിക്കണം ഞാൻ.
0: അത് ഏത് മനുഷ്യരെ സംബന്ധിച്ചും അങ്ങനെയാണ്, സ്വഭാവം നല്ലതല്ലെങ്കിൽ ആളുകൾ കൈകാര്യം ചെയ്തോളൂ.
2: തമാശ പറയാൻ പറയാന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടെ രണ്ടും കൂടെ കമുണ്ട് കേട്ടോ സാറേ. അതിപ്പോ കമുലും ഏതെങ്കിലും കേറാനൊന്നും ആരുമില്ല. ഈ വവ്വാലി വന്ന് കൊറേ തേക്ക് കടിച്ചിടും,
1: പൈസ മുടക്കണ്ട, പാക്ക് വെറുതെ കിട്ടും.
2: പക്ഷെ എന്നാലും വേറൊരു കാര്യം ഉണ്ട് സാറേ, ഇപ്പം ഇവിടെ വന്ന ഈ വവ്വാലൊക്കെ പ്രായം കൂടിയതാണ്, കാരണം പൊക്കോളെ കമൂലൊന്നും കയറില്ല.
1: വവ്വാലും വയസ്സായി,
2: വവ്വാലി വയസ്സായി ഇവിടെ വന്നത്. അപ്പൊ ഞാൻ ചോദിച്ച പാട്ട് ഈ ഒരു തമിഴ് പാട്ടാണ് സാറേ, പാലും പഴവും കൈകൾ ആ പാട്ടുണ്ട്.
1: എത്ര വർഷത്തെ പഴക്കം വരും അതിന്? ആ പാട്ടിന് എത്ര വർഷത്തെ പഴക്കം വരും?
2: പാട്ടിന് വർഷം എനിക്ക്
0: പറ്റില്ല, കാരണം 79 വർഷത്തെ പഴക്കം.
2: പിന്നെ കാരണം ഞാൻ ആദ്യമായിട്ട് കണ്ടൊരു പടം എന്ന് പറഞ്ഞാൽ അത് പാട്ടൊന്നും എനിക്കറിഞ്ഞുകൂടാ, പടത്തിന്റെ പേര് അറിയാവും. പാട്ടിന്റെ പേര് പടത്തിന്റെ പേര് നെഞ്ചിലൊരാള്, ഇങ്ങനൊരു പടമാണ്.
1: ഓ, ഏത് പേരെന്തോന്ന്?
2: പക്ഷെ അത് നെഞ്ചിലൊരാലയം.
1: നെഞ്ചിലൊരാലയം, ശരി ശരി.
2: പക്ഷെ അത് അത്രയും ഡോക്ടർമാരും ആശുപത്രിയുള്ള സിനിമയായിരുന്നു.
1: പിന്നെ സന്തോഷം കേക്കാം.
2: പച്ചമറ പൂന്തണലിൽ കൊച്ചുകിളി വീടും വച്ച് അച്ഛനും അയ്യ കഴിഞ്ഞോർമ്മയുണ്ട്. പുതിയ ചോറ് വച്ച് പുകുലെ കറിയും വച്ച് പഴയിലയിൽ വിളമ്പിട്ടെന്ന് ഓർമ്മയുണ്ടോ?
0: നിനക്കോർമ്മയുണ്ടോ?
2: മാനത്തെ റാണിയുടെ കഥകൾ ഞാൻ പറയാം. മാഞ്ചവത്തിൽ നീ മയങ്ങിയത്
0: ഓർമ്മയുണ്ടോ?
2: നമ്മളോടി കുപ്പായം കീറി പോയത് ഓർമ്മയുണ്ടോ? ഒരുപാട്
1: എന്തായാലും ഒരു 50 വയസ്സിന്റെ സൗണ്ട് ആണ്, കൊള്ളാം.
0: അത് ശരി,
1: നന്നായിരിക്കുന്നു. ശരി, ആ പാട്ട് കേൾക്കാം.
0: ശരി ശരി, അപ്പൊ പാട്ടിലേക്ക് പോവാം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
2: പാട്ടുകളെ സ്നേഹിക്കുന്നവർക്ക് പോക്കുവയിൽ എത്രത്തോളം ഹൃദ്യമാണ് എന്ന് ഞങ്ങൾക്ക് വളരെ നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെയാണ് പാട്ടുകൾക്ക് വളരെയേറെ പ്രാധാന്യം കരുണാസായി റേഡിയോ നൽകുന്നതും. പ്രത്യേകിച്ച് പോക്കുവയിലാകുമ്പോൾ ശ്രോതാക്കൾ ആവശ്യപ്പെടുന്ന ഗാനം, ഇഷ്ടഗാനങ്ങളുണ്ട് എങ്കിൽ പോലും തത്സമയം ആവശ്യപ്പെടുന്ന ഗാനങ്ങൾ കേൾക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇന്ന് ആധുനിക ലോകത്ത് ഏത് പാട്ട് എപ്പോൾ വേണമോ കേൾക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ഉള്ളപ്പോഴും റേഡിയോയിൽ വെച്ച് ഒരു പാട്ട് കേൾക്കുക, ആ പാട്ട് ആ സമയം കേൾക്കുക എന്ന് പറയുന്നത് നമുക്ക് നിർവചിക്കാനാകാത്ത ഒരു സന്തോഷമാണ് എന്നുള്ളത്. പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലാണ്. പ്രത്യേക പോക്കുവയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് നളന്ദ കോളേജിലെ പ്രിൻസിപ്പളായ കെ മോഹൻ നായർ സാറാണ്. അദ്ദേഹത്തിന് 47 വർഷത്തെ അധ്യാപന പരിചയം, അതുപോലെ തന്നെ 47 വർഷം ഒരാൾ തന്നെ ഒരു പാരലൽ കോളേജ് അല്ലെങ്കിൽ ഒരു ട്യൂട്ടോറിയൽ കോളേജ് നടത്തുക, ലക്ഷക്കണക്കിന് കുട്ടികളെ എന്താണ് ശിഷ്യ സമ്പത്തായിട്ടുണ്ടാവുക എന്നൊക്കെ പറയുന്നത് ജീവിതത്തിൽ ഇതിൽ കൂടുതൽ മറ്റെന്തു വേണം എന്ന് നമുക്ക് ചോദിക്കേണ്ടതായി വരും. ഒരുപക്ഷെ ഒരു സ്കൂൾ അധ്യാപകന് അല്ലെങ്കിൽ സാധാരണ ഒരു കോളേജ് അധ്യാപകന് പോലും അദ്ദേഹത്തിൻ്റെ 55-ാമത്തെയോ 56-ാമത്തെയോ വയസ്സിൽ അവിടെ നിന്ന് വിരമിക്കേണ്ടി വരും. പക്ഷേ ഒരുപക്ഷെ അവിടെ ജോലി കിട്ടുന്നത് പോലും ഒരു 30 വയസ്സിനൊക്കെ ശേഷം ായിരിക്കും. ഇത് വിദ്യാഭ്യാസം കഴിഞ്ഞ് നേരെ പാരലൽ കോളേജിലേക്ക് പഠിപ്പിക്കാൻ കയറുക, പ്രിൻസിപ്പാളാവുക, പിന്നെ ഇത്രത്തോളം 47 വർഷം തുടർച്ചയായിട്ട് അധ്യാപന ജീവിതത്തിൽ നിൽക്കുക. എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും തവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം എന്ന് പറയുന്നത് പോലെ ഒരു കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ അതിൽ മിനിമം ഒരു 10-20 ശിഷ്യന്മാരെയോ ശിഷ്യന്മാരുടെ എന്താണ് രക്ഷാകർത്താക്കളെയോ അല്ലെങ്കിൽ ശിഷ്യന്മാർ തന്നെ രക്ഷാകർത്താക്കളായിരിക്കുന്ന ശിഷ്യര് തന്നെ രക്ഷാകർത്താക്കളായിരിക്കുന്ന അവസ്ഥയുണ്ട്. സാർ സാർ സാർ എന്ന് സാർ എവിടെ പോകുന്നു, സാർ എങ്ങോട്ട് പോകുന്നു, സാർ എന്ത് ചെയ്യുന്നു എന്ന് കേട്ട് കേട്ടായിരിക്കണം മോനു സാർ ഒരുപക്ഷെ വെള്ളനാടിൻ്റെ പരിസര പ്രാന്ത പ്രദേശങ്ങളിലൂടെ ഗ്രാമഭൂമികളിലൂടെയും നടക്കുന്നു എന്നുള്ളതിൽ ഒരു സംശയമില്ല. ആ ഒരു സ്നേഹ ബഹുമാനത്തോടുകൂടിയാണ് സാർ ഈ സ്റ്റുഡിയോയിൽ അങ്ങ് ഞങ്ങളുടെ മുമ്പിലിരിക്കുന്നത്. അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് സാർ. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടെയാണ്, അഭിമാനത്തോടെയാണ് സാറ് സാറിനെ ഞങ്ങൾ ശ്രോതാക്കൾക്ക് പരിചയപ്പെടുന്നത്. ഒരു ശ്രോതാവ് ഇപ്പം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
3: ഹലോ, നമസ്കാരം സാർ.
2: നമസ്കാരം.
3: പ്രിൻസിപ്പാളിനും കൂടി എന്റെ നമസ്കാരമുണ്ട്.
2: അപ്പൊ സംസാരിക്കാം, മോനു സാറാണ് സംസാരിക്കാം.
3: സാറും പിന്നെ എന്റെ പേര് ആനന്ദൻ, ഞാൻ കണ്ണൂർ ജില്ലയിൽ തിലാനൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് സംസാരിക്കുന്നത്. പിന്നെ നമ്മുടെ ഈ കണ്ണൂർ ജില്ലയിലും യേച്ചൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നളന്ദ കോളേജ് ഉണ്ട്.
4: അത് ശരിയാ.
3: ഇവിടെയും നളന്ദ കോളേജ് ഉണ്ട് കണ്ണൂര്. പിന്നെ സാറിനോട് സംസാരിക്കാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട് ഈ അവസരത്തില്.
4: പറയണം പറയണം.
3: പിന്നെ എന്നാ വെച്ചാല് നേരത്തെ നമ്മുടെ സാർ പറഞ്ഞ പോലെ തന്നെ ഒരു അധ്യാപകൻ എന്നു പറയുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുട്ടികളിൽ നമ്മുടെ ആ ഒരു പഠിപ്പ് സമയത്ത് മാത്രമല്ല, പിന്നെയും അവർ വിരമിച്ചു കഴിഞ്ഞാൽ പോലും നമ്മുടെ ഏതൊരു സമൂഹത്തിൽ എത്തിക്കഴിഞ്ഞാല് നമ്മളൊരു അധ്യാപകനെ കാണുമ്പോൾ ഉള്ള ആ ഒരു അഭിമാനം എത്ര പറഞ്ഞാലും അറിയിക്കാൻ പറ്റില്ല.
4: വളരെ ശരിയാണത്.
3: ആ നമുക്ക് ഒരുപാട് വർഷത്തിന് ശേഷം ചില സമയത്ത് ആ കുട്ടികളെ മനസ്സിലായിട്ടില്ലെങ്കിൽ പോലും നമുക്ക് മനസ്സിലാവുമല്ലോ, കുട്ടികൾക്ക് പോയി മനസ്സിലാവുമല്ലോ.
4: മനസ്സിലാവും മനസ്സിലാവും.
3: നമുക്ക് അവിടുന്ന് അന്നത്തെ ദിവസം നമുക്കൊരു ഫുൾ എന്നാ വരേണ്ടത് ഒരു പഴയ കാലത്ത് ഒരു അധ്യാപകനെ കണ്ടു കഴിഞ്ഞാൽ എല്ലാം മറന്ന് നമുക്ക് എന്താ പറയണത് ഒരു പോസിറ്റീവ് എനർജി തന്നെ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ സാറെ, നമ്മുടെ തറവാട് ക്ഷേത്രത്തിൽ ഉത്സവമാണ് ഇന്നലെ ഇതൊന്നും നാളെ പറ്റി.
4: അടുത്താണോ ക്ഷേത്രം? അടുത്താണോ
3: ക്ഷേത്രം? അടുത്ത് തന്നെയാണ്, നമ്മുടെ വീടിന് തൊട്ടടുത്ത് തന്നെയാണ്. നോക്കിയേക്കാണെങ്കിൽ അപ്പം പിന്നെ ഇങ്ങനെ നാട്ടുകാരും ബന്ധുക്കളൊക്കെ ഇങ്ങനെ ഇന്നലെയും ഇന്നും നാളെയായിട്ട് ഇങ്ങനെ വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
4: അത് ശരിയാ.
3: ഈ ഒരു സന്തോഷ കാര്യം കൂടി സാറിനെ അറിയിക്കുന്നു.
4: സന്തോഷം.
3: ഇങ്ങനെയുള്ള ഉത്സവ പറമ്പിലെല്ലാം പോകുമ്പോഴാണല്ലോ ഇങ്ങനെ സാറിനെല്ലാം കാണാൻ പറ്റുവാളെ പഠിപ്പിച്ച്.
4: അത്ര തന്നെ അത്ര തന്നെ. കരുണാസായി റേഡിയോ പാട്ടൊക്കെ സ്ഥിരമായിട്ട് കേൾക്കുന്ന ആളാണോ?
3: ഞാൻ പിന്നെ പ്രോഗ്രാം എല്ലാം കേൾക്കുന്നതാണ്. പോക്ക് വലിയ അധികം പങ്കെടുക്കാണ്ട് ടീച്ചറായിരിക്കും.
2: അങ്ങനെ പറയരുത്, വല്ലപ്പോഴും നമ്മളും സംസാരിച്ചിട്ടുണ്ട്.
3: സംസാരിച്ചിട്ടുണ്ട് സാറുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ നേരത്തെ സാറ് പറഞ്ഞ പോലെ തന്നെ എങ്ങനെയാന്ന് പറഞ്ഞാല് നമുക്ക് റേഡിയോയിലൂടെ ഒരു പാട്ട് കേൾക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആനന്ദകരമായ ഒരു നിമിഷമാണല്ലത്.
4: പാട്ട് ഇഷ്ടമാണോ?
3: പിന്നെ പാട്ട് ഇഷ്ടമാണ് നമുക്ക്. എന്താ പറയേണ്ടത്, പിന്നെ പുതിയതും പഴയതെല്ലാം വായ പാട്ടിനെ സ്നേഹിക്കുന്നതാണ് നമുക്കെല്ലാം. എന്താ പറയേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ ഒരു മരുന്നാണല്ലോ അത്.
4: പാട്ടത് തന്നെ അങ്ങനെയാണ്.
3: ചില ആൾക്കാർക്ക് പ്രഷറ് ഷുഗറും മരുന്ന് സ്ഥിരമായിട്ട് കഴിക്കുന്നത് പോലെ തന്നെ നമുക്ക് പാട്ട് സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരിക്കണോ?
4: വീട്ടിലാരൊക്കെ ഈ പാട്ടൊക്കെ ആസ്വദിക്കുന്നവരുണ്ട്?
3: എല്ലാരും ഉണ്ട്. ഞാൻ ഇങ്ങനെ റേഡിയോ തുറന്ന് ആസ്വദിക്കുന്ന സമയത്ത് ഭാര്യയും മക്കളും എല്ലാം ഇങ്ങനെ പാട്ട് കേട്ടുകൊണ്ടിരിക്കും.
4: ഇന്ന് ഏത് പാട്ട്?
3: ഇന്ന് നമ്മുടെ ഈ നമ്മളിപ്പോ ഉത്സവമയം ആയതുകൊണ്ട് ഒരു ഭക്തി സാന്ദ്രമായൊരു നിമിഷത്തിലാണല്ലോ ഇപ്പൊ നമ്മൾ ഉള്ളത്. അപ്പം അക്കരെ പച്ച എന്ന് പറഞ്ഞ സിനിമയിനകത്ത് ഒരു പാട്ടുണ്ട്, ഏഴര പൊന്നാന പുറത്തേഴും നല്ലും ഏറ്റുമാനൊരപ്പ എന്നിട്ടൊരു പാട്ട്.
4: എല്ലാരും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണത്.
2: ഞാൻ ആലോചിക്കായിരുന്നു ആനന്ദൻ, അവിടെ ഉത്സവം നടക്കുകയാണ്, പാട്ടിന്റെ ഒരു മേളമാണ്, അപ്പൊ ഇനി നമ്മുടെ റേഡിയോയിൽ കൂടെ ഭക്തിസാന്ദ്രമായ പാട്ട് കേട്ട് ഭക്തിയിൽ ആറാടിക്കണോ എന്നാണ് ഞാൻ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്.
3: തീർച്ചയായിട്ടും വേണം. ഇപ്പം ഈ സമയത്ത് ഇനി നമുക്ക് ഇപ്പം ഈ സമയം ഇന്നത്തെ ഈ സമയത്ത് കുറച്ച് രാവിലെ ഉത്സവ തെയ്യം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഇനി വൈകുന്നേരമാണ്.
2: ഓ, രാവിലെ അവിടെ തെയ്യം ഉണ്ട്?
3: ഇന്ന് രാവിലെ മുത്തപ്പനും തിരുവപ്പനും കഴിഞ്ഞു.
2: ഓ,
3: അപ്പൊ നാളെ ഇനി വൈകുന്നേരം പിന്നെ മറ്റുള്ള തെയ്യത്തിന്റെ വെള്ളാട്ടം ഇറങ്ങും. വെള്ളാട്ടം നാളെ പുലർച്ചെ ആകുമ്പോഴേക്കും തെയ്യങ്ങളെല്ലാം ഇറങ്ങും. നാളെ നമുക്ക് നമ്മുടെ മണ്ണപ്പം കവെന്നറിയും, കതിപിന്നൂർ വീരൻ കെട്ടിട്ടുണ്ടാവല്ലോ.
4: കണ്ണൂരുടെ ഒരു ഭാഗ്യമാണ് ഈ തെയ്യം എന്നൊക്കെ പറയുന്നത്.
2: അങ്ങനെ ചിരിക്കണ്ട, നിയമസഭാ പുസ്തകോത്സവത്തിന് തിരുവനന്തപുരത്തും ഞാനും കണ്ടു തെയ്യം.
3: അപ്പം
4: ശരി, എന്നാ നമുക്ക്
2: പാട്ട് ഏതായിരുന്നു പറഞ്ഞ?
3: ഏഴര
2: പൊന്നാന പുറത്തേക്കാണല്ലോ.
3: അപ്പം നമ്മളേക്ക് ഈ സമയത്തേക്ക് സാറിന്റെ സാന്നിധ്യം പ്രാർത്ഥന എല്ലാം ഉണ്ടാവണം. നമ്മൾ അതുപോലെ തന്നെ നിങ്ങൾക്കും വേണ്ടി നമ്മളെയും പ്രാർത്ഥനയുണ്ട്,
4: എല്ലാവിധ പ്രാർത്ഥനയും ഉണ്ടാവും.
2: അപ്പൊ പാട്ട് പ്രാർത്ഥനയായി തന്നെ തരുന്നു.
3: ഓക്കെ, വളരെ സന്തോഷമുണ്ട്.
2: ഓക്കെ.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഇന്ന് പോക്കുവയിലിൽ നിങ്ങൾക്ക് വിളിക്കാം, സംസാരിക്കാം കെ മോഹനൻ നായർ സാറിനോട്. നളന്ദ കോളേജിലെ അധ്യാപകനും പ്രിൻസിപ്പാളുമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 47 വർഷം അധ്യാപകനായിരിക്കുക, ഇംഗ്ലീഷ് അടക്കമുള്ള പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിക്കുക, അത് ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായ ഒരു അനുഭവം തന്നെയാണ്. ഒരുപക്ഷെ മറ്റാർക്കും കിട്ടാത്ത ഒരു സൗഭാഗ്യം എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എത്രയോ ശിഷ്യസമ്പത്ത്, അവരെല്ലാം അധ്യാപകരായും മറ്റ് മികച്ച പല പല പൊസിഷനുകളിലേക്ക് എത്തുന്നു. അവരൊക്കെ പലരും സ്വന്തം നാട്ടിൽ തന്നെ ഉണ്ടാവുക, എപ്പോഴും കാണുക, സംസാരിക്കുക, ബഹുമാനം ഏറ്റുവാങ്ങുക എന്നൊക്കെ പറയുന്നത്, അതൊക്കെയാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അർത്ഥമെന്ന് പറയുന്നത്. ആ അർത്ഥസമ്പത്തുള്ള മോഹനൻ നായർ സാറാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഇപ്പം നമ്മളോടൊരു ശ്രോതാവ് ചേരുന്നു, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ.
0: ഹലോ
1: സാർ, ഞാൻ സുകുമാരൻ, വളനാട് കരിയിടി കോളനിയിലാണ്.
0: എന്താ, ഇന്ന് നമ്മുടെ മോഹനൻ സാറാണ് നമ്മളോടൊപ്പം ഉള്ളത്. നളന്ദ കോളേജിലെ മോഹനൻ സാറ് സംസാരിക്കാം.
2: നമസ്കാരം. നമസ്കാരം.
1: എനിക്ക് സാറിന് എന്നെയും അറിയാം, എനിക്ക് സാറിനെയും അറിയാം.
2: എനിക്ക് മനസ്സിലായി, ആള് മനസ്സിലായി. എനിക്ക്
1: സാറിന്റെ കോളേജ് തുടങ്ങിയ കാലം മുതലേ എനിക്ക് അറിയാം. എനിക്ക് 77 വയസ്സായി സാറേ. എന്തായാലും നല്ല പരിചയമുണ്ട് സാറിന്. സാറും ഞാനും പല യോഗങ്ങളിൽ ഒരുമിച്ചിരുന്ന് പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് പരിചയം. ഞാൻ വെള്ളനാട് വരുമ്പോ തന്നെ ഒരു ദിവസം സാറിനെ കാണാതിരിക്കില്ല, സാറ് യാത്ര
2: ചെയ്യുമ്പോഴേ.
1: പിന്നെ സാറിന്റെ കോളേജിനെ പറ്റിയാണെങ്കിൽ നല്ല അഭിപ്രായം നേരത്തെ ഉണ്ട്. ഇപ്പൊ റേഡിയോ കൂടെ പറയുന്നതല്ല, നേരത്തെ അറിയാം. നല്ല നല്ല സമീപനമാണ്. അച്ചടക്കം, അച്ചടക്കം പ്രധാനമായിട്ട് അച്ചടക്കം, നല്ല വിദ്യാഭ്യാസം, അതൊക്കെ കൊടുക്കുന്ന ഒരു കോളേജാണെന്ന് എനിക്ക്. നല്ല കുളനാഥന്റെ ഒരു മട്ടങ്ങ് തന്നെയാണ്, പറയാതിരിക്കാൻ പറ്റില്ല. അത്ര അടുക്കും ചിട്ടയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു കോളേജാണെന്ന്. എന്റെ മോനെ അറിയാം, രവികുമാർ തബലിസ്റ്റാണ്.
2: തബലിസ്റ്റും പാട്ടുകാരനുമല്ലേ, നല്ലോണം പാടില്ലേ?
1: മനിന്ദവണ്ണം പാടും. പോയതിരുന്നാൽ സംഗീത കോളേജിൽ പഠിച്ച ആളാണ്, അത് നല്ലതെന്ന് പാടും.
2: നല്ലോണം പാടി.
1: സാറിനറിയാം, അവിടെ പഠിച്ചിട്ടുണ്ട്. സാറിന്റെ അടുത്ത് സംസാരിക്കാൻ ഞാൻ കുറച്ച് നേരം കൊണ്ട് വിളിക്കാണ്. കിട്ടിയ ഭാഗ്യം നേരം, എന്തായാലും കിട്ടിയ വലിയൊരു ഭാഗ്യമായി.
2: ഇതെല്ലാണല്ലോ ഇങ്ങനെയൊക്കെ ഉള്ളത്. പാട്ടിന്റെ കുടുംബമില്ലേ, ഏത് പാട്ടാണ് ഇപ്പം?
1: എനിക്ക് ഞാൻ ഒരു പഴയ പാട്ട്, ഞാൻ പഴയ ആളുകളാണല്ലോ, പഴയ പാട്ടാണല്ലോ എനിക്കിഷ്ടം. എനിക്ക് ഏഴ് രാത്രികൾ എന്നുള്ള ഇതില് കാടാറ് മാസം എന്നൊരു പാട്ടുണ്ട് സാർ.
2: എത്ര വർഷത്തെ പഴക്കം വരും അതിന്?
1: അത് എനിക്ക് 68 എന്റെ ഒരു ഓർമ്മ.
2: സിനിമ അറിയാമോ ഏതാന്ന്?
0: ഏഴു രാത്രികൾ.
2: ഏഴു രാത്രികൾ കേട്ടിട്ടുണ്ട് ഞാൻ. ഇപ്പൊ രവി എന്ത് ചെയ്യണ?
1: എന്തോ
2: രവി എന്ത് ചെയ്യുന്ന? ശരി ശരി, എല്ലാരും തിരക്കിയെന്ന് പറഞ്ഞേക്കണം. സന്തോഷം സന്തോഷം. പാട്ടിലോട്ട് പോവാം നമുക്ക്.
0: മഞ്ഞക്കാർഡ് കിട്ടുന്നില്ല എന്നൊരു പരാതി കൂടെ പറഞ്ഞിട്ടേ പാട്ടിലേക്ക് പോകും. മഞ്ഞക്കാർഡ് കിട്ടുന്നില്ല. കരിക്കുറ്റിക്കോളിൽ നിന്ന് സുകുമാരന്റെ മഞ്ഞക്കാർഡ് കിട്ടിയില്ലെങ്കിൽ പാട്ടെഴുതുന്ന എനിക്കെന്തോ ഒരു ഖേദം, ഒരു ദണ്ണം പോലെയാണ്. പരീക്ഷയുടെ ദണ്ണമാണെന്ന് പറയുമ്പോൾ പാട്ടിന്റെ ദണ്ണമാണത്.
1: എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഇവിടെ ഒരു ബോൺസ് അങ്ങനെ ഇല്ല ഇതിന്റെ. അപ്പോ പോസ്റ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യം ഇല്ല.
0: എത്രയും പെട്ടെന്ന് പോസ്റ്റ് ചെയ്യും.
1: നല്ല
0: സൗകര്യമായിരുന്നു. പാട്ടിലേക്ക് പോകാം സാർ.
2: ശരി ശരി, സന്തോഷം. ശരി
1: ശരി ശരി ശരി.

0: தாமசம் கண்ணீர் கடல் கரை தாமசம் கண்ணீர் கடல் கரை தாமசம். പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് നളന്ദ കോളേജിന്റെ പ്രിയപ്പെട്ട അധ്യാപകനും പ്രിൻസിപ്പാളുമായ കെ മോഹനൻ നായർ സാറാണ്. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ,
1: കണ്ണമ്പളിയിൽ നിന്ന് രവിയാണ്.
0: ഇനി എന്ത് വേണം എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ മോഹനൻ സാറിനെ കണക്ട് ചെയ്യുന്നു, സംസാരിക്കാം.
2: നമസ്കാരം. നമസ്കാരം, പറയണം രവി.
1: സാറിന്റെ എല്ലാ കാര്യങ്ങളും അറിയാം എനിക്ക്. ഇത്രയും ഈ വിളനാടിന്റെ അഭിമാനമായ ഒരു നല്ലൊരു ട്യൂട്ടോറി ഇത്രയും വർഷമായിട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ അതൊരു അഭിമാനകരമാണ്.
2: സന്തോഷം, അത് കേൾക്കണമെന്ന് സന്തോഷം.
1: അതെ, പിന്നെ അതേപോലെ ഞാനും സാറിന്റെ കടയിൽ സാറിന്റെ അച്ഛനും ഞങ്ങളൊക്കെ ഒരുമിച്ച് അപ്പുറം ഇപ്പുറം ഇരുന്ന് കച്ചവടം ചെയ്ത ആളാണ്. ഞങ്ങൾ അത്ര ഐക്യമായിട്ടിരുന്ന് പോയ ആളാണ്. പക്ഷെ ആ ആള് മനുഷ്യന്നറിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് അതിയായ സങ്കടം ഉണ്ടായിരുന്നു. കാരണം ഒരുപാട് നാള് ഞങ്ങൾ എപ്പോഴും സംസാരിക്കുന്ന ആളാണ്,
2: സ്നേഹബന്ധം.
1: അതെ. പിന്നെ സാർ സുഖമാണോ?
2: സുഖം സുഖം. പിന്നെ
1: ഞാനിപ്പം കടയാണ് സാറേ, ഞാൻ വെള്ളനാട്ടിൽ നിന്ന് മാറിയ ശേഷം ഇപ്പൊ കണ്ണമ്പള്ളി
2: കട എനിക്കറിയാം. കട എനിക്കറിയാം.
1: അവിടെ ചെറിയ രീതിയിലൊരു കടയെ കേട്ട് അങ്ങനെ പോവാണ്.
2: ഇല്ല, അവിടെ ആളൊക്കെ ഉണ്ട്, തിരക്കുള്ള സ്ഥലമാണല്ലോ.
1: തിരക്കുണ്ട് സാറേ. പിന്നെ എന്റെ
0: വലിയ പഴംപൊരി ആശുപത്രി കാന്റീൻ, ചെറിയ കടയാണെങ്കിലും വലിയ പഴംപൊരിയാണ്.
2: പഴംപൊരി വരുത്, വേറെ എന്തൊക്കെ ഏർപ്പാടുണ്ടെന്ന് പറഞ്ഞു.
1: യൂട്യൂബിലൊക്കെ കാണാം, യൂട്യൂബില് ഫേസ്ബുക്കിലൊക്കെ ഉണ്ട്.
0: എന്നിട്ടാണ് ചെറിയ കടയാണെന്ന് പറയുന്നത് അല്ലേ?
2: ദോശ ഓംലെറ്റ് ഒക്കെ ഫ്രീ എന്ന് പറഞ്ഞ കൊടുക്കുന്നേം കാണുന്നുണ്ട്.
0: സംഗതി വൈറലാണ്.
2: അതന്നെ,
0: പണ്ട് ഒരു ടെക്സ്റ്റൈൽസിന്റെ പരസ്യം ഇങ്ങനെ വെച്ച്, പുറത്തുനിന്ന് നോക്കിയാൽ ചെറിയ കടയാണെന്ന് തോന്നുന്നു, അകത്ത് വലിയ വിശാലമായ ഷോറൂം എന്ന് പണ്ടൊരു പരസ്യത്തിന് ഒരു കടയ്ക്ക്
2: പരസ്യം. കണ്ണമ്പള്ളി ജംഗ്ഷന്റെ കടയും.
0: അതെ,
1: സാറൊക്കെ ഇതുവഴി വന്നങ്ങ് പോവും, പക്ഷെ ഇവിടെ ഇറങ്ങാറില്ല.
2: ഞാൻ രണ്ടു ദിവസം അവിടെ വന്നിരുന്നു. അടുത്ത് വരുമ്പോ അവിടെ ഇറങ്ങാം, ഉറപ്പാറ്റ.
0: ഞാൻ എല്ലാ ദിവസവും തൊഴുവോ?
1: ഞാനൊരു ദിവസം സാറ് പോകുമ്പോഴത്തേക്ക് ഞാൻ വണ്ടിയിൽ ഞാൻ ഒരു ഊഹാപോഹം വെച്ച് നോക്കിയപ്പോഴും സാർ ഇരിക്കുകയാണ്. എന്നാ ഞാൻ
0: പിന്നെ ഇങ്ങോട്ട് പഴംപൊരിയൊക്കെ ഇവിടെ എത്തുന്നോണ്ടാണ് ഞാൻ പിന്നെ ഇറങ്ങാത്തത്. ഈ ആരോ പറയും പോലെ മാസം മാസം നമ്മളെ പടിയും എത്തുന്നുണ്ടല്ലോ.
1: ഇല്ല, ഇപ്പൊ ഒരുപാട് നാളായി, ഒരുപാട് നാളായി.
2: പാട്ട് ഏതിലോട്ടാണ് പോണത് ഇപ്പോ?
1: ആ സാറേ, എനിക്കിന്ന് ഒരു ഒരു ഹാസ്യമായിട്ടുള്ള നമ്മുടെ ആശ തീരും ഒന്നുകിൽ ആൺകിളി അക്കരക്ക് അല്ലെങ്കിൽ പെൺകിളി ഇക്കരക്ക് ഒയിലമാലേ ഐലസമാലേ
2: നന്നായി പാടി.
1: എന്നാലെങ്ങനെ ആശ തീരും നമ്മുടെ ആശ തീരും. ആ പാട്ടാ.
2: ഇത് വേറെ ആർക്കെങ്കിലും വേണ്ടിയാണോ?
1: ഓ, എന്റെ സുഹൃത്തുക്കളുണ്ട്. എന്റെ കരിമുറ്റി കോളേജ് സുകുമാരൻ നേരത്തെ വിളിച്ച പുള്ളി നേരത്തെ എന്നെ കടന്നു വെട്ടിക്കളഞ്ഞു. ഞാൻ വിളിച്ചോണ്ട് വന്നപ്പോഴത്തേക്ക് പുള്ളി കയറി ഓവർടേക്ക് ചെയ്തു.
2: ശരി.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു വ്യക്തി ഒരു ദേശത്തെ അടയാളപ്പെടുത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നേരത്തെ പറഞ്ഞതുപോലെ അത് സാർത്ഥകമായ ഒരു കാര്യമാണ്. ഒരു ദേശത്തിൽ ഒരു വ്യക്തി ഒരു സ്ഥാപനത്തിൻ്റെ പേരിൽ അറിയപ്പെടുക, അതെല്ലാവർക്കും അറിയുക എന്ന് പറയുന്നതാണ് ഈ അടയാളപ്പെടുത്തൽ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഒരു വ്യക്തി ഒരു ദേശത്തെ അടയാളപ്പെടുത്തുന്നു. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ അടയാളമാണ്. എപ്പോഴും പറയാറുള്ളത് ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ എന്നാണ്. അതുപോലെ ഇന്ന് വെള്ളനാട് എന്ന ഗ്രാമത്തിൻ്റെ അടയാളമായ നളന്ദ കോളേജിൻ്റെ പ്രിൻസിപ്പാൾ മോഹനൻ നായർ സാറാണ് നമ്മളോടൊപ്പമുള്ളത്. പോക്കുവയിലിൽ അദ്ദേഹത്തോട് നമുക്ക് സംസാരിക്കാം, പാട്ടുകൾ ചോദിക്കാം, സല്ലപിക്കാം. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ.
0: ഹലോ.
1: എന്റെ പേര് ദീപാണ്.
0: ഈ ഒരു കാര്യം പറഞ്ഞോട്ടെ, മറ്റു കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇങ്ങനെ ഒരു ഒരു സ്ത്രീ ശബ്ദത്തിന് വേണ്ടി സത്യം പറഞ്ഞാൽ ഈ പോക്കുവയിൽ ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരി വേഴാമ്പലിനെ പോലെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അതെ. അപ്പോ ഇന്ന് നമ്മളോടൊപ്പം ഉള്ള മോഹൻ സാറാണ് സംസാരിക്കാം, പരിചയപ്പെടുത്തി തന്നെ സംസാരിക്കാം. ഞാൻ പകുതി വെച്ച് നിർത്തിപ്പിച്ചു കളഞ്ഞു. അപ്പൊ സംസാരിക്കണം.
1: ഹലോ.
2: പറയണം പറയണം.
1: സാറിനെ പഠിപ്പിച്ചിട്ടുണ്ട്.
2: സ്ഥലം എവിടെ ദീവ?
1: കർണസായിട്ട് അടുത്ത് തന്നെയാണ്, കല്ലമ്പൊറ്റയിലാണ് എന്റെ വീട്.
2: ആ, അപ്പൊ മനസ്സിലായി എനിക്ക്. രാജേന്ദ്രന്റെ ഒക്കെ ബന്ധു?
1: രാജേന്ദ്രന്റെ സഹോദരിയുടെ മകളാണ്.
2: ആ, മനസ്സിലായി. ആ, പറഞ്ഞോ.
1: എന്റെ ഹസ്ബൻഡ് സ്ഥലം പനക്കോടാണ്. ഇപ്പൊ എനിക്ക് ചെറിയൊരു സർജറി ആയിട്ട് എന്റെ വീട്ടിലുണ്ട്. അപ്പൊ അമ്മ എപ്പോഴും എഫ് എം വെച്ചു ഇവിടെ. കർണസായി എഫ് എം ആണ് ഇവിടെ കണ്ടിന്യൂസ് കേൾക്കുന്നത്. അങ്ങനെ ഇന്നലെ മുതലേ എന്റെ ഇളയ മോൻ എനിക്ക് കൂട്ടിന് ഇവിടെ ഉണ്ട്.

0: ഞാൻ ഈ നമ്പർ സേവ് ചെയ്തിട്ട് വിളിച്ചതും എല്ലാം. അപ്പൊ മിസ്സായി എന്റെ കയ്യിൽ കൊണ്ട് തന്നു, ഇന്നലെ ഞങ്ങൾക്ക് കിട്ടിയില്ല.
1: എന്തായാലും ഭാഗ്യത്തിന് ഇന്ന് കിട്ടി. സന്തോഷം, എനിക്കും സന്തോഷം തന്നെ. പറഞ്ഞു പറ കേക്കണം, പറ.
0: ഞാനിപ്പോ ജീവിക്കാൻ കാര്യം, എന്റെ നാത്തുവിന്റെ മോൾ, ഹസ്ബൻഡിന്റെ ചേച്ചിയുടെ മോന്റെ കല്യാണമാണ് അടുത്ത ഞായറാഴ്ച.
1: എവിടെയാണത്?
0: അത് വെമ്പായത്താണ്. അപ്പൊ അവർക്ക് രണ്ടുപേർക്കും വേണ്ടിട്ടാണ് പാട്ട്
1: ചോദിക്കാന്ന് വിചാരിച്ചു.
0: അവരുടെ പേര് ബിബിൻ എന്നും അവളുടെ പേര് അഞ്ജലി എന്നുമാണ്.
2: ഏതാണ്ട് എല്ലാവരും കല്യാണം വിളിച്ചോലായി.
1: അത്ര ഇഷ്ടമുള്ള പാട്ട് ഏതാണ്?
0: അവർക്ക് ഒരു ആശംസ എന്നുള്ള രീതിയിൽ ഇത്തിരി നാണം തെന്നിൻ കവലിൻ ആ പാട്ടാണ്
2: വിചാരിച്ചു. ന്യൂജനിലെ കുട്ടി പറയാ, എനിക്കാ നാണമോ എന്ന് ചോദിച്ചു.
0: പിന്നെ
1: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും നല്ല പാട്ടാണ്, നല്ല പാട്ട്.
2: എത്ര നാളാണ് ദീപ റെസ്റ്റ് പറഞ്ഞിരിക്കുന്നേ?
0: റെസ്റ്റ് ഒന്നര മാസമെങ്കിലും വേണമെന്നാണ് പറഞ്ഞത്. മക്കൾക്ക് സ്കൂളിൽ പോണേന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ തൽക്കാലം ഇപ്പൊ സർജറി കഴിഞ്ഞ് വ്യാഴാഴ്ച ആയിരുന്നു സർജറി, ശനിയാഴ്ച ഹോസ്പിറ്റലിൽ നിന്ന് വന്നതേ ഉള്ളൂ. അപ്പൊ ഇനി എന്തായാലും ഒരു മാസമെങ്കിലും നിന്നിട്ട് പോവാതെ
2: ഡോക്ടർ പറയുന്ന റെസ്റ്റ് ഒക്കെ എടുക്കണം. ജീവിതത്തിൽ എത്ര തിരക്കുകൾ ഉണ്ടെങ്കിലും ഡോക്ടർ പറയുന്ന റെസ്റ്റ് എടുക്കാതിരിക്കരുത്. ആരോഗ്യമാണ് ഏറ്റവും വലുത്.
1: എന്തായാലും വിളിച്ചതിൽ ഭയങ്കര സന്തോഷം.
2: ഇനിയുള്ള ദിവസങ്ങളിലും കരുണാസായി റേഡിയോ ഒപ്പമുണ്ട്, കൂട്ടായിരിക്കട്ടെ. രാവിലെ തൊട്ട് 11 രാത്രി 11 മണിവരെയും നമ്മൾ കൂടെയുണ്ട് സുഹൃത്തായി. അതെ, എന്തായാലും ഇപ്പൊ മോഹൻ സാറായിട്ട് സംസാരിക്കാൻ പറ്റില്ല, സന്തോഷമുള്ള കാര്യല്ലേ? ഇന്നലെ നടത്തിയാളിത് കേട്ടോണ്ടിരിക്കുന്നുണ്ട്.
1: എന്തായാലും എനിക്കും സന്തോഷം തോന്നി. അവന്തിയായിട്ട് ബന്ധമുള്ള ഒരാളെ വിളിച്ചത്.
2: ശരി ശരി, അപ്പൊ പാട്ടിലേക്ക് പോവാം.

0: കിരണസായി റേഡിയോയുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലാണ്. ഏതാണ്ടൊക്കെ സമയം അവസാനിക്കാറായി വരുന്നു. എത്ര പെട്ടെന്നാണ് സമയം പോയതെന്ന് നോക്കൂ. പാട്ടും വർത്തമാനങ്ങളും സല്ലാപങ്ങളുമായി ഇങ്ങനെ ഇരിക്കുമ്പോൾ സമയം പോകുന്നതറിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് ഈ വൈകുന്നേരം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പഴയ ആളുകൾ വൈകുന്നേരങ്ങളെ കണ്ടിരുന്നത് എന്നുള്ളതും വലിയ സത്യമാണ്. കഠിനമായി അധ്വാനിക്കുകയും കുറച്ചു നേരം വർത്തമാനങ്ങൾ പറയുകയും ഒരു ചായയോ ഒരു കട്ടൻ ചായയോ ആയി ഇങ്ങനെ ഇരിക്കുമ്പോൾ അതൊരു സൗഹൃദത്തിൻ്റെ ഒരു വല്ലാത്ത ഒരു തിരുവരങ്ങായി മാറുന്നു എന്ന് പറയുന്നതിൽ സംശയമൊന്നുമില്ല. പ്രത്യേക പോക്കുവയിലിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് നളന്ദ കോളേജിൻ്റെ പ്രിയപ്പെട്ട പ്രിൻസിപ്പളും അധ്യാപകനുമായ കെ മോഹനൻ നായർ സാറാണ്. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് കേൾക്കാം, നമുക്ക് സംസാരിക്കാം. ഹലോ.
1: ഹലോ.
0: ആ
1: നമസ്കാരം.
0: നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മോഹൻ സാറാണ്. സാറിനോട് പേര് പറഞ്ഞ് പരിചയപ്പെട്ട് സംസാരിക്കുന്ന പരിചയപ്പെടുക എന്നുള്ളതല്ല. അപ്പോൾ സംസാരിക്കാം, സാറിനോട് സംസാരിക്കാം.
1: ഹലോ, നമസ്കാരം സാർ.
2: നമസ്കാരം. നമസ്കാരം.
1: ആളെ മനസ്സിലായി കണ്ടാ ഞാൻ പറഞ്ഞുതരാം. അത്രയും വേണ്ടപ്പെട്ട ഒരാളായിരിക്കും.
2: അതെ.
1: വെള്ളനാട് കണ്ണമ്പള്ളിയിൽ നിന്ന് അനിൽ സാഗര. കേട്ടിട്ടുണ്ടാവും?
2: പിന്നെ കേട്ടിട്ടുണ്ട്. അറിയാം.
1: ഇന്ന് സാറാണ് ഗസ്റ്റ് എന്ന് പറഞ്ഞപ്പോ എത്ര സമയം കൊണ്ട് പരിശ്രമിക്കണം അറിയാം.
2: ശരി, കിട്ടി.
1: അതെ, ലാസ്റ്റ് കോളാണ് തോന്നുന്നത്. ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വിളിക്കുന്നത് 89-ാമത്തെ കോളാണ്.
0: അപ്പൊ 90-ാമത്തെ ഒരു കോൾ വേറൊരാളോട് നമുക്ക് കൊടുക്കേണ്ടി വരും.
1: അത്രയും ഭാഗ്യമാണ്. ഞാൻ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വിളിക്ക കട്ട് ചെയ്ത്
2: വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉപേക്ഷിച്ചില്ലല്ലോ.
1: ഇല്ല, അതെ, ആ ശ്രമം അതാണല്ലോ. പരിശ്രമിച്ചിട്ടില്ല എന്തിനും ഇതിലാക്കുന്നല്ലേ
2: പറഞ്ഞിട്ടുള്ളൂ.
1: സാറെ സുഖമാണല്ലോ. മോൻ
2: സാറിന്
1: നാളാവണം.
2: അത് ശരി. എന്ത് പറ്റും? റോഡിലൊന്നും കേറക്കില്ലേ?
1: ഇല്ല, ഇവിടെ ഇപ്പൊ പ്രവർത്തന മേഖലയുടെ നെടുമങ്ങാടാണ്.
2: അത് ശരി. അതാണ്
1: പൊതുവെ ഇങ്ങനെ എവിടെയും കാണുകയില്ല. കേറ്ററിംഗ് പരിപാടിയാണ് ഇപ്പൊ. അതിന്റെ സാറിനറിയാം, മജിൽ സാറിനറിയാം.
0: അതെ. അല്ല, ഇങ്ങനെ പരസ്പരം പെട്ടെന്ന് പെട്ടെന്ന് കാണാൻ പറ്റാഞ്ഞിട്ടാണ് ഇതുപോലെ റേഡിയോയിലൂടെ ശബ്ദം കേൾപ്പിച്ചു വരുന്നത്. അതുകൊണ്ട് എന്നും കരുണാസായി റേഡിയോട് തികഞ്ഞ കൃതജ്ഞത ഉണ്ടായിരിക്കണം.
1: ഞാനിന്നെ മധു സാറിനെ കാണുന്നത്, ഞാൻ വാക്ക് പറഞ്ഞിരുന്നു സാറിനോട്, എന്റെ ഒരു ഗാനം ഇറങ്ങുന്നുണ്ട്, അന്ന് അത് റിലീസ് ആയതിന് ശേഷം സാറിനെ കാണുള്ളൂ.
0: അതായിട്ടില്ലല്ലോ.
1: ആയി.
0: ആയോ? പിന്നെന്താ വരാഞ്ഞേ? പിന്നെന്താ വരാഞ്ഞേ?
1: രണ്ടേ രണ്ട് ദിവസം, വെള്ളിയാഴ്ച വൈകുന്നേരം രാത്രി 8 മണിക്ക്
0: അത് റിലീസ് ചെയ്തിട്ട് ആദ്യമായി കേൾപ്പിക്കുന്ന നമ്മുടെ റേഡിയോയിലൂടെ ആയിരിക്കും.
1: ആയിരിക്കും. അതാണ് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത്.
0: പിന്നെ
1: അതാ അന്ന് റിലീസിംഗ് ആണ്, 8-ാം തീയതി.
0: അതൊരു പോക്കുവയിൽ നമുക്ക് കേൾപ്പിക്കാം, ഒരു പ്രഭാത നമസ്തെ മലയാളത്തിൽ നമുക്ക് കേൾപ്പിക്കാം.
1: കേട്ടാ കേ, പത്യാണാണല്ലോ.
0: സാറുമായിട്ട് സംസാരിക്കാം.
1: ഓക്കെ സാർ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം?
2: ട്യൂട്ടോറിയൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. പിന്നെ പരീക്ഷയൊക്കെ അടുത്ത സമയമുണ്ട്, നല്ല തിരക്കുണ്ട്. അതിനിടയ്ക്കാണ് ഈ കരുണാസായി റേഡിയോ എനിക്ക് ഭയങ്കര സന്തോഷം. കാര്യം ഇവിടെ സ്റ്റുഡിയോയിൽ നിന്ന് ഇങ്ങനെ നിങ്ങളൊക്കെ കേൾക്കാൻ കഴിയുന്നല്ലോ.
1: കേൾക്കാൻ
2: കഴിയുന്നു, അത് തന്നെ ഒരു ഭാഗ്യം. നിങ്ങൾ തന്നെ പറഞ്ഞില്ലേ കുറെ സമയം കൊണ്ട് ശ്രമിക്കുകയാണ്, അത് തന്നെ വലിയൊരു കാര്യമല്ലേ. അത് തന്നെ, ഇതുപോലെ ശ്രമിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അയ്യോ, അത് വളരെ ഭാഗ്യം, ഭയങ്കര ഭാഗ്യം.
1: നമ്മുടെ നാടിനെ സംബന്ധിച്ച് വെള്ളനാട് കരുണാസായി എന്ന് പറയുമ്പോൾ നമുക്ക് നാട്ടിൽ എവിടെ പോയാലും പറയാം, നമ്മൾ നെഞ്ചിന് വേണ്ടി പറയാം.
2: പിന്നെ എത്രയും ലക്ഷം
1: കരുണാസായി, അതുകൊണ്ട് അതിനെ അഭിമാനിക്കുകയാണ്
2: വെള്ളനാട്ടുകാർക്ക് മൊത്തം അഭിമാനമാണത്.
1: അതെ, അഭിമാനം വെച്ച് നമുക്ക് ആരെ മുമ്പിൽ തല ഉയർത്തി പറയാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ് കരുണാസായി.
0: അനിൽ, നമ്മുടെ റേഡിയോ ദിനം 13-ാം തീയതി ആണെങ്കിലും നമ്മുടെ ആഘോഷം ഫെബ്രുവരി 12-ാം തീയതിയാണ്. റേഡിയോ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ?
1: ഇല്ല സാറേ, കേൾക്കാൻ ഇപ്പോഴത്തെ തിരക്കാണ്.
0: തിരക്ക് എന്നാൽ എന്നാ കേട്ടുകൊള്ളുക, റേഡിയോ ദിനം ഫെബ്രുവരി 13-ാം. പക്ഷെ നമ്മുടെ ആഘോഷം, ശ്രോതാക്കൾക്ക് വേണ്ടി വരിക്കുന്ന ആഘോഷം പിന്നെ ഫെബ്രുവരി 12-ാം തീയതി രാവിലെ 11 മണി മുതലാണ് വരണം. വളരെ വിപുലമായ ആഘോഷമാണ്.
1: നമ്മുടെ
0: പാട്ടുമായി. പിന്നെന്താ പാട്ട് നമുക്ക് കേൾപ്പിക്കണോ അതിനകത്ത്?
1: അത് കേൾക്കണ്ട.
0: വെള്ളനാട് നിന്ന് ഇറങ്ങുന്ന മിക്കവാറും പാട്ടുകളെല്ലാം എനിക്ക് അയച്ചു തരാറുണ്ട്, ഇതിൽ കേൾപ്പിക്കാറുമുണ്ട്. ഇത് നമുക്ക് ഒരു ആമുഖം ഒക്കെ പറഞ്ഞ് നന്നായിട്ടങ്ങ് കേൾപ്പിക്കാം.
1: പുണ്യ മനസ്സല്ലേ?
0: തീർച്ചയായും.
1: നമുക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റില്ലല്ലോ.
2: പറ്റില്ല, പറ്റില്ല.
1: ഇന്നിപ്പോ
2: ആൾക്കാർ കേൾക്കാൻ ഉദ്ദേശിക്കുന്ന പാട്ട് ഏതാണ്? ആൾക്കാരെ കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന പാട്ട്
1: സാർ ഉദ്ദേശിക്കുന്ന ഇന്ന് ഞാൻ
2: ഇപ്പോ ഇപ്പോ ഇപ്പോ ഉള്ള പാട്ട്. ആ
1: സിനിമയിൽ മംഗളങ്ങളായിരുന്നു.
0: ശരത് എന്ന അദ്വിതീയ സംഗീത സംവിധായകന്റെ ഗാനമാണ്. ക്ഷണക്കത്ത് എന്ന സിനിമ എത്ര പേര് കണ്ടെന്നറിയില്ല, പക്ഷെ അതിലെ പാട്ട് എല്ലാവരും എപ്പോഴും എപ്പോഴും എപ്പോഴും കേൾക്കും.
1: അതെ, പാട്ട് അത് ഭയങ്കര ഹിറ്റാണല്ലോ സാർ. ഇന്നും ആയാലും മനസ്സിൽ കിടക്കുന്ന ഒരു പാട്ടാണ്.
0: അപാരമായ സംഗീതം.
1: അതെ, എല്ലാം കൊണ്ടും മാതൃക. പക്ഷെ വാൻവി സാറും എല്ലാം കറക്റ്റാ ചെയ്തിട്ടുണ്ട്.
0: ഇനി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ ക്ഷണക്കത്തിലെ പാട്ടാണെന്ന് അറിഞ്ഞതുകൊണ്ട് ശ്രോതാക്കൾ പറയും, നിങ്ങൾ നിർത്തും, ഞങ്ങൾ പാട്ട് കേൾക്കട്ടെ എന്ന് പറയും.
1: ഓക്കെ, മോഹൻ സാറിന് നന്ദി.
2: ശരി ശരി, സന്തോഷം.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിൽ ബുധനാഴ്ച ഇന്ന് നമ്മളോടൊപ്പം സംസാരിക്കുകയും സല്ലപിക്കുകയും പാട്ടുകൾ കേൾക്കുകയും ഒപ്പമുണ്ടായിരിക്കുകയും ചെയ്തത് നളന്ദ കോളേജിന്റെ പ്രിയപ്പെട്ട അധ്യാപകനും പ്രിൻസിപ്പാളുമായിരുന്ന കെ മോഹനൻ നായർ സാറാണ്. ശ്രോതാക്കള് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചു. അതിൽ ഏറ്റവും പ്രധാനമായി സാറിനോട് സംസാരിച്ചപ്പോൾ 47 വർഷം ഒരു അധ്യാപകനായിരിക്കുക, പ്രിൻസിപ്പളായിരിക്കുക, ഒരു പാരലൽ കോളേജിന്റെ നടത്തിപ്പുകാരനായിരിക്കുക എന്ന് പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ പോലും നമുക്കത് വിസ്മയകരമാണ് എന്നുള്ളത് ഒരു അതിശയോക്തിയുമില്ലാതെ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. കാരണം ഒരു കാലഘട്ടത്തിലെ വിദ്യാഭ്യാസ രീതികളും ഒക്കെ മാറി മറിഞ്ഞു. കുട്ടികൾക്കൊട്ടും സമയമില്ലാതെയായി. ഓരോ വിഷയത്തിനും ഓരോ ട്യൂഷൻ എന്ന രീതിയിലേക്ക് കുട്ടികളും രക്ഷാകർത്താക്കളും അതിനനുസരിച്ച് മാറുമ്പോഴും ഈ പുതിയ കാലത്ത് ഒത്തിരിയേറെ വിദ്യാർത്ഥികളുമായി ഒരു പാരലൽ കോളേജ് സജീവമായിരിക്കുക എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ അതൊരു ഗ്രാമത്തിൻ്റെ മുഖമുദ്രയാണ് അല്ലെങ്കിൽ അടയാളമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും ഒരു ദേശത്തെ ഒരു സ്ഥാപനം കൊണ്ട് അടയാളപ്പെടുത്തുമ്പോൾ ആ വ്യക്തിയും സ്വാഭാവികമായി അടയാളപ്പെടുകയാണ് എന്നുള്ളതാണ്. ഈ വർത്തമാനം തുടങ്ങുന്നതിന് മുമ്പ് സാറുമായുള്ള സ്വകാര്യ സംഭാഷണത്തിൽ ഞാൻ പറയുകയുണ്ടായി, ഒരുപക്ഷെ ശ്രോതാക്കൾ വിളിക്കുന്ന ശ്രോതാക്കൾക്ക് എല്ലാവർക്കും സാറിൻ്റെ സ്ഥാപനവും സാറും സുപരിചിതനാണ്, പക്ഷെ വിളിക്കുന്ന എല്ലാവരെയും സാറിന് ഒരുപക്ഷെ പരിചയമുണ്ടാവുക ഇല്ല എന്ന് പറയുകയുണ്ടായി. നമ്മളറിയാതെ നമ്മളെ എല്ലാവർക്കും അറിയുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അടയാളപ്പെടുത്തൽ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു സന്തോഷവും അതിൻ്റെ ഒരു ഹൃദ്യതയും ഇന്നത്തെ പ്രത്യേക പോക്കുവയലിനുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പോക്കുവയലിൻ്റെ ഏതാണ്ട് പരിസമാപ്തി കുറിക്കാനുള്ള സമയമാകുന്നു. നമ്മുടെ മുമ്പിൽ മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റൊരു ശ്രോതാവുമായി സംസാരിക്കാനുള്ള സമയം തീർച്ചയായിട്ടും നമ്മുടെ മുമ്പിലില്ല. എങ്കിൽ പോലും ഞാൻ ഇത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് മോൻ സാറിനോട് ഈ ട്യൂട്ടോറിയൽ കോളേജ് 47 വർഷം ഇങ്ങനെ തുടരാനുള്ള ഒരനുഭവം നമുക്ക് പറഞ്ഞു കേട്ടുകൊണ്ട് ഒരു പാട്ടിലൂടെ ഇത് അവസാനിപ്പിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സാർ, 47 വർഷം എന്ന് പറയുന്നത് ഒട്ടും ചെറിയതോ നിസ്സാരമോ ആയ ഒരു കാര്യമല്ല. സാർ അതിനെ വ്യക്തിജീവിതവുമായി ബന്ധപ്പെട്ട് എങ്ങനെ നോക്കിക്കാണുന്നു?
1: ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം, നല്ല ആരോഗ്യമുള്ള കാലം അത്രയും ഈ സ്ഥാപനത്തിന് വേണ്ടി തന്നെയാണ് ചെലവഴിച്ചത്. അപ്പോൾ രാവിലെ സ്ഥാപനത്തിൽ വന്നു കഴിഞ്ഞാലും രാത്രി വീട്ടിൽ പോയാൽ പോലും സ്ഥാപനത്തെക്കുറിച്ചുള്ള ചിന്തയാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ സ്ഥാപനത്തിൽ അടുത്ത ദിവസം എങ്ങനെ ചിട്ടപ്പെടുത്താം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഏതൊക്കെ സ്റ്റാഫിനെ നമ്മൾ ശ്രദ്ധിക്കണം, ഏതൊക്കെ കുട്ടികളെ ശ്രദ്ധിക്കണം, ഇങ്ങനെ വ്യക്തിപരമായ ശ്രദ്ധകളെല്ലാം എല്ലാ കാര്യങ്ങളിലും പേരൻസിനെ ഡയറക്റ്റായിട്ട് പേരൻസായിട്ട് ബന്ധപ്പെടാറുണ്ട്. അതിലൂടെ കുട്ടികളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്ഥാപനം മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഒരു ടൈം ടേബിൾ പോലെ തയ്യാറാക്കിയാണ് ഓരോ ദിവസവും ഞാൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയം മുതൽ തന്നെ ഈ ട്യൂട്ടോറിയലും പഠിപ്പിച്ച് തുടങ്ങിയതാണ്. അതൊരു ഡിഗ്രിയെല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ ഫുൾ ടൈം ട്യൂട്ടോറിലോട്ട് നിന്നു. സർക്കാർ ജോലിയിലോട്ടൊക്കെ ശ്രമിച്ചെങ്കിൽ പോലും ഇഷ്ടപ്പെട്ട ജോലിയിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. അപ്പം അതുകൊണ്ട് ട്യൂട്ടോറിയൽ ഫീൽഡ് തന്നെ മുമ്പോട്ട് പോയതാണ്. ഇപ്പോൾ ട്യൂട്ടർ ഫീൽഡ് പോയതുകൊണ്ട് ഇപ്പോൾ ഉള്ള നേട്ടമെന്ന് പറഞ്ഞാൽ എൻ്റെ റിട്ടയർമെൻറ്റ് ഞാൻ തന്നെ തീരുമാനിക്കേണ്ടി വരുന്നു. അങ്ങനെ റിട്ടയർമെൻറ്റ് എനിക്കില്ല. ഇപ്പം ഞാൻ പഠിപ്പിച്ച കുട്ടികൾ വരെ ഇപ്പോൾ റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് നിൽക്കുന്നവരുണ്ട്. എൻ്റെ കൂടെ പഠിച്ചവർക്കൊക്കെ എന്നെ കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. കാര്യം അവർ സർക്കാർ സർവീസിൽ ഇരുന്ന സമയത്ത് അവർ വിചാരിച്ചവരാണ് ഏറ്റവും ടോപ്പിലേക്കുന്നവർ. പക്ഷെ അത് കഴിഞ്ഞ് അവർ റിട്ടയറായപ്പോഴും ഞാൻ ലൈവായിട്ട് ഫീൽഡ് തന്നെ ഉണ്ട്. അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യമാണ്. ഒരു പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് സർക്കാർ ജോലി കിട്ടാതിരുന്നതായിരിക്കാം ഞാൻ ഈ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു സ്ഥാപനവുമായിട്ട് എത്രയോ കുട്ടികൾക്ക് ഒരു സംരക്ഷണമായിട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞത് എന്നാണ് എൻ്റെ പ്രതീക്ഷ.
0: വലിയ സന്തോഷം സാർ. ഇതാണ് അതിൻ്റെ സജീവത്വം എന്ന് പറയുന്നത്. ഇതാണ് പെട്ടെന്ന് സാറ് പറഞ്ഞു വന്നപ്പോഴത്തേക്കും നാളെ ആ നളന്ദയിൽ എന്ത് ചെയ്യാം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഉറങ്ങുന്നതും രാവിലെ ഉണരുന്നത് നളന്ദയിൽ പുതിയതായി എന്ത് ചെയ്യാം എന്ന് ആലോചിച്ചുകൊണ്ടാണെന്ന് പറയുമ്പോൾ ഒരു സിനിമയിലെ ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഉദയൻ ഒരു കാമുകയുള്ളൂ, അത് സിനിമയാണ്. ഉദയൻ ഒരു ഭാര്യയുള്ളൂ, അതും സിനിമയാണ് എന്ന് പറയുന്ന ഒരു ഡയലോഗാണ്. ഉദയനാണ് താരം എന്ന ചലച്ചിത്രത്തിലൊരു ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത്. സാർ പറയുമ്പോൾ എനിക്കും അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ കഴിയുന്നു. കരുണാസായിൽ നാളെ രാവിലെ എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഉറങ്ങുന്നതും ഇന്ന് എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഉണരുന്നതും എന്ന് പറയുന്നത് സമാനുഭാവം എന്ന് പറയുന്ന അറിയുന്നത് എന്തുകൊണ്ടെന്നോ സഖി, ഞാനും ഇതുപോലെ രാത്രി മഴ പോലെ എന്ന് സുഗതകുമാരി പറയുമ്പോൾ അത് സമാനുഭാവത്വമാണ്. എന്തായാലും ഇത്രയും നേരം നമുക്ക് പരസ്പരം സല്ലപിക്കാൻ പറ്റി, ശ്രോതാക്കളുമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റി. അവരുടെ ഉച്ച നേരത്തെ, അവരുടെ പോക്കുവയിൽ നേരത്തെ നമുക്കിങ്ങനെ പാട്ടുകളാൽ സമ്പന്നമാക്കാൻ കഴിഞ്ഞതിൽ ഏറ്റവും സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ സാറ് ഇന്നത്തെ ഈ ആതിഥ്യത്തെ ഹൃദ്യമായി കരുണാസായി ഓർക്കുന്നു, അടയാളപ്പെടുത്തുന്നു. വളരെ സന്തോഷത്തോടുകൂടി ഇന്നത്തെ പോക്കുവയലിൽ നിന്ന് നമുക്ക് വിട പറയാം. വളരെ സന്തോഷം സാർ.
1: പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്കുള്ള സന്തോഷവും പ്രത്യേകിച്ച് അറിയിക്കുന്നു.
0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പോക്കുവെയിൽ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത ബുധനാഴ്ച പ്രത്യേക പോക്കുവെയിലുമായി നമുക്ക് വീണ്ടും കേൾക്കാം. അതുവരെ ശുഭ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. സ്വരമാണ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കേരളത്തിൻ്റെ ഇതിഹാസം.
1: ചരിത്രം എല്ലായ്പ്പോഴും വലിയ കൊട്ടാരങ്ങളുടെയും യുദ്ധഭൂമികളുടെയും രാജമന്ദിരങ്ങളുടെയും കഥകൾ മാത്രമല്ല പറയുന്നത്. ചിലപ്പോൾ ഒരു പഴയ കിണറും ഒരു തകർന്ന മതിലും കാലപ്പഴക്കത്തിൽ മണ്ണിനടിയിലായ ഒരു ചെങ്കല്ല് പോലും ഒരു നാടിന്റെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്രം നമ്മോട് സംസാരിക്കും. അത്തരമൊരു മൗനസാക്ഷിയാണ് മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പിൽ ഇന്നും നിലകൊള്ളുന്ന വലിയ കിണർ. പുറമേ നോക്കുമ്പോൾ അതൊരു പഴയ ഗ്രാമകിണർ മാത്രമാണെന്ന് തോന്നാം. എന്നാൽ അതിന്റെ ചുറ്റുമുള്ള മണ്ണിനടിയിൽ ഒളിഞ്ഞിരിക്കുന്നത് മധ്യകാല കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ നിർണായകമായൊരു അധ്യായമാണ്. പ്രാദേശിക പാരമ്പര്യവും ചരിത്ര ഗവേഷകരുടെ നിരീക്ഷണങ്ങളും അനുസരിച്ച് പിന്നീട് കൊച്ചി രാജവംശമായി വളർന്ന പെരുമ്പടപ്പ് സ്വരൂപത്തിന്റെ ആദ്യകാല ആസ്ഥാനവുമായി ഈ പ്രദേശത്തിന് അടുത്ത ബന്ധമുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. മധ്യകാല കേരളത്തിലെ ശക്തമായ രാജവംശങ്ങളിലൊന്നായിരുന്നു പെരുമ്പടപ്പ് സ്വരൂപം. ഇന്നത്തെ മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പായിരുന്നു അവരുടെ ആദ്യകാല അധികാര കേന്ദ്രമെന്നാണ് നിരവധി ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ 14 നൂറ്റാണ്ടിൽ കോഴിക്കോട്ടെ സാമൂതിരിയുടെ ശക്തി വർദ്ധിച്ചതോടെ പെരുമ്പടപ്പ് സ്വരൂപത്തിന് സ്വന്തം ദേശം ഉപേക്ഷിക്കേണ്ടി വന്നു. ആക്രമണങ്ങളെയും രാഷ്ട്രീയ സമ്മർദ്ദത്തെയും തുടർന്ന് അവർ തെക്കോട്ട് നീങ്ങി. ആദ്യം മഹോദയപുരം കേന്ദ്രീകരിച്ചും പിന്നീട് പോർച്ചുഗീസുകാരുമായി സഖ്യമുണ്ടാക്കി കൊച്ചിയെ തലസ്ഥാനമാക്കിയും അവർ തങ്ങളുടെ ഭരണാധികാരം പുനഃസ്ഥാപിച്ചു. പിന്നീട് ചരിത്രത്തിൽ പ്രസിദ്ധമായ കൊച്ചി രാജവംശം രൂപം കൊള്ളുന്നത് ഈ രാഷ്ട്രീയ യാത്രയുടെ തുടർച്ചയായിട്ടാണ്. ഈ ചരിത്രയാത്രയുടെ ആദ്യ അധ്യായങ്ങൾ എഴുതപ്പെട്ട മണ്ണാണ് പെരുമ്പടപ്പ്. ആ ഓർമ്മകളുടെ നിശബ്ദ സാക്ഷിയായി ഇന്നും ഈ വലിയ കിണർ നിലകൊള്ളുന്നു. ഏകദേശം 8.5 മീറ്റർ വ്യാസമുള്ള ഈ കിണർ മധ്യകാല കേരളത്തിലെ ജലസംരക്ഷണ സാങ്കേതിക വിദ്യയുടെ അതുല്യ മാതൃകയാണ്. പൂർണമായും ചെങ്കല്ലുകൾ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇന്നത്തെ പോലെ സിമന്റോ കോൺക്രീറ്റോ ഇല്ലാതിരുന്ന കാലത്ത് വലിയ ചെങ്കല്ലുകൾ അതീവ കൃത്യതയോടെ അടുക്കി വെച്ച് നിർമ്മിച്ച ഈ കിണർ ശില്പികളുടെ എഞ്ചിനീയറിംഗ് മികവിന്റെ തെളിവുകൂടിയാണ്. നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഈ നിർമ്മിതി നിലനിൽക്കുന്നത് അതിന്റെ ഗുണനിലവാരം വ്യക്തമാക്കുന്നു. ഈ ചരിത്ര സ്മാരകം ഇന്ന് നമ്മൾ കാണുന്ന രൂപത്തിൽ നിലനിൽക്കാൻ കാരണമായത് നാട്ടുകാരുടെ ശക്തമായ ഇടപെടലാണ്. 2005 ഒരു സ്വകാര്യ റിയൽ എസ്റ്റേറ്റ് പദ്ധതിയുടെ ഭാഗമായി ഈ കിണർ മണ്ണും മാലിന്യവും നിറച്ച് നികത്താൻ ശ്രമം നടന്നിരുന്നു. എന്നാൽ പ്രദേശവാസികൾ അതിനെ ശക്തമായി എതിർത്തു. ചരിത്രബോധമുള്ള നാട്ടുകാരുടെ സമരം ഒടുവിൽ വിജയിച്ചു. തുടർന്ന് കേരള പുരാവസ്തു വകുപ്പ് സ്ഥലം ഏറ്റെടുത്ത് ശാസ്ത്രീയമായ ഖനനവും സംരക്ഷണ പ്രവർത്തനങ്ങളും ആരംഭിച്ചു. വർഷങ്ങളോളം നീണ്ടുനിന്ന പുനരുദ്ധാരണത്തിനിടെ ഏകദേശം 3500 ചെങ്കല്ലുകൾ ഉപയോഗിച്ചാണ് തകർന്ന ഭാഗങ്ങൾ പഴയ മാതൃകയിൽ പുനർനിർമ്മിച്ചത്. ഖനനത്തിനിടെ പുരാതന മൺപാത്രങ്ങളുടെ അവശിഷ്ടങ്ങളും ജലസ്രോതസ്സുകളിൽ ഉപയോഗിച്ചിരുന്ന നെല്ലിപ്പലകയും കണ്ടെത്തിയിരുന്നു. ഈ കണ്ടെത്തലുകൾ കിണറിന്റെ പുരാതനതയും ചരിത്ര പ്രാധാന്യവും കൂടുതൽ ശക്തിപ്പെടുത്തുന്നവയാണ്. എന്നാൽ ചരിത്രത്തിന്റെ സത്യസന്ധത ആവശ്യപ്പെടുന്നൊരു കാര്യം ഇവിടെ പ്രത്യേകം പറയേണ്ടതുണ്ട്. ഈ കിണർ പെരുമ്പടപ്പ് രാജകൊട്ടാരത്തിനകത്തുള്ള കിണറായിരുന്നു എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന പുരാവസ്തു തെളിവുകൾ ഇതുവരെ ലഭിച്ചിട്ടില്ല. രാജമുദ്രകൾ, നാണയങ്ങൾ, ശാസനങ്ങൾ, കൊട്ടാരാവശിഷ്ടങ്ങൾ തുടങ്ങിയ നിർണായക തെളിവുകളൊന്നും ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടില്ല. ഇതുകൊണ്ടുതന്നെ ചരിത്രകാരന്മാർ ഇതിനെ ഒരു ശക്തമായ സാധ്യത എന്ന നിലയിലാണ് വിലയിരുത്തുന്നത്. എന്നിരുന്നാലും പ്രാദേശിക പാരമ്പര്യവും ചരിത്രരേഖകളും ചേർന്ന് നോക്കുമ്പോൾ ഈ പ്രദേശം പെരുമ്പടപ്പ് സ്വരൂപത്തിന്റെ ആദ്യകാല അധികാര കേന്ദ്രമായിരിക്കാമെന്ന വാദത്തിന് ഗണ്യമായ പിന്തുണ ലഭിക്കുന്നു. ഒരു സാധാരണ ഗ്രാമകിണർ പോലും ചരിത്രത്തിന്റെ എത്ര വലിയ കഥകൾ പറയുമെന്നതിന് ഉത്തമ ഉദാഹരണമാണ് പെരുമ്പടപ്പിലെ വലിയ കിണർ. അത് വെറുമൊരു ജലസ്രോതസ്സല്ല, ഒരു രാജവംശത്തിന്റെ ഓർമ്മയും ഒരു നാടിന്റെ രാഷ്ട്രീയ പരിണാമത്തിന്റെ സാക്ഷ്യവും കേരളത്തിന്റെ മധ്യകാല സംസ്കാരത്തിന്റെ ജീവനുള്ള രേഖയുമാണ്. ചരിത്രം എല്ലായ്പ്പോഴും പുസ്തകങ്ങളുടെ താളുകളിൽ മാത്രമല്ല ജീവിക്കുന്നത്. ചിലപ്പോൾ ഇത്തരത്തിലുള്ള മൗനസ്മാരകങ്ങളിലൂടെയും നമ്മെ തേടിയെത്തും. അവയെ സംരക്ഷിക്കുന്നത് പഴയ കല്ലുകളെ സംരക്ഷിക്കലല്ല, നമ്മുടെ സ്വന്തം ഭൂതകാലത്തെയും സാംസ്കാരിക സ്വത്വത്തെയും വരും തലമുറകൾക്കായി കാത്തുസൂക്ഷിക്കലാണ്.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കേരളത്തിന്റെ ഇതിഹാസം.
3: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

താരല്ലമ്മേ വിധിയാൻ അത് അനുഭവിക്കണം. വലതി പുറപ്പെടാൻ ഒരുങ്ങിക്കോളൂ. എങ്ങോട്ടാന്നറിയില്ല, പോണം. ഇനി എന്റെ ആവശ്യമില്ല ഇവിടെ, ഞാൻ ആരും ഇല്ല ഇവിടെ. അമ്മയ്ക്ക് വരാം, പക്ഷേ ഇപ്പോഴല്ല, ഒരിക്കൽ അമ്മയുടെ വേണം. അല്ലെങ്കിൽ ശോഭ ഒറ്റയ്ക്കാവില്ലേ? അമ്മ സമാധാനിക്കും, ഒക്കെ ശരിയാവും. വേണം, ഇനി ഒട്ടും വൈകണ്ട.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: പതിനെട്ടാം നൂറ്റാണ്ടിന്റെ പകുതിയിൽ പെൻസിൽവാനിയയിലെ എണ്ണപ്പാടങ്ങളിൽ നിന്ന് തുടങ്ങി ഇന്നത്തെ ആധുനിക വീടുകളിലെ ഡ്രസ്സിംഗ് ടേബിളുകളിൽ വരെ എത്തി നിൽക്കുന്ന വാസലിന്റെ ചരിത്രം ശാസ്ത്രീയ നിരീക്ഷണത്തിന്റെയും വിപ്ലവകരമായ മാർക്കറ്റിംഗിന്റെയും അതിശയകരമായൊരു കഥയാണ്. 1859 റോബർട്ട് ചീസ്ബ്രോ എന്ന 22-കാരനായ കെമിസ്റ്റ് എണ്ണപ്പാടങ്ങൾ സന്ദർശിക്കുമ്പോൾ ഡ്രില്ലിംഗ് മെഷീനുകളിൽ പറ്റിപ്പിടിച്ച് യന്ത്രങ്ങളുടെ വേഗത കുറയ്ക്കുന്ന തൊഴിലാളികൾ റോഡ് വാക്സ് എന്ന് വിളിച്ച് ശപിച്ചിരുന്ന ഒരു കറുത്ത മെഴുക് പദാർത്ഥമാണ് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഒരു വലിയ ശല്യമായി മറ്റുള്ളവർ കരുതിയ ഈ പദാർത്ഥത്തെ എണ്ണപ്പാടങ്ങളിലെ തൊഴിലാളികൾ തങ്ങളുടെ കൈകളിലെ കഠിനമായ മുറിവുകളിലും പൊള്ളലുകളിലും പുരട്ടുന്നതായും അത്ഭുതകരമെന്ന് പറയട്ടെ, ആ മുറിവുകൾ അണുബാധയേൽക്കാതെ വളരെ വേഗത്തിൽ ഉണങ്ങുന്നതായും അദ്ദേഹം മനസ്സിലാക്കി. ഈയൊരു സൂക്ഷ്മ നിരീക്ഷണമാണ് ചീസ്ബ്രോയെ ആ മെഴുക് തന്റെ ലബോറട്ടറിയിൽ എത്തിച്ച് വർഷങ്ങൾ നീണ്ട ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് വിധേയമാക്കാൻ പ്രേരിപ്പിച്ചത്. ഒടുവിൽ ആ കറുത്ത അവശിഷ്ടത്തിൽ നിന്ന് സുതാര്യവും മണമില്ലാത്തതുമായ ഒരു ജെല്ലി വേർതിരിച്ചിരിക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചു. ചരിത്രത്തെ മാറ്റിമറിച്ച പെട്രോളിയം ജെല്ലിയുടെ ജനനമായിരുന്നു അത്. ജർമ്മൻ ഭാഷയിലെ വെള്ളം എന്നർത്ഥം വരുന്ന വാസർ, ഗ്രീക്ക് ഭാഷയിലെ എണ്ണ എന്നർത്ഥമുള്ള എലയോൺ, ഈ വാക്കുകൾ കൂട്ടിച്ചേർത്ത് അദ്ദേഹം തന്റെ പുതിയ ഉൽപ്പന്നത്തിന് വാസലീൻ എന്ന് നാമകരണം ചെയ്യുകയും 1872 ഇതിന്റെ പേറ്റന്റ് സ്വന്തമാക്കുകയും ചെയ്തു. ഒരു ഉൽപ്പന്നം കണ്ടുപിടിക്കുന്നതിനേക്കാൾ അതിനെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു ചീസ്ബ്രോ നേരിട്ട അടുത്ത വലിയ വെല്ലുവിളി. ഇതിനായി ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള അതിസാഹസികമായ മാർക്കറ്റിംഗ് തന്ത്രങ്ങളാണ് അദ്ദേഹം പുറത്തെടുത്തത്. ന്യൂയോർക്കിന്റെ തെരുവുകളിൽ കുതിരവണ്ടിയിൽ സഞ്ചരിച്ച് ജനങ്ങളെ കൂട്ടിയ ശേഷം എല്ലാവരും നോക്കി നിൽക്കെ അദ്ദേഹം തന്റെ കൈകളിൽ ആസിഡ് ഒഴിക്കുകയോ അല്ലെങ്കിൽ കത്തികൊണ്ട് ആഴത്തിൽ മുറിവേൽപ്പിക്കുകയോ ചെയ്യുമായിരുന്നു. തുടർന്ന് ചോരയൊലിക്കുന്ന ആ മുറിവുകളിൽ വാസലിൻ പുരട്ടുകയും ദിവസങ്ങൾക്കുള്ളിൽ അത് സുരക്ഷിതമായി ഉണങ്ങുന്നത് ജനങ്ങൾക്ക് നേരിട്ട് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. കൺമുന്നിൽ നടന്ന ഈ ലൈവ് ഡെമോൺസ്ട്രേഷൻ ജനങ്ങളെ ആകെ അത്ഭുതപ്പെടുത്തി. ഇതിനോടൊപ്പം തന്നെ ലക്ഷക്കണക്കിന് ചെറിയ സാമ്പിളുകൾ സൌജന്യമായി വീടുകൾ എത്തിച്ചു നൽകാനും അദ്ദേഹം തയ്യാറായി. പണം കൊടുത്തു വാങ്ങുന്നതിന് മുൻപ് തന്നെ ഉൽപ്പന്നത്തിന്റെ ഗുണമേന്മ നേരിട്ടറിയാൻ ഉപഭോക്താക്കൾക്ക് അവസരം നൽകിയ ഈ ഫ്രീ സാമ്പിളിംഗ് രീതി വാസലിനെ പെട്ടെന്ന് തന്നെ ജനപ്രിയമാക്കി മാറ്റി. ഒന്നാം ലോകമഹായുദ്ധകാലം വന്നതോടെ കടുത്ത തണുപ്പിലും യുദ്ധക്കളങ്ങളിലും പെട്ടുപോയ സൈനികരുടെ പൊള്ളലുകൾക്കും ചർമ്മരോഗങ്ങൾക്കും ഒരു വലിയ മെഡിക്കൽ അത്ഭുതമായി വാസലിൻ മാറി. മുറിവുകൾക്ക് മുകളിൽ ഒരു സുരക്ഷാ കവചം തീർത്ത് വായുവിലൂടെയുള്ള അണുബാധ തടയാനും ചർമ്മത്തിലെ ഈർപ്പം നിലനിർത്താനുമുള്ള ഇതിന്റെ സവിശേഷതയാണ് യുദ്ധരംഗത്തും ഇതിനെ അത്യന്താപേക്ഷിതമാക്കിയത്. കാലക്രമത്തിൽ കേവലം ഒരു മുറിവുണക്കൽ മരുന്ന് എന്നതിനപ്പുറം സൗന്ദര്യ സംരക്ഷണ രംഗത്തെ ഒഴിച്ചുകൂടാനാകാത്ത ഒരു ഘടകമായി വാസലിൻ രൂപാന്തരപ്പെട്ടു. ഈ ബ്രാൻഡിന്റെ അപാരമായ ബിസിനസ് സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് 1987 ആഗോള വമ്പന്മാരായ യൂണിലിവർ കമ്പനി വാസലിനെ ഏറ്റെടുത്തു. ചുണ്ടിലെ വിള്ളലുകൾ മാറ്റുന്നത് മുതൽ കുഞ്ഞുങ്ങളുടെ മൃദുലമായ ചർമ്മ സംരക്ഷണം വരെ എന്തിനും ഏതിനും ഉപയോഗിക്കാവുന്ന വിശ്വാസ്യതയോടെ വാസലിൻ ഓരോ കുടുംബത്തിന്റെയും പാരമ്പര്യത്തിന്റെ ഭാഗമായി മാറി. ഇന്ന് സാധാരണ പെട്രോളിയം ജെല്ലിയിൽ തുടങ്ങി ബോഡി ലോഷനുകൾ, ലിപ് കെയറുകൾ, ആന്റി ഏജിംഗ് ക്രീമുകൾ എന്നിങ്ങനെ 50-ലധികം വ്യത്യസ്ത ഉൽപ്പന്നങ്ങളുമായി ലോകമെമ്പാടുമുള്ള ചർമ്മ സംരക്ഷണ വിപണിയിൽ വാസലിൻ തന്റെ ആധിപത്യം തുടർന്നുകൊണ്ടേയിരിക്കുന്നു.
1: കൗതുകരസങ്ങൾ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പണമല്ല നിങ്ങളുടെ ലക്ഷ്യമെന്ന് ഉറച്ചു വിശ്വസിക്കുക. നിങ്ങളുടെ സ്വപ്നം, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ പാഷൻ, അതിനോടുള്ള ആത്മാർത്ഥമായ സ്നേഹം, അതിനെ വിടാതെ മുറുകെ പിടിക്കുക. പണം നിങ്ങളെ തേടി വരുമെന്നതിൽ സംശയമില്ല. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശാസ്ത്ര കൗതുകം.
1: ഭൂമിയിൽ നിന്ന് കോടിക്കണക്കിന് കിലോമീറ്ററുകൾ അകലെ ശനിഗ്രഹത്തെ വലം വയ്ക്കുന്ന 80-ലധികം ഉപഗ്രഹങ്ങളിൽ വച്ച് ഏറ്റവും വിസ്മയകരമായ ഒന്നാണ് ടൈറ്റൻ. സൗരയൂഥത്തിൽ തന്നെ രണ്ടാമത്തെ വലിയ ഉപഗ്രഹമായ ടൈറ്റന്റെ യഥാർത്ഥ സവിശേഷത അതിന്റെ വലിപ്പത്തിലല്ല,

0: എന്നാണ് ശാസ്ത്രജ്ഞർ ഉറച്ചു വിശ്വസിക്കുന്നത്. അമോണിയ കലർന്ന ദ്രാവക രൂപത്തിലുള്ള വെള്ളമായിരിക്കാം ഇതെന്നാണ് നിഗമനം. ഉപരിതലത്തിലെ മിഥേൻ തടാകങ്ങൾക്കും താഴെയുള്ള ഈ അദൃശ്യ ജലാശയത്തിനിടയിൽ ജീവന്റെ കണികകൾ ഉണ്ടാകാനുള്ള സാധ്യത ഗവേഷകർ തള്ളിക്കളയുന്നില്ല. ഏകദേശം 400 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി ഉത്ഭവിച്ച കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നുവോ അതിന് സമാനമായ രാസഘടനയിലാണ് ഇന്നത്തെ ടൈറ്റൻ സ്ഥിതി ചെയ്യുന്നത്. ഈ നിഗൂഢതകൾ നേരിട്ട് കണ്ട് ചുരുളഴിക്കുന്നതിനായി 2028 നാസ ഡ്രാഗൺ ഫ്ലൈ എന്നൊരു റോബോട്ടിക് റോട്ടർ ക്രാഫ്റ്റ് ടൈറ്റനിലേക്ക് അയക്കാൻ തയ്യാറെടുക്കുകയാണ്. ഡ്രോൺ വിമാനത്തിന് സമാനമായ ഈ പേടകം ടൈറ്റന്റെ അന്തരീക്ഷത്തിലൂടെ പറന്നു നടന്ന് അവിടുത്തെ കാലാവസ്ഥയെക്കുറിച്ചും ജീവന്റെ സാന്നിധ്യത്തെക്കുറിച്ചും വിപ്ലവകരമായ പഠനങ്ങൾ നടത്തും. ഭാവിയിൽ മനുഷ്യരാശിയുടെ ബഹിരാകാശ അന്വേഷണങ്ങളിൽ ഏറ്റവും നിർണായകമായ പല ഉത്തരങ്ങളും അത്ഭുതകരമായ അറിവുകളും നൽകാൻ കെൽപ്പുള്ള ഒരു വിസ്മയ ലോകമായി ടൈറ്റൻ ഇന്നും ശാസ്ത്രലോകത്തിന് മുന്നിൽ നിലകൊള്ളുന്നു.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശാസ്ത്ര കൗതുകം.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണ സൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണ സൈ റേഡിയോ 91.2.

0: ബട്ടല്ല ഐസ്ക്രീം, ബന്ധങ്ങളിലെ ബുദ്ധിമുട്ട് അലിഞ്ഞു തീരാൻ തണുപ്പിന്റെ മാധുര്യവുമായി ബട്ടല്ല ഐസ്ക്രീം പുളിയറക്കോണം. ഹോൾസെയിലിനും റീറ്റെയിലിനും എന്തിന് ഹോം ഡെലിവറിക്കുമായി വിളിക്കാം 9895381668. ബട്ടല്ല ഐസ്ക്രീം.
1: പോക്കുവെയിൽ, പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർട്ടുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ, വെയിൽ പ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം കേൾക്കാം. പോക്കുവെയിൽ ചൊവ്വ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: പ്രബോധന ചിന്ത.
1: പതിപൂജികയുടെ കഥ. ശ്രാവസ്തിയിൽ തങ്ങുന്ന കാലത്ത് പതിപൂജിക എന്ന സ്ത്രീയുടെ ചരിത്രം ആസ്പദമാക്കി ഭഗവാൻ അരുളിയത്. ശ്രാവസ്തിയിലെ ഭേദപ്പെട്ട കുടുംബത്തിലെ സുശീലയും ഔദാര്യവതിയുമായ വീട്ടമ്മയായിരുന്നു പതിപൂജിക. അവൾ ബുദ്ധഭിക്ഷുക്കൾക്ക് അന്നവും വസ്ത്രവും ദാനം ചെയ്യുക പതിവായിരുന്നു. ആശ്രമത്തിൽ പോയി സ്ഥലം വെടിപ്പാക്കുക, ജലം സംഭരിച്ചു വയ്ക്കുക മുതലായ സേവനങ്ങളും ചെയ്തു പോന്നു. പതിപൂജികയ്ക്ക് തന്റെ മുജ്ജന്മത്തെക്കുറിച്ച് അറിയാമായിരുന്നു. അവൾ താവതിസ്മ എന്ന ദേവലോകത്തിലെ മാലാഭാരി എന്ന ദേവന്റെ പത്നിമാരിൽ ഒരാളായിരുന്നു. ഒരു നാൾ ഉദ്യാനത്തിൽ പൂക്കൾ പറിച്ച് രസിക്കുമ്പോൾ പതിപൂജിക ഒരു തീനാളം പോലെ താഴേക്ക് വീണ് അപ്രത്യക്ഷമായി. അവൾ ശ്രാവസ്തിയിലെ ഒരു ഉന്നത കുലത്തിൽ പിറന്നു വളർന്നു. വിവാഹിതയായി, നാലു മക്കളായി. ദാനങ്ങൾ ചെയ്യുമ്പോഴും സേവനമനുഷ്ഠിക്കുമ്പോഴും അവൾക്ക് ഒരേ ഒരു പ്രാർത്ഥന മാത്രം, തനിക്ക് മാലാഭാര്യയുടെ പത്നിയായി പുനർജന്മമുണ്ടാകണമേ. പതിവ് പോലെ ദാനാദികളും പ്രഭാഷണ ശ്രവണങ്ങളും മറ്റും കഴിഞ്ഞ് വീട്ടിലെത്തിയ പതിപൂജിക സന്ധ്യയോടെ മരണമടഞ്ഞു. അവൾ താവസ്തിമ എന്ന ദേവലോകത്തിൽ മാലാഭാര്യയുടെ അടുക്കലെത്തി. കുറെ നേരമായി നിന്നെ കണ്ടില്ലല്ലോ, എവിടെയായിരുന്നു നീയെന്ന് മാലാഭാര്യ ഉണ്ടായതെല്ലാം അവൾ വിവരിച്ചു കൊടുത്തു. പതിപൂജികയുടെ മരണ വാർത്ത അറിഞ്ഞ് ഭിക്ഷുക്കൾ ശോകം പൂണ്ടു. അവർ വാർത്ത ബുദ്ധനെ അറിയിച്ചു. അദ്ദേഹം പറഞ്ഞു, പ്രാണികൾ അൽപ്പായുസുകളാണ്, വിഷയസുഖങ്ങളിൽ എത്രയായാലും തൃപ്തി വരാത്ത അവരെ മരണം കീഴ്പ്പെടുത്തുന്നു, മരണം വലിച്ചുകൊണ്ടുപോകുന്നു.

ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് ജൂലൈ 17-ന്റെ തട്ടകത്തിലാണ്. നിക്കോളാസ് 2-ാമനെയും ഭാര്യ അലക്സിയെയും 5 മക്കളെയും ബോൾഷെവിക് ഭരണകൂടം യെക്കാറ്ററിൻബർഗിനടുത്തുള്ള ഒരു വനപ്രദേശത്ത് വച്ച് ക്രൂരമായി വധിക്കുന്നു. റഷ്യയിൽ ഇനി സാർവംശം ഇല്ല. 1936 ജൂലൈ 17 സ്പാനിഷ് ആഭ്യന്തര യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. 1945 ജൂലൈ 17 പോട്സ്ഡാം സമ്മേളനം തുടങ്ങുന്നു. 1955 ജൂലൈ 17 അമേരിക്കയിൽ കാലിഫോർണിയയിൽ അനാഹീമിൽ ലോകപ്രസിദ്ധമായ ഡിസ്നിലാൻഡ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നു.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സാന്ദ്യരാഗങ്ങൾ.
1: മരങ്ങൾ അവയുടെ സായാഹ്ന ശോഭയിലാണ്. സായന്തനത്തിൽ തെളിനീർ തടാകങ്ങൾ നിശ്ചലമായ ആകാശത്തെ പ്രതിഫലിപ്പിക്കുന്നു. കല്ലുകൾക്കിടയിലൂടെ കവിഞ്ഞൊഴുകുന്ന ജലപ്പരപ്പിൽ ഹംസങ്ങൾ നീന്തി തുടിക്കുന്നു. അരേനങ്ങളെ ഞാൻ ആദ്യമായി എണ്ണിയ നാൾ തൊട്ട് എനിക്കറിയില്ല ഇതെത്രമാത്രം സന്ധ്യയാണെന്ന്. എത്രയായാലും എണ്ണിത്തീരും മുൻപേ ഞാൻ കാണുന്നു വലിയ അലോലികൾ തീർത്തുകൊണ്ട് ചിറകുകളടിച്ച് അവയെല്ലാം വാനിലേക്ക് ഉയർന്നു പറന്നു കഴിഞ്ഞു. അവയുടെ ഹൃദയങ്ങൾക്ക് പ്രായമായിട്ടില്ല. അഭിനിവേശവും വിജയവും അവ പോകുന്നിടത്തെല്ലാം അവയെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു. സായാഹ്നങ്ങളെ ഇങ്ങനെ പ്രശോഭിതമാക്കാൻ അവയ്ക്ക് എങ്ങനെയാണ് കഴിയുന്നത്? സാന്ധ്യരാഗങ്ങളിൽ ഇന്നാദ്യം ലതാ മങ്കേഷ്കർ പാടിയ ഗാനം കേൾക്കാം.

ഒരിക്കൽ ഞാൻ നിന്നെ എന്റെ സാന്ധ്യപ്രഭ എന്ന് വിളിച്ചു. കാരണം നീ എന്റേതുമായിരുന്നില്ല, എനിക്ക് അന്യനുമായിരുന്നില്ല. മുൻപെങ്ങും കാണാത്ത വർണ്ണങ്ങളിൽ വിശ്വസിക്കാൻ എന്റെ ഹൃദയത്തെ പ്രേരിപ്പിച്ച മൃദുവായ നിമിഷമായിരുന്നു നീ. വികാരങ്ങൾ കൊണ്ട് ഞാൻ സമവാക്യങ്ങൾ നിർമ്മിച്ചു. സങ്കൽപ്പ സംഖ്യകളുടെ വേരുകളിൽ ഞാൻ ഉത്തരങ്ങൾ തേടി. സ്നേഹം ഒരു ആൾജിബ്ര പുസ്തകത്തിലെ അധ്യായമായിരിക്കുന്നു എനിക്ക്. നോക്ക്, ചില കഥകൾ എഴുതപ്പെടാൻ മാത്രമുള്ളതാണ്, ചില ബന്ധങ്ങൾ നമ്മെ പഠിപ്പിക്കാൻ മാത്രമുള്ളത്. ചില മനുഷ്യർ നമ്മുടെ വിധിയാകാനല്ല വരുന്നത്, മറിച്ച് ആകാശത്തെ നക്ഷത്രക്കൂട്ടങ്ങളെ പോലെയാണ്, ദൂരെ നിന്ന് നോക്കി നിൽക്കാൻ മാത്രം, കയ്യെത്തി തൊടാനല്ല. സാന്ധ്യരാഗങ്ങളിൽ ഇനി കേൾക്കാം മുഹമ്മദ് റാഫി ആലപിച്ച ഗാനം.

സന്ധ്യയുടെ ശാന്തമായ വേള. നിഴലുകൾ പതുക്കെ പടരുവാൻ തുടങ്ങുന്നു. ആകാശത്തിന് അഭിമുഖമായി നിന്ന് കടൽ കവിത ചൊല്ലുന്നു. അരണ്ട വെളിച്ചത്തിലൂടെ അന്യരായി നടക്കുന്ന സഞ്ചാരികൾ ഓരോ ശ്വാസത്തിലും ഹൃദയമിടിപ്പിലും പക്ഷേ സ്നേഹത്തിന്റെ ഗന്ധം ഞാനറിയുന്നു. സന്ധ്യയുടെ കറുത്ത ചുവപ്പിൽ ഞാനും എന്റെ ഏകാന്തതകളെ ചേർത്തുവെക്കുന്നു. എനിക്കിപ്പോൾ കടൽക്കാറ്റിന്റെ മണമാണ്. സാന്ധ്യരാഗങ്ങളിൽ ഇനി കിഷോർ കുമാർ പാടുന്നു.

മങ്ങുന്ന സന്ധ്യാ വെളിച്ചത്തിൽ നിഴലുകൾ നീണ്ടു പരന്ന് പകൽ മറയുമ്പോൾ അഗാധമായ ഇരുട്ടുമായി രാത്രിയെത്തുമ്പോൾ ഉള്ളിലെന്തുകൊണ്ടോ ഏകാന്തത പടരുന്നു. നക്ഷത്രങ്ങൾക്ക് താഴെ നിന്നോടൊപ്പം നൃത്തം ചെയ്യാനും ഈ ലോകം എനിക്ക് തന്ന മുറിവുകളെല്ലാം മറക്കാനും ഞാൻ കൊതിക്കുന്നു. ഈ സന്ധ്യ അതീവ ചേതോഹരമായി അതെന്നിൽ സാക്ഷാത്കരിക്കുമോ എനിക്കറിഞ്ഞുകൂടാ. ഇരുട്ട് പരക്കുന്നു, തണുപ്പ് പിറന്നു തുടങ്ങിയിരിക്കുന്നു. സാന്ധ്യരാഗങ്ങളിൽ ഇനി കേൾക്കാം ആശാ ഭോസ്ലെ ആലപിച്ച ഗാനം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാന്ദ്യരാഗങ്ങൾ.
1: ചെത്തിയെടുത്ത കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു ചെറിയ വീടിന്റെ മുന്നിലിരുന്ന് ഞാൻ സന്ധ്യ കാണുന്നു. ദൂരെ മൊട്ടച്ചിക്കുന്ന് വീട്ടിലെ വിളക്കുകളൊന്നും തെളിഞ്ഞു തുടങ്ങിയിട്ടില്ല. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത നാമജപത്തിന് അമ്മുമ്മ വട്ടം കൂട്ടി തുടങ്ങിയിരിക്കുന്നു. പുറത്ത് വൈദ്യുതി പോസ്റ്റുകൾക്ക് കീഴെ ഈയാം പാറ്റുകൾക്ക് ചിറകുമുളച്ചു തുടങ്ങിയിരിക്കുന്നു. അമ്മുമ്മയ്ക്ക് അവ ശല്യമാണെങ്കിലും എനിക്കെന്തോ അവയുടെ ഇളകിയ ആട്ടങ്ങളോട് എന്നുമുണ്ടായിരുന്നു ഒരിഷ്ടം. സന്ധ്യയെ ചലനാത്മകമാക്കാൻ പോകുന്ന ചിറകുകൾ അവയ്ക്കല്ലാതെ മറ്റെന്തിനാണുള്ളത്? സാന്ധ്യരാഗങ്ങളിൽ ഇനി മുകേഷ് ആലപിച്ച ഗാനം

ഇലകൾക്കിടയിലൂടെ സന്ധ്യ അതിൻ്റെ നിശബ്ദമായ കാലുകൾ വെച്ച് നടന്നു പോകുന്നു. കാട്ടുമൈനകൾ ചൊല്ലുന്ന കവിത പോലെ വൈകുന്നേരത്തെ കുളിർകാറ്റ്, പക്ഷികൾ ചിലയ്ക്കുന്നതിൻ്റെ താളം നേർത്തുവരുന്നു. പകലിൻ്റെ തിരക്കുകൾ അവസാനിച്ചുവെന്ന് അവ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അമ്പിളിമാമന്റെ വരവിനായി കാത്തിരുന്ന് ചകോരങ്ങൾ ചെറുതായി മയങ്ങിപ്പോയതുപോലെ അവയെ വിളിച്ചുണർത്താനാണോ എന്തോ, നെയ്യാമ്പലുകൾ ഇതളുകൾ ഓരോന്നായി വിടർത്താൻ തുടങ്ങുന്നു. സന്ധ്യ അതിന്റെ സമ്പൂർണതയിൽ ചുവന്ന് കറുക്കുന്നു. സന്ധ്യരാഗങ്ങളിൽ ഇനി കെ ജെ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം.

സ്വാതന്ത്ര്യത്തിന്റെ മന്ത്രങ്ങൾ സന്ധ്യയുടെ മുഖത്തെ അലങ്കരിക്കുന്നു. സിന്ദൂരവർണമായ ആകാശം നിന്നെ പേരെടുത്തു വിളിക്കുന്നു. സൂര്യന്റെ സ്പർശനത്തിനായി കൊതിയോടെ നിൽക്കുന്ന സന്ധ്യ, അതിനനുവദിക്കാതെ പ്രഭാതം അതിന്റെ മൂടുപടം നീക്കുന്നു. അസൂയാലുവായ പ്രഭാതം അത് സന്ധ്യയെ കൂടുതൽ ചുവപ്പിക്കാൻ അനുവദിക്കാതെ വേഗത്തിൽ എത്തിച്ചേരുന്നു. പ്രഭാതത്തിനെന്തിനാണ് ഇത്ര ചടുലത എന്ന് വെറുതെ ചിന്തിച്ചു പോകുന്നു. ചിറകിൽ നക്ഷത്രങ്ങളെ വഹിച്ചുകൊണ്ട് അതരുണകിരണങ്ങളുടെ വേഗമാർന്ന് പറന്നിറങ്ങുന്നു. സന്ധ്യയുടെ ശോണിമ മാഞ്ഞുപോകുന്നു. ക്രൌഞ്ചമിഥുനങ്ങളിലൊന്ന് ചേതോഹരമായ സാന്ധ്യരാഗം പോലെ ആകാശത്തിന്റെ അപാരതകളിൽ വെള്ളിവരകൾ വീഴ്ത്തി കടന്നുപോകുന്നു. നൈമിഷികമാണെങ്കിലും നിത്യവിസ്മയമായ സാന്ധ്യപ്രകാശം. സാന്ധ്യരാഗങ്ങളിൽ ഇനി ഉദിത് നാരായണ ആലപിച്ച ഗാനം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ പുരോഗതിക്ക് ഏറ്റവും കൂടുതൽ ഗുണമുണ്ടാക്കുന്നത് മിത്രങ്ങളിൽ നിന്നല്ല, ശത്രുക്കളിൽ നിന്നാണ്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസൈ റേഡിയോ.

ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: ബയോസ്കോപ്പ് ചലച്ചിത്ര ഗാന പരിപാടി.
1: ബയോസ്കോപ്പിൽ ഇന്നാദ്യം ഒരു മുറൈ വന്ത് പാർത്തായ എന്ന ചിത്രത്തിനു വേണ്ടി വിനു തോമസ് സംഗീതം നൽകി അഭിലാഷ് ശ്രീധരൻ രചന നിർവഹിച്ച ഗാനം കേൾക്കാം. ആലാപനം നജീം അർഷാദ്, സംഗീത ശ്രീകാന്ത്.

ചിത്രം റോബിൻഹുഡ്. സംഗീതം എം ജയചന്ദ്രൻ. രചന കൈതപ്രം. ആലാപനം വിജയ് യേശുദാസ്, ശ്വേതാമോഹൻ.

വിദ്യാസാഗർ സംഗീതം നൽകി. വയലാർ ശരത്ചന്ദ്ര വർമ്മ രചന നിർവഹിച്ച ഗാനം കേൾക്കാം. ചിത്രം നീലത്താമര. ആലാപനം വി ശ്രീകുമാർ, ശ്രേയ ഘോഷാൽ.

ശിക്കാർ എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാം. സംഗീതം എം ജയചന്ദ്രൻ, രചന ഗിരീഷ് പുത്തഞ്ചേരി.

ബയോസ്കോപ്പിലിനി മുല്ല എന്ന ചിത്രത്തിനു വേണ്ടി വിദ്യാസാഗർ സംഗീതം നൽകി. വയലാർ ശരത്ചന്ദ്രവർമ്മ രചന നിർവഹിച്ച ഗാനം കേൾക്കാം. ആലാപനം വി ശ്രീകുമാർ, സുജാത മോഹൻ.

ചിത്രം ചോക്ലേറ്റ്. സംഗീതം അലക്സ് പോൾ. രചന വയലാർ ശരത്ചന്ദ്ര വർമ്മ. ആലാപനം ഷഹബാസമൻ.

ജൂലൈ 4 എന്ന ചിത്രത്തിനു വേണ്ടി വിനീത് ശ്രീനിവാസൻ ആലപിച്ച ഗാനം കേൾക്കാം. രചന ഷിബു ചക്രവർത്തി, സംഗീതം ഔസേ പച്ചൻ.

കൈതപ്രം രചന നിർവഹിച്ച് ദീപക് ദേവ് സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ആലാപനം ശങ്കർ മഹാദേവൻ. ചിത്രം പുതിയ മുഖം.

ചിത്രം മഹാസമുദ്രം. സംഗീതം എം ജയചന്ദ്രൻ. രചന കൈതപ്രം. ആലാപനം കെ ജെ യേശുദാസ്.

ബയോസ്കോപ്പിലിനി കാര്യസ്ഥൻ എന്ന ചിത്രത്തിനു വേണ്ടി ബേണി ഇഗ്നേഷ്യസ് സംഗീതം നൽകി. കൈതപ്രം രചന നിർവഹിച്ച ഗാനം കേൾക്കാം. ആലാപനം സുബിൻ, ഡൽഹി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ഒരേയൊരു താരം.
1: ജീവിതത്തെ എത്രമേൽ സ്നേഹിച്ചിട്ടും നമ്മുടെ അനുവാദമില്ലാതെ കയറി വരുന്ന അസ്വസ്ഥതകൾ, അതിന്റെ വേൽപ്പാടങ്ങളിൽ വിയർത്തിങ്ങനെ ജീവിക്കുവാൻ വയ്യ. മടുത്തിട്ടല്ല മടങ്ങിപ്പോകുന്നത്, ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇറങ്ങിപ്പോകുന്നത്. ജീവിതത്തിന്റെ സർവനാനാർത്ഥങ്ങളെയും അത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടും പര്യായങ്ങളിൽ ചിലത് മാത്രം പിണങ്ങി നിന്നതുകൊണ്ടാവാം ഭർത്താവ് ലിയോനാർഡിന് കത്തെഴുതി വെച്ചിട്ട് അജ്ഞേയമായ അഗാധതകൾ തേടിയവൾ വെർജീനിയ ഒഴുകിമറിഞ്ഞത്. വെർജീനിയ വോൾഫ്, ഒരു നിർജ്ജരിയുടെ സർവസൗകുമാര്യതകളോടെയും ഒഴുകിയവൾ, നീലമേഘം പോലെ, നിത്യസുതാര്യമായൊരു കാവ്യശകലം പോലെ, കാറ്റിൻ്റെ കമനീയത പോലെ, ആംഗലേയ സാഹിത്യത്തിൻ്റെ ചോളവയൽ വരമ്പുകളിലൂടെ നടന്നവൾ വെർജീനിയ വോൾഫ്.

എനിക്ക് ഭ്രാന്താണ്, എനിക്കുറപ്പാണ്. ഇങ്ങനെ തുടരാൻ വയ്യ. ഞാൻ എന്തൊക്കെയോ കേൾക്കുന്നു, അതെന്റെ എഴുത്തിനെ തടഞ്ഞുവെക്കുന്നു. പൊരുതി നോക്കി, ഇനിയും കൂടുതൽ പൊരുതാൻ വയ്യ. എന്റെ എല്ലാ സന്തോഷങ്ങൾക്കും ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. ഇനിയും എനിക്ക് നിങ്ങളുടെ ജീവിതം തുലയ്ക്കാൻ വയ്യ. വെർജീനിയ വോൾഫ് അവളുടെ ജീവരക്തം കൊണ്ട് കുറിച്ച വാക്കുകൾ, അതവളുടെ ഭർത്താവ് ഹൃദയമിടിപ്പോടെ വായിക്കുമ്പോൾ, അവൾ ഔസ് നദിയുടെ ആഴങ്ങളിൽ മുങ്ങിത്താഴുകയായിരുന്നു. വെളുത്ത മുത്തുകൾ കറുത്തു കാണുന്നു. ജലത്തിനടിയിൽ തണുത്തുകിടക്കുമ്പോൾ കവിതയുടെ നെഞ്ചിടുപ്പുകളെ ഔസ് ശാന്തമാക്കി. വിഭ്രാന്തികൾ ഒടുങ്ങി, അശരീരികൾ മൗനപ്പെട്ടു, അസ്വസ്ഥതകൾ ഉറങ്ങി, സ്വപ്നങ്ങൾ മരിച്ചു. ഇനിയില്ല വാക്കിന്റെ ജീവനും വ്യഥയും, ഇനിയില്ല. നിഴൽപൂക്കും വഴുത്താരകൾ കനൽ കെട്ടു, സൂര്യബിംബമുടഞ്ഞു, പുഴ മാത്രമൊഴുകുന്നു. മറ്റൊരു കവിതയായി ഔസ് നദിയുടെ ഓളപ്പരപ്പുകളിൽ ഒരു പരൽമീൻ പോലെ അവൾ അപ്രത്യക്ഷയായി. അല്ല, അലിഞ്ഞു ചേർന്നു. അഗാധതകൾ അവളെ പുണർന്നു, ആഴങ്ങൾ അവളെ ചേർത്തു.

എഴുതുമ്പോൾ അവൾ സൂര്യനാളമായിരുന്നു. യൂറോപ്യൻ സമൂഹത്തിന്റെ യാഥാസ്ഥിതിക ചിന്തകൾക്കെതിരെ വെർജീനിയയുടെ തൂലിക സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ചു. സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെയും അവകാശങ്ങളെയും പറ്റി അവർ നിരന്തരം സംസാരിക്കുകയും എഴുതുകയും ചെയ്തു. ഇതോടെ പുരുഷകേന്ദ്രീകൃതമായ പൊതുവിടങ്ങൾ സ്ത്രീകൾക്ക് മുന്നിൽ തുറന്നു. അഭിജാത ഗൗരവത്തോടെ സ്ത്രീകൾ അവിടേക്ക് കടന്നു. അത്രയേറെ തീവ്രമായി എഴുത്തിൽ ജ്വലിക്കുമ്പോഴും വെർജീനിയ വൂൾഫ് എന്ന തിരുനാളം ബൈപോളാർ ഡിസോർഡറിന്റെ കാറ്റിൽ ഉലയുകയായിരുന്നു. വിഭ്രാന്തിയുടെ തീവ്രാവസ്ഥയിൽ വെർജീനിയ തന്റെ കൈകാലുകളിൽ മൂർച്ചയേറിയ ആണികൾ സ്വയം തറച്ചു. സ്വയം പീഡനത്തിലൂടെയുള്ള ആത്മരതി, മസോക്കിസത്തിന്റെ നാളുകൾ. ഉള്ളം കയ്യിൽ ആണിയടിച്ചു കയറ്റുമ്പോൾ തന്റെ കയ്യിൽ നിന്ന് രക്തം വരുന്നില്ലെന്നും താനൊരു രക്തമില്ലാത്ത ജീവിയാണോ എന്ന് തോന്നിയിരുന്നുവെന്നും തന്റെ ഡോക്ടറായ സാവേജിന് വെർജീനിയ എഴുതി. വന്യമായ ഭാവനയുടെ ഒരു ഉൾക്കാട്.

ജീവിതത്തിനും മരണത്തിനുമിടയിൽ ചെറിയൊരു നൂൽപ്പാലത്തിലൂടെയുള്ള സഞ്ചാരമായിരുന്നു വെർജീനിയയുടെ സർഗാത്മക ജീവിതം. ജീവിതം ഒരു സ്വപ്നമാണെന്നും ഉണർവാണ് നമ്മെ കൊല്ലുന്നതെന്നും വെർജീനിയ എഴുതി. സ്നേഹമൊരു മിഥ്യയാണെന്നും ഒരാൾ മനസ്സിൽ കെട്ടിപ്പടുക്കുന്ന ഒരു കഥയാണതെന്നും അവർ കരുതി. വളരെ സങ്കീർണമായ ബാല്യകൗമാരങ്ങൾ. അമ്മ ജൂലിയ ഡക്വർത്തിന്റെ മരണം നേരിൽ കാണുമ്പോൾ വെർജീനിയയ്ക്ക് 13 വയസ്സ്. ഔപചാരിക വിദ്യാഭ്യാസം അവൾക്ക് ലഭിച്ചിരുന്നില്ല. പിതാവ് ലെസ്ലി സ്റ്റീഫന്റെ ലൈബ്രറിയിലെ പുസ്തകങ്ങൾ വായിച്ചാണ് അവൾ വളർന്നത്. പിതാവിന്റെ 2ാം വിവാഹത്തിലെ മകൻ ജോർജിൽ നിന്ന് 10 വർഷം നിരന്തരമായുണ്ടായ ലൈംഗിക പീഡനം, അതിന്റെ വേട്ടയാടലുകൾ. നോക്കൂ, എനിക്ക് നിങ്ങളോട് ഒരുവിധ ലൈംഗിക താല്പര്യവും തോന്നുന്നില്ല എന്ന് ഭർത്താവിനോടവൾ തുറന്നു പറഞ്ഞു. അത്രത്തോളം വലിയ ആഘാതമാണ് കുട്ടിക്കാലത്ത് അവൾക്കുണ്ടായത്. വെർജീനിയയുടെ ജീവചരിത്രം എഴുതിയ മരുമകൻ ക്വന്റീൻ ബെല്ലും ഇതൊക്കെ ശരിവയ്ക്കുന്നു. 2ാം ലോകമഹായുദ്ധകാലത്ത് ജർമ്മൻ അധിനിവേശ ഭീഷണിയും വ്യോമാക്രമണങ്ങളും വലിയ ഭീഷണിയായി നിൽക്കുന്ന കാലം, രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുന്ന ഭീകരമായ അവസ്ഥകൾ, ജർമ്മനിയുടെ ബോംബാക്രമണത്തിൽ വെർജീനിയയുടെ 2 വീടുകൾ തകർന്നുപോയി, ഇതൊക്കെ വെർജീനിയെ നിരന്തരം അലട്ടിക്കൊണ്ടേയിരുന്നു. രാപ്പകലുകൾ അവൾ വായനയ്ക്ക് വേണ്ടി മാറ്റിവെച്ചു. ലഹരി പിടിക്കുന്ന വായന അവളെ ഉന്മാദിയാക്കി. പലതവണ അവൾ ചിത്തരോഗാശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. നഴ്സിംഗ് ഹോമിന്റെ ജനാലയിലൂടെ ചാടി രക്ഷപ്പെട്ടു പോയ സന്ദർഭം വരെ ഉണ്ടായി.

0: ഒരേ ഒരു താരം.
1: കുട്ടിക്കാലത്ത് നിർത്താതെ വർത്തമാനം പറഞ്ഞിരുന്നു വെർജീനിയ. പക്ഷേ പിന്നീടെപ്പോഴോ നിശബ്ദതയുടെ അഗാധ ഗർത്തത്തിലേക്ക് അവൾ വീണുപോയി. വർത്തമാനം മുഴുവൻ എഴുത്തായി മാറി. വാക്കുകളിൽ പുരുഷാധിപത്യത്തെ തകർത്തു തരിപ്പണമാക്കാൻ കരുത്തുള്ള വെടിയുപ്പ് നിറച്ചു. ആത്മഭാഷണങ്ങൾ കൊണ്ട് നിറച്ച വിചിത്രമായ ഒരു തുകൽപ്പെട്ടിയാണ് എന്റെ ഹൃദയമെന്ന് പുസ്തകത്തിന്റെ ആമുഖത്തിൽ ഉള്ളം തൊട്ടെഴുതിയിട്ടു. ഹൃദയരക്തത്തിൽ വിടർന്ന പൂക്കളായിരുന്നു അവരെഴുതിയ ഓരോ വാക്കും. അതാകട്ടെ, വായനക്കാരെ വല്ലാതെ ഭ്രമിപ്പിച്ചുകൊണ്ടിരുന്നു.

പാറക്കെട്ടുകളും കാട്ടുമൃഗങ്ങളും നിറഞ്ഞ ചെങ്കുത്തായ വഴികളായിരുന്നു എൻ്റേത്. ആവേശത്തോടെയുള്ള എൻ്റെ യാത്ര കണ്ട് ഒട്ടേറെ പേർ ഒപ്പം ചേർന്നു. വെർജീനിയയുടെ രചനകൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഒരു കാര്യം ഉറപ്പാണ്, അവരിൽ ഒരു റിബലുണ്ടായിരുന്നു. റൂപ്പർട്ട് ബ്രൂക്കിനൊപ്പം അവൾ നഗ്നയായി നീന്തി. വെറ്റാസാക് വിൽവെസ്റ്റിനോടൊപ്പം സുവർഗാനുരാഗിയായി. അവരുമായി രണ്ടു തവണ കിടക്ക പങ്കിട്ടു. വെറ്റ പറഞ്ഞതിങ്ങനെയാണ്: വെർജീനിയയുടെ കാമവികാരത്തെ ഉണർത്താൻ എനിക്ക് പേടിയാണ്. അവൾ എന്നെ കൊല്ലുമെന്ന് ഞാൻ വല്ലാതെ ഭയപ്പെടുന്നു. അതൊരു തീയാണ്. എന്നാലും അവളോടെനിക്ക് സ്നേഹവും ബഹുമാനവുമാണ്. ഉന്മാദവും സർഗാത്മകതയും കൂടിച്ചേർന്നൊരു ജീവിതം. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഉന്മാദത്തിനും സർഗാത്മകതയ്ക്കുമിടയിലെ വളവുകൾക്കിടയിൽ എവിടെയോ ആയിരുന്നു വെർജീനിയയ്ക്ക് ജീവിതം.

ദ വോയേജ് ഔട്ട്. അത് എഴുതിക്കഴിഞ്ഞ് വെർജീനിയ നേരെ പോയത് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സുഹൃത്തിനെ പരിചരിക്കാനാണ്. അവിടെ ചെന്ന് കൂട്ടുകാരിയുടെ കണ്ണു വെട്ടിച്ച് അവിടെ ഉണ്ടായിരുന്ന ഉറക്ക ഗുളിക മുഴുവൻ എടുത്തു കഴിച്ചു. മരണത്തിൽ നിന്ന് ഒരിഞ്ചു മാത്രം അകലം, എന്നിട്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ബ്ലൂംസ്ബറിയിലേക്ക് വന്നെത്തിയതാണ് വെർജീനിയയുടെ സർഗാത്മകതയെ കൂടുതൽ പ്രോജ്വലിപ്പിച്ചത്. ഉന്മാദത്തിന്റെ പൂക്കളും റിബലിസത്തിന്റെ കൊടുങ്കാറ്റും ചേർന്ന് വിന്യസിക്കപ്പെട്ട ജീവിതം, ജീവിതത്തെ വെർജീനിയ വ്യാഖ്യാനിച്ചില്ല, ജീവിതത്തെ വെർജീനിയ വിശദീകരിച്ചുമില്ല. ജീവിച്ചു, ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചു, ഇഷ്ടമുള്ളതുപോലെ മരിക്കുകയും ചെയ്തു. സ്വച്ഛന്ത ജീവിതം, സ്വച്ഛന്ത മൃത്യു. അതിനിടയിൽ താളക്രമം തീരെയില്ലാത്ത ഒരു പെൻഡുലമായിരുന്നു വെർജീനിയയുടെ ജീവിതം. ഹൊഗാർത്ത് ഹൗസിൽ വെർജീനിയ ഭർത്താവ് ലിയോനാർഡിനൊപ്പം ജീവിച്ചത് അങ്ങനെയായിരുന്നു. ഭ്രാന്തു പിടിച്ച ഒരു പൂവായിരുന്നു വെർജീനിയ വോൾഫ്.

വിഭ്രാന്തിയുടെ വന്യമായ യാത്രയ്ക്കൊടുവിലാണ് വെർജീനിയയുടെ പല രചനകളും ലഭിച്ചത്. ടു ദി ലൈറ്റ് ഹൗസ്, മിസിസ് ഡോളോവേ എന്നിവയൊക്കെ ഉന്മാദത്തിന്റെ മൂർധന്യാവസ്ഥയിൽ രൂപം കൊണ്ട കലാസൃഷ്ടികളാണ്. ഒർലാഡോ എന്ന കൃതി പെണ്ണായി മാറുന്ന ഒരാണിന്റെ കഥയാണ് പറയുന്നത്. ആൺപെൺ വ്യത്യാസത്തിന്റെ സാമ്പ്രദായിക ധാരണകളെ അവർ ചോദ്യം ചെയ്തു. ഹെസ് എന്ന കഥാപാത്രത്തെക്കൊണ്ട് സ്ത്രീയായതുകൊണ്ട് മാത്രം തനിക്ക് നിഷേധിക്കുന്ന അവകാശങ്ങളെക്കുറിച്ച് ഉച്ചത്തിൽ സംസാരിച്ചു. 1928 കേംബ്രിഡ്ജ് സർവകലാശാലയിലെ വിദ്യാർത്ഥിനികളുടെ മുൻപിൽ അവർ പറഞ്ഞു, ഫിക്ഷൻ എഴുതാൻ ആഗ്രഹിക്കുന്ന സ്ത്രീക്ക് സ്വന്തമായ ഒരു മുറിയും പണവും ഉണ്ടായിരിക്കണം. വിഷാദത്തിന്റെ മലവെള്ളപ്പാച്ചിലിനിടയിലും സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് അവൾ ശക്തമായി വാദിക്കുകയും പ്രതികരിക്കുകയും ചെയ്തു.

ജെയ്ൻ ഓസ്റ്റിനും ചാർലറ്റ് ബ്രോണ്ടിലിക്കും എന്തുകൊണ്ടാണ് ടോൾസ്റ്റോയിയുടെ യുദ്ധവും സമാധാനവും പോലൊരു കൃതി രചിക്കാനാവാത്തതെന്ന് വെർജീനിയ വോൾഫ് വിദ്യാർത്ഥിനികളോട് ചോദിച്ചു. ഷേക്സ്പിയറിനൊരു സഹോദരി ഉണ്ടായിരുന്നെന്നും സർഗാത്മകതയിൽ അവൾ ഷേക്സ്പിയറിനോട് മത്സരിച്ചിരുന്നുവെങ്കിൽ അവളെ യാഥാസ്ഥിതിക യൂറോപ്യൻ സമൂഹം ആട്ടിയോടിക്കുമായിരുന്നുവെന്നും വെർജീനിയ പറഞ്ഞു. ഈ പ്രഭാഷണങ്ങളുടെ പ്രബന്ധരൂപമാണ് എ റൂം ഓഫ് വൺ സോൺ എന്ന കൃതി. പുരുഷ കേന്ദ്രീകൃതമായ യൂറോപ്യൻ സാമൂഹ്യ വ്യവസ്ഥിതിയുടെ അടിത്തറയിളക്കിയ കൃതിയാണ് എ റൂം ഓഫ് വൺ സോൺ. എഴുത്തുകാരിയുടെ മുറി. വെർജീനിയ അടിവരയിട്ട് പറയുന്നു, സ്വന്തമായ ഒരു മുറിയും സാമ്പത്തിക സ്വാതന്ത്ര്യവും ഇല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് എത്ര ഭാവനയുണ്ടായിട്ടും കാര്യമില്ല. 100 വർഷങ്ങൾക്കിപ്പുറം ഇന്നത്തെ വ്യവസ്ഥിതിയിലും അതെത്ര പരമാർത്ഥമായിരിക്കുന്നു എന്ന് നോക്കുക.

1941 മാർച്ച് 28 രാവിലെ 11:30 വിശ്രമിക്കാനായി മുകളിലേക്ക് പോയ വെർജീനിയ ഭർത്താവിനും സഹോദരിക്കും അവസാന കത്തെഴുതി വച്ച ശേഷം താഴേക്കിറങ്ങി വന്ന് പുറത്തേക്ക് നടന്നുപോയി. ഔസ് നദി തീരത്തെത്തിയ വെർജീനിയ കോട്ടിന്റെ പോക്കറ്റിൽ വലിയൊരു കല്ല് കെട്ടിവെച്ചു. നദിയിലേക്ക് ചാടി ഓളപ്പരപ്പിലേക്ക് ഊർന്നുപോയി. നദിയുടെ ആഴങ്ങളിൽ അവൾ അവളെ അറിഞ്ഞു. പോക്കറ്റിലെ വാച്ച് വെള്ളം കയറി നിലച്ചു. 11:45 എന്നത് രേഖപ്പെടുത്തി. നിശബ്ദം, സ്വച്ഛം, ശാന്തം. വിഷാദത്തിൻ്റെ മേഘരേഖകൾ മാഞ്ഞു പോയിരിക്കുന്നു. ഉന്മാദത്തിൻ്റെ വെള്ളി വെളിച്ചം കെട്ടുപോയിരിക്കുന്നു. വെർജീനിയ വൂൾഫ് എന്ന എഴുത്തുകാരി ഔസിൽ അലിഞ്ഞലിഞ്ഞ് ഇല്ലാതായി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: സുഖതമീരാത്രിയിലേക്ക് സ്വാഗതം. ഇന്ന് വൈകുന്നേരം ഈ സ്റ്റുഡിയോയിലൊക്കെ വരുന്നതിന് കുറേ മുമ്പ്, ഇന്ന് വൈകുന്നേരം എന്ന് വെച്ചാൽ ശരിക്കും സായാഹ്നം, സുഹൃത്തുക്കൾ സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ പങ്കെടുത്ത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സദസ്സിലിരുന്ന കാര്യങ്ങൾ കേൾക്കുക എന്ന് പറയുന്നതേ അതൊരു സുഖമുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരുന്നാൽ മതിയല്ലോ. സാധാരണ കുട്ടികളൊക്കെ പറയുന്നില്ല, കേട്ടുകൊടുത്താൽ മതിയായിരുന്നല്ലോ. അങ്ങനെ കേട്ടുകൊടുക്കുകയായിരുന്നു. ഈ മുഖ്യ പ്രഭാഷകനെ അധ്യക്ഷൻ

ക്ഷണിച്ചു. അതിൽ അദ്ദേഹം പറഞ്ഞത് നമ്മുടെ ക്ഷണനം സ്വീകരിച്ച് ഇവിടെ എത്തിയ എന്നാണ്. നമ്മളിൽ പലരും അറിഞ്ഞോ അറിയാതെയോ പറയുന്ന ഒന്നാണ് ക്ഷണനം. ഈ ക്ഷണനം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയുമോ? വധം എന്നാണ്. അപ്പോൾ ഈ പ്രസംഗത്തിൽ ഇങ്ങനെ പറയുമ്പോൾ ക്ഷണം സ്വീകരിച്ചെത്തിയ എന്ന് പറഞ്ഞാൽ മതി, അതായത് ക്ഷണം എന്ന് മതി. മിക്ക പ്രസംഗകരിലും ആവർത്തിച്ച് കേൾക്കുന്ന വാക്കാണ് ക്ഷണനം. അതിൻ്റെ അർത്ഥം ആലോചിച്ച് നോക്കൂ, നമ്മുടെ വധം സ്വീകരിച്ച് ഇവിടെ എത്തി എന്നാണ്. എന്ന് വെച്ചാൽ നമ്മൾ അധികം വൈകാതെ ഇയാളെ കൊല്ലും എന്നാണ്. എങ്ങനെയുണ്ട്? ഒരു പാട്ട് കേൾക്കാം.

ഈ അങ്ങനെ വ്യാകരണമൊക്കെ നോക്കി സംസാരിക്കാനാവുമോ? ഇപ്പോൾ സുഗതമി രാത്രിയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ വ്യാകരണത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ശ്രോതാക്കൾക്ക് വേണമെങ്കിൽ തിരിച്ചു ചോദിക്കാം, ഈ പറയുന്നതിൽ എന്ത് വ്യാകരണമാണുള്ളതെന്ന് ചോദിക്കാം. അല്ല, അതങ്ങനെ വേണമെന്നില്ല, നമ്മളിങ്ങനെ വെറുതെ വർത്തമാനം പറയുന്നതല്ലേ. എന്നാൽ അധ്യാപകർ, പ്രസംഗകർ, മാധ്യമപ്രവർത്തകർ, അവരൊക്കെ കുറച്ച് ശ്രദ്ധിക്കണം അല്ലേ? ശ്രദ്ധിച്ചേ തീരൂ. പ്രസംഗത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് മിക്കവാറും ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മുടെ അതിഥിയെ ഹാർദവമായി ക്ഷണിക്കുന്നു. ഹാർദവം, അയ്യോ അതൊരു വലിയ തെറ്റാണ് കേട്ടോ. ഹാർദമായി എന്നു മതി, ഹൃദയപൂർവം എന്നും സ്നേഹപൂർവം എന്നും അതിന് അർത്ഥം കിട്ടിക്കൊള്ളും. ഹാർദവം എന്ന് പറഞ്ഞാൽ അവിടെയും അതൊരു വധമായി പോകും. ഒരു പാട്ട് കേട്ടാലോ?

സുഗതമീ രാത്രിയിൽ വന്നിരുന്ന് വ്യാകരണം പറയുന്നു എന്ന് വിചാരിക്കരുത്. സ്വാഭാവികമായിട്ട് ഇങ്ങനെ വർത്തമാനം പറയുമ്പോൾ ഈ വൈകുന്നേരങ്ങളിലോ തൊട്ടു മുമ്പോ കേട്ട കാര്യങ്ങൾ മനസ്സിലേക്ക് ഇരച്ചു കയറി വരും. അതുകൊണ്ട് അവിടെ ഹാർദവം എന്നും ക്ഷണനം എന്നൊക്കെ പറഞ്ഞപ്പോൾ പറയുന്നു എന്നുള്ളു. എന്തായാലും ചില കാര്യങ്ങൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ അല്ലേ. പ്രാസംഗികൻ എന്ന് പറയുന്നവരുണ്ട്. നോട്ടീസിൽ ഒരു തലക്കെട്ട് ഇങ്ങനെ കൊടുക്കും, പ്രാസംഗികർ. തെറ്റാണത്, സത്യത്തിൽ തെറ്റാണ്. പ്രസംഗിക്കുന്നവർ പ്രസംഗകർ ആണ്. പ്രസംഗകർ എന്നേ പറയാവൂ, പ്രാസംഗികർ. സത്യം പറയട്ടെ, തെറ്റാണത്, ഒരു സംശയമില്ലാത്ത തെറ്റ്. അതുപോലെ വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? മാരകമായ പരിക്കേറ്റു എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം എന്താണെന്നറിയുമോ? മരണത്തിലേക്ക് നയിക്കുന്ന പരിക്കെന്നാണ്. നിസ്സാരമായ പരിക്കിനെയും മാരകം എന്ന് വിശേഷിപ്പിക്കുന്നവരുണ്ട്. മൗനത്തിൻ്റെ വാൽമീകം പൊട്ടിച്ച് പുറത്തു വന്നു എന്ന് പറയുന്നവരുണ്ട്. വാൽമീകി മനസ്സിൽ കിടക്കുന്നത് കൊണ്ടാണ് വാൽമീകം. എങ്കിലേ അങ്ങനെ വേണ്ട, വൽമീകം എന്നു മതി. വൽമീകം എന്നാൽ ചിതൽപുറ്റ്. പിന്നെ വീണ്ടും ചിതൽപുറ്റെന്നൊക്കെ പറയണോ? എങ്ങനെയുണ്ട് കാര്യങ്ങൾ? ഇപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഭാഷയല്ലേ, നമ്മുടെ സ്വന്തം ഭാഷയല്ലേ, നമ്മുടെ മദർ ടങ് എന്നൊക്കെയല്ലേ നമ്മൾ പറയുന്നത്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അല്ലേ. ഒരു പാട്ട് കേൾക്കാം.

ശരദിന്ദു മലർദീപനാളം നീട്ടിയെന്ന് പാടേണ്ടിടത്ത് ശരബിന്ദു മലർദീപനാളം എന്ന് പാടുന്നവരുണ്ട്. ശരത്കാലത്തെ ഇന്ദു എന്ന അർത്ഥത്തിൽ ശരദിന്ദു, അല്ലാതെ ശരബിന്ദു അല്ല. അതെന്ത് ബിന്ദുവാണ് എന്ന് ചോദിക്കില്ലേ? ബിന്ദുമാർ തന്നെ ചോദിച്ചേക്കും അതെന്ത് ബിന്ദു എന്ന്, അല്ലേ? മിക്കവാറും പേർ അതിന് പല പത്രങ്ങളിലും അച്ചടിച്ചു വരുന്ന വാക്കാണ് പിന്നോക്കം മുന്നോക്കം. ശരി വാക്കെന്തെന്നറിയുമോ? പിന്നാക്കം മുന്നാക്കം എന്നാണ്. ഐക്യകണ്ഠേന എന്ന വാക്ക് സ്ഥിരമായി പ്രയോഗിക്കുന്നവരുണ്ട്. ഐകകണ്ഠേന എന്ന് മതി, കൂടുതൽ സ്ട്രെസ് ചെയ്ത് ഐക്യകണ്ഠേന എന്നൊക്കെ പറഞ്ഞ് ആളുകളെ ബുദ്ധിമുട്ടിക്കണോ? വേണ്ടെന്നേ. ഒരു പാട്ട് കേൾക്കാം.

പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്നു. വ്യക്തിത്വം എന്നത് ഒരു വ്യക്തിയുടെ വിശേഷണമാണ് അല്ലേ? ഇപ്പോൾ വ്യക്തിയാണോ പങ്കെടുക്കുന്നത് അതോ ആ വ്യക്തിയുടെ വ്യക്തിത്വമാണോ പങ്കെടുക്കുന്നത് എന്ന് നമ്മൾ ചോദിക്കേണ്ടി വരും. അപ്പം അങ്ങനെ പറയണോ, പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കും എന്ന് പറഞ്ഞാൽ പോരെ? അതാണ് നല്ലത്. വിസ്താര ഭയം കാരണം ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? ഇനി അങ്ങനെ എവിടെയെങ്കിലും പറയേണ്ടതായി വന്നാൽ അങ്ങനെ പറയരുത് കേട്ടോ. വിസ്താര ഭയമല്ല, വിസ്തര ഭയമാണ്. അതുപോലെ മധ്യസ്ഥം വഹിക്കും എന്ന് പറയണ്ട, പകരം മധ്യസ്ഥത വഹിക്കും. ഞാനേ ഈ മധ്യസ്ഥം വഹിക്കും എന്നതിൻ്റെ ഒന്നും അർത്ഥം പറയുന്നില്ല. ചിലപ്പോൾ ചിരി വരും, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഓർത്ത് വിഷമിക്കും. അതുകൊണ്ട് ഇനി മധ്യസ്ഥത വഹിക്കും എന്ന് പറയുന്നതാണ് അതിൻ്റെ ഒരു ശരി. വിശേഷണങ്ങൾ പറഞ്ഞ് ഓരോരുത്തരെ ക്ഷണിക്കുന്ന ആ കുട്ടിയുടെ പേരെന്താ മക്കളെ? ഓ, ആ അവതാരികയോ? അങ്ങനെ പറയുന്നവരുണ്ടല്ലേ. അവതാരിക പുസ്തകത്തിലാണ്. സ്റ്റേജ് മാനേജരായ പെൺകുട്ടിയെ അവതാരികയല്ല, അവതാരകയാണ്. എങ്ങനെ? അവതാരക. ഒരു പാട്ട് കേട്ടാലോ?

ദാരിദ്ര്യരേഖയോ ദരിദ്രരേഖയോ? ശ്രോതാക്കളോട് ഞാൻ ചോദിക്കുകയാണ്. മിക്കവാറും ആളുകൾ പലതും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടല്ലേ. ചിലരിപ്പോൾ മനസ്സ് വിചാരിക്കുന്നു ദാരിദ്ര്യരേഖ, ചിലർ വിചാരിക്കുന്നു ദരിദ്രരേഖ. ഞാൻ കുറച്ച് സ്പേസ് ഇടാം. എന്താണ് ഉത്തരമെന്ന് പറയുന്നതിന് മുമ്പ് മനസ്സിൽ ചിന്തിക്കൂ, ദാരിദ്ര്യരേഖയോ ദരിദ്രരേഖയോ? സംശയിക്കണ്ട കേട്ടോ, ദാരിദ്ര്യരേഖയാണ് ശരി. മനഃപൂർവ്വം ഗൂഢാലോചന നടത്തി എന്ന് പത്രങ്ങൾ വരെ എഴുതാറുണ്ട്. മനഃപൂർവ്വം ചെയ്യുന്ന കാര്യമാണത്, ഗൂഢാലോചന അറിയാതെ ചെയ്യുന്നതല്ല. അതുകൊണ്ട് ഗൂഢാലോചന എന്ന് മതിയാകും. മനഃപൂർവമായ ഗൂഢാലോചന, അതെന്ത് ഗൂഢാലോചനയെന്ന് ഗൂഢാലോചന നടത്തുന്നവർ തന്നെ ചോദിച്ചു പോകില്ലേ. അപ്പം അത് വേണ്ട, ഗൂഢാലോചന അങ്ങനെ മതി. ഇനി നമ്മളെല്ലാം പറയുന്ന വേറൊരു കാര്യം പറയട്ടെ. എല്ലാ മനുഷ്യരുടെ ഉള്ളിലും അന്തർലീനമായ കഴിവുകളുണ്ട്. അന്തർലീനമായിരിക്കുക എന്നാൽ ഉള്ളിലുണ്ടായിരിക്കുക എന്ന് തന്നെ. അപ്പോൾ പിന്നെ ഉള്ളിൽ അന്തർലീനമാകണോ? അത് ചിലപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ എന്നായി പോവും. ആ അങ്ങനെ വേണമെങ്കിൽ ആയിക്കോട്ടെ, പക്ഷെ വേണ്ടെന്നേ, അത് ബോറാണ്. ബോറാകാതിരിക്കാൻ ഒരു പാട്ട് കേൾക്കാം.

സ്ഥിരമായി പത്രങ്ങളിൽ കാണാൻ സാധ്യതയുള്ളൊരു കാര്യം പറയട്ടെ. വാഹനം മറിഞ്ഞ് 6 പേർ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെടണമെങ്കിൽ അതിന് കാരണം വേണം. പ്രത്യേക ലക്ഷ്യത്തോടെ ആരെങ്കിലും അതിനുവേണ്ടി പരിശ്രമിക്കണം. അല്ലാതെ അത് കൊല്ലപ്പെടലാകില്ല. അപകടത്തിൽ മരിച്ചു എന്ന് മതി. അങ്ങനെ വായിച്ചാൽ മതി കേട്ടോ. അല്ലാതെ വാഹനം മറിഞ്ഞ് കൊല്ലപ്പെടണമെങ്കിൽ ഈ വാഹനത്തിന് ജീവനുണ്ടായിരിക്കണം. വാഹനം മനഃപൂർവ്വം കൊല്ലണം. അപ്പോൾ വാഹനം മറിഞ്ഞ് അല്ലെങ്കിൽ അപകടത്തിൽ മരിച്ചു എന്ന് മതി. ആരാണ് യോഗത്തിന് അധ്യക്ഷം വഹിക്കുന്നത്? അങ്ങനെ ചോദിക്കുന്നവരുണ്ട് അല്ലേ. ആരായാലും വേണ്ടില്ല, അധ്യക്ഷം വഹിക്കേണ്ട എന്ന് മാത്രം. ആധ്യക്ഷം വഹിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അധ്യക്ഷത വഹിക്കാം. ഒരു പാട്ട് കേൾക്കാം.

നമ്മൾ ഏറ്റവും കൂടുതൽ തെറ്റായി ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്. അതെന്തായിരിക്കും എന്നറിയുമോ? ഒരുപക്ഷെ മദ്യപാനി എന്ന വാക്കാവും. അതിലെന്താ തെറ്റ് എന്ന അർത്ഥത്തിൽ ദേ എനിക്കറിയാം, ഇപ്പൊ തന്നെ നിങ്ങൾ നെറ്റ് ചുളിക്കുന്നുണ്ട്. പക്ഷെ ചുളിക്കാൻ വരട്ടെ, വരട്ടെ വരട്ടെ, ഞാൻ പറയട്ടെ, മദ്യപാനി തെറ്റായ വാക്കാണ്. ശരിക്കും മദ്യപൻ എന്നാണ് പറയേണ്ടത്, അതാണ് വാക്ക്, അല്ലാതെ മദ്യപാനി അല്ല. അതെന്ത് പാനിയാണ്? കാലാപാനിയോ അതോ സുലൈമാനിയോ എന്നൊക്കെ ചോദിച്ചു പോകും ആളുകൾ, അല്ലേ? അപ്പം മദ്യപാനി വേണ്ട, മദ്യപൻ അങ്ങനെ മതി. പാദസ്വരമല്ലേ ചേട്ടാ, പിന്നെ എന്തിനാണ് പാദസ്വരമെന്ന് പറയുന്നത്? പാദത്തിൽ സരിക്കുന്നതാണ് പാദസ്വരം. പാദസ്വരം തെറ്റാണ്, വലിയ തെറ്റ്. ഒരു പാട്ട് കേട്ടാലോ?

0: അണ്ണാ, നോക്ക് നിങ്ങൾ എന്തൊന്ന് എഴുതിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണമെന്നാ?
1: പ്രചരണമല്ലേ അണ്ണാ ശരി. അതുകൊണ്ട് അലവൻസ് ചെയ്യാൻ ഞാൻ അവനെ സമ്മതിച്ചില്ല.
0: പ്രചാരണം തന്നെയാണ് സുഗു ശരി.
1: അലവൻസോ? അതെന്താണത്?
0: അനൗൺസ് എന്നാണ്.
1: തമ്മസിച്ചില്ല എന്നല്ല.
0: അതേത് ഭാഷ?
1: തമ്മസിക്കില്ല,
0: വേണ്ട,
1: സമ്മതിച്ചാൽ മതി,
0: അല്ലെങ്കിൽ സമ്മതിക്കാതിരിക്കണം.
1: അത് രണ്ടിലേതെങ്കിലും ഒന്ന് പോരെ.
0: തമ്മസം
1: അത് വേണ്ട.
0: ഒരു പാട്ട് കേൾക്കാം.

സുഖതമി രാത്രിയിൽ നിന്ന് വിട പറയാനുള്ള നേരമാവുന്നു. സുഖമായി ഉറങ്ങാം, ഉന്മേഷത്തോടെ ഉണരാം, ജീവിതത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കാം, ജീവിതത്തെ സ്നേഹിക്കാം. അതല്ലേ വേണ്ടത്, അതിന് ഉന്മേഷം വേണം, മനസ്സിന് നല്ല സന്തോഷമുണ്ടാവണം. അതിന് രാത്രികൾ നമുക്ക് സുഖമായി ഉറങ്ങാൻ കഴിയണം. ഇപ്പോൾ സുഖമായി ഉറങ്ങാം. ശുഭരാത്രി നേരുന്നു. സ്നേഹപൂർവ്വം മധുജൻ.